ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും അവിട്ടം ദിന ആശംസകൾ. ഇന്ന് കൊല്ലവർഷം 1202 ആണ്ട്, ചിങ്ങം 11, 2026 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. ഏവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നവനും ആരുടെയും തിന്മ ആഗ്രഹിക്കാത്തവനും സത്യം പറയുന്നവനും സൗമ്യനും ആത്മനിയന്ത്രണമുള്ളവനുമായ വ്യക്തി മനുഷ്യരിൽ ഉത്തമനാകുന്നു. അതിനാൽ എപ്പോഴും നമ്മുടേതല്ല മറ്റുള്ളവരുടെ ക്ഷേമം കൂടി അറിയുക, അവരുടെ നന്മ ആഗ്രഹിക്കുക, സത്യം പറയുക, സൗമ്യനായിരിക്കുക. ഏവർക്കും ശുഭദിനാശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അവിട്ടം ദിനാശംസകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഓണം സ്പെഷ്യൽ ഗ്രാമഭംഗി, 9 മണിക്ക് ഓണം സ്പെഷ്യൽ ഹൃദയപൂർവം മെജോ ജോസഫ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 2 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് കാലം കടന്നൊരു ഓണക്കഥ ഓണനാടകം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് അണിയറയിലെ ഓണം പുനഃപ്രക്ഷേപണം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 27. ആദ്യമായി പെട്രോളിയം കണ്ടെത്തിയതും ലോക റെക്കോർഡുകൾ ആധികാരികമായി രേഖപ്പെടുത്തുന്ന ഗിന്നസ് ബുക്കിന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങിയതും മൈസൂർ രാജ്യത്തിന്റെ സൈന്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ പൊല്ലല്ലൂർ യുദ്ധം നടന്നതുമൊക്കെ ഒരു ഓഗസ്റ്റ് 27-നായിരുന്നു. ഓഗസ്റ്റ് 27-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 27. ലോകത്തെ ആദ്യ എണ്ണക്കിണറായ പെൻസിൽവാനിയയിലെ റിറ്റൂസ്വില്ലയിൽ പെട്രോളിയം കണ്ടെത്തിയത് 1859 ഓഗസ്റ്റ് 27-നായിരുന്നു. ലോക റെക്കോർഡുകൾ ആധികാരികമായി രേഖപ്പെടുത്തുന്ന ഗിന്നസ് ബുക്കിന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങിയത് 1955 ഇന്നേ ദിവസമായിരുന്നു. ഇരട്ട സഹോദരങ്ങളും വിദ്യാർത്ഥികളുമായ നോറിസും റോസ് മക്കിട്ടറും ചേർന്നാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് വിമാനമായ ഹിൻകെൽഹേ 178 വടക്കൻ ജർമ്മനിയിലെ മരീന ഹേഗിൽ പരീക്ഷണ പറക്കൽ നടത്തിയത് 1939 ഇന്നേ ദിവസമായിരുന്നു. മോൾഡോവ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 ഓഗസ്റ്റ് 27-നായിരുന്നു. ഏകദേശം 60,000 വർഷങ്ങൾക്ക് ശേഷം ചൊവ്വാഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തിയത് 2003 ഇന്നേ ദിവസമായിരുന്നു. ഹൈദരാലിയുടെ കീഴിലുള്ള മൈസൂർ രാജ്യത്തിന്റെ സൈന്യവും ജനറൽ ഐർക്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ പൊല്ലല്ലൂർ യുദ്ധം നടന്നത് 1781 ഓഗസ്റ്റ് 27-നായിരുന്നു. ആദ്യത്തെ US വാണിജ്യ സാറ്റലൈറ്റ് റോക്കറ്റ് വിക്ഷേപിച്ചത് 1989 ഓഗസ്റ്റ് 27-നായിരുന്നു. ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമായ മാർക്കോപോളോ 1 വഹിക്കുന്ന ഡെൽറ്റ ബൂസ്റ്ററായ ഫ്ലോറിഡയിലെ കേപ് കനാവറിൽ നിന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണെ?
1: എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: മോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും രണ്ട് വീതം കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. കായിക മേഖല, യുവനേതൃത്വം, പൌര ഉത്തരവാദിത്വം, സന്നദ്ധ സേവനം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം തുടങ്ങി വിവിധ തലങ്ങളിലൂന്നിയാണ് പരിപാടി. രാജ്യത്തെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ചർച്ചകളിൽ യുവജനങ്ങളെ ഭാഗമാക്കുന്നതിനൊപ്പം കായിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിപാടി യുവാക്കൾക്ക് നേരിട്ട് വേദിയൊരുക്കും. കായിക മേഖലയിൽ തൽപരരായ യുവാക്കളും മുൻനിര ഇന്ത്യൻ കായിക താരങ്ങളും മെഡൽ ജേതാക്കളും തമ്മിലെ ആശയവിനിമയമാണ് സംരംഭത്തിന്റെ പ്രധാന സവിശേഷത. പങ്കെടുക്കുന്നവർക്ക് സ്വന്തം ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അഭിലാഷങ്ങൾ എന്നിവ പങ്കിടാൻ യുവസംവാദ് അവസരമൊരുക്കും. സ്പോർട്സ്, ഒളിമ്പിക് ലക്ഷ്യങ്ങൾ, യുവനേതൃത്വം, വികസിത് ഭാരത്, നിശാമുക്ത് യുവ എന്നീ അഞ്ച് വിഷയങ്ങളിലൂന്നിയാണ് സംവാദം. രാജ്യത്ത് കായികക്ഷമതയും അച്ചടക്കവും ഉറപ്പാക്കി യുവാക്കളുടെ അഭിലാഷങ്ങൾ ദേശീയ വികസന അജണ്ടയുടെ കേന്ദ്ര ബിന്ദുവാക്കുകയെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഖേലോ ഇന്ത്യ സംവാദം സംഘടിപ്പിക്കുന്നത്.
0: നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. ടിബറ്റ് അതിർത്തിക്ക് സമീപം റാസുവ മേഖലയിൽ ഫോട്ടെ കോഷി നദിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഇതുവരെ 46 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 93 പേരെ രക്ഷപ്പെടുത്താനായി. കാണാതായവരിൽ 105 ഇന്ത്യക്കാരും 37 പ്രവാസി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗം പേരും ടിബറ്റിലെ കൈലാഷ് മാനസ സരോവർ തീർത്ഥാടകരായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ദുരന്ത സാഹചര്യത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. അതിർത്തി മേഖലകളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ദുരിതാശ്വാസ രക്ഷാസംഘങ്ങൾക്കുമൊപ്പം NDRFനെ നിയോഗിച്ചതായി അമിത്ഷാ അറിയിച്ചു. വിദേശ വിനോദസഞ്ചാരികളും നേപ്പാൾ പൌരന്മാരും കാണാതായവരിലുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US, മലേഷ്യ, ദക്ഷിണാഫ്രിക്ക, നെതർലാൻഡ്സ് തുടങ്ങിയ വിവിധ രാജ്യക്കാരാണ് കാണാതായ വിദേശികൾ. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ നോർക്ക ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിദേശത്തുനിന്ന് മിസ്ഡ് കോളായി +1 1-880-201-234-45 നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡൽഹി NRK വികസന ഓഫീസറെ ചുമതലപ്പെടുത്തി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. +1 9 7 7 1 8 5 1 3 1 6 8 0 7 +1 7 7 9 7 0 9 0 7 5 0 0 എന്നീ നമ്പറുകളിൽ സഹായത്തിന് ബന്ധപ്പെടാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ഗവൺമെന്റുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വെള്ളപ്പൊക്ക ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും മാസങ്ങളിൽ സവാളയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റ് നടപടി തുടങ്ങി. കരുതൽ ശേഖരത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി കൃത്യമായ ആസൂത്രണത്തോടെ സവാള വിപണിയിൽ ഇറക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. 2025-26 വർഷത്തെ സവാള ഉൽപാദനം 307 ലക്ഷം മെട്രിക് ടണ്ണിലധികം വരുമെന്ന് കണക്കാക്കുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യകതയ്ക്ക് സവാള ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. നാഫെഡ്, NCCF അടക്കം വിവിധ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകളിലൂടെ കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ സവാള വിൽക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതിനായി കേരളമടക്കം രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് റോഡ് മാർഗം സവാള എത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ കോട്ടയം സൌത്ത് പാമ്പാടി സെയിന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടത്തും. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 67 വയസ്സായിരുന്നു. കോട്ടയത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം സിവിൽ സർവീസിൽ എത്തുന്നത്. 1986 ബാച്ചിൽ ഒറീസ കേഡറിൽ നിയമിതനായ അദ്ദേഹം പിന്നീട് പാലക്കാട്ടും പാലായിലും സബ് കളക്ടറായും കോട്ടയം ഇടുക്കി ജില്ലാ കളക്ടറായും സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്തിന്റെ വിവരസാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കും

0: സൗകര്യ വികസനങ്ങൾക്കും നേതൃത്വം നൽകിയ അദ്ദേഹം റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നീ നിലകളിൽ 2018 പ്രളയ രക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. പി എച്ച് കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു പി എച്ച് കുര്യനെന്ന് വി ഡി സതീശൻ പറഞ്ഞു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഭരണനിർവഹണത്തിലും ഐ ടി വ്യവസായ നയരൂപീകരണത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30 ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചു വരുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: നാടൻ കലാരൂപങ്ങൾ കൊണ്ടും ശാസ്ത്രീയ നൃത്ത ചുവടുകൾ കൊണ്ടും കണ്ണൂർ നഗരത്തിന്റെ ഓരോ സായാഹ്നവും സമ്പന്നമാവുകയാണ്. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും തിരുവനന്തപുരം ഭാരത് ഭവന്റെയും നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ സാക്ഷിയായി. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായി നൃത്തം, പഞ്ചാബിൽ നിന്നുള്ള ബാംഗ്ര ജിണ്ടുവ നൃത്തം, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പുരലിയ ചൌ നൃത്തം എന്നിവ ശ്രദ്ധേയമായിരുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക സമ്പന്നതയെ എടുത്തു കാണിക്കുന്നതായിരുന്നു ഓരോ കലാരൂപങ്ങളും. ഈ മാസം 30 വരെയാണ് ആഘോഷ പരിപാടികൾ.
0: മലപ്പുറം കോട്ടക്കുന്നിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോട്ടക്കുന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ബി എം കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് നടത്തും. മന്ത്രി എ പി അനിൽകുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ ഹരിശങ്കർ ആൻഡ് ടീമിന്റെ ഓർക്കസ്ട്രയും ബിജുല ബാലകൃഷ്ണന്റെ കുച്ചിപ്പുടിയും അരങ്ങേറും. ഭട്ട്റോഡ് ബീച്ചിൽ എം എസ് ബാബുരാജ് മെഹഫിൽ, നാട്ടുവെളിച്ചം ഗാനമേള എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂരിലെ ടി കെ ഡി മുഴുപ്പിലങ്ങാട് നിര്യാതനായി. 80 വയസ്സായിരുന്നു. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ടി കെ ദാമോദരൻ എന്ന ടി കെ ഡി മുഴുപ്പിലങ്ങാട്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ശിവഗിരിയിൽ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ പി എച്ച് കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം, പ്രവാചക ഋച ഝാ.
3: യു ആർ നൌ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ദനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രൻ 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രൻ 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ

പ്രധാന വാർത്തകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക

0: 6 വിക്കറ്റിന് 229 എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ ഇന്നലെയുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750 പേരെ കാണാതായതായാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിക്കുകയും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നേപ്പാൾ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ടിബറ്റ് മേഖലയിലെ ഭൂചലനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു. പ്രധാനപ്പെട്ട പാലങ്ങളും റോഡുകളും അടക്കം ഒഴുകിപ്പോവുകയും 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഫോട്ടേകോസി നദിയിലുണ്ടായ പ്രളയം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങളെ ബാധിച്ചു. കാണാതായ ഇന്ത്യക്കാരിൽ 50 പേർ കൈലാസ് മാനസരോവർ യാത്രയ്ക്കെത്തിയവരാണ്. US, മലേഷ്യ, UK, ദക്ഷിണാഫ്രിക്ക തുടങ്ങി 24 രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നേപ്പാളിൽ കാണാതായിട്ടുണ്ട്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര സഹായ നമ്പറുകൾ ഏർപ്പെടുത്തി. 9 7 7 9 3 1 6 8 0 7 9 7 7 0 9 1 0 7 5 0 0 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ടോൾ ഫ്രീ എമർജൻസി നമ്പർ 1 2 3 4, ഹോട്ട്ലൈൻ 1 1 4 4, ടൂറിസ്റ്റ് പോലീസ് നമ്പർ 9 8 5 1 2 8 9 4 4 5 എന്നിവയിലും വിളിക്കാവുന്നതാണ്. ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസിയും 0 0 8 6 1 8 5 1 4 2 8 4 9 0 5 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ അറിയിച്ചു. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് ഇന്ത്യ 10 ടൺ വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും അയച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതിനിടെ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനർനിർമ്മാണം എന്നിവയ്ക്കായി നേപ്പാളിന് ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിലെ സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവരങ്ങൾ അറിയാൻ 9 4 4 7 1 1 1 8 4 4 9 7 4 7 1 3 2 1 4 7 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1 8 0 0 4 2 5 3 9 3 9 വിളിക്കാവുന്നതാണ്. നേപ്പാളിൽ കുടുങ്ങിയ ഉത്തർപ്രദേശ് സ്വദേശികൾക്കായി UP സർക്കാർ 1070 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മഹാരാജ്ഗഞ്ച്, കുശിനഗർ ജില്ലകളിൽ ജാഗ്രത ശക്തമാക്കി. ഗണ്ഡക്, നാരായണി നദികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിക്കാനും പൂർണ്ണ സജ്ജരായിരിക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് സംഘടിപ്പിക്കുന്ന ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുത്ത 2 കോളേജുകൾ വീതം കേന്ദ്രീകരിച്ച് യുവാക്കൾ ഇതിന്റെ ഭാഗമാകും. കായികം, യുവനേതൃത്വം, പൌരബോധം, സന്നദ്ധ സേവനം, ലഹരിമുക്ത യുവത്വം എന്നിവയെ സമഗ്രമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള യുവ സംവാദ പരിപാടിയും നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അമ്രേലി ജില്ലയിലെ ദുധാലയിൽ ഹരികൃഷ്ണ ഫൌണ്ടേഷൻ ഒരുക്കിയ ഹെച്ച്നി ഹവേലി തടാകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ 72nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രി അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസിനായുള്ള ഒരുക്കങ്ങളും വിലയിരുത്തും. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യയും ചൈനയും ആവർത്തിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 25th യോഗം ഇന്നലെ ബീജിംഗിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നലെ തിരുവോണം ആഘോഷിച്ചു. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി

0: വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓണം ടൂറിസം വാരാഘോഷങ്ങൾ തുടരുകയാണ്. ചതയ ദിനമായ നാളെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിന സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 200,000 മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സ്റ്റാർട്ടപ്പ് വട്ടമേശ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീപ് ടെക് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ലക്ഷ്യമിടുന്ന $1 ബില്യൺ ഫണ്ടിലേക്ക് ജാപ്പനീസ് നിക്ഷേപകരെ ശ്രീ ഗോയൽ സ്വാഗതം ചെയ്തു.
1: ഇന്ത്യ വിത്ത് ദ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ആർ സ്റ്റാർട്ടപ്പ് നമ്പേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ഡ്രാമാറ്റിക്കലി ഫ്രോം ജസ്റ്റ് അബൌട്ട് 400-500 10 ഇയേഴ്സ് അഗോ ടു നിയർലി 250,000 ടുഡേ. എ യങ് മാൻ ഓർ വുമൻ ഇൻ ഇന്ത്യ ടുഡേ, ദ ആർ ജോബ് ക്രിയേറ്റേഴ്സ്. വി ഹാവ് നിയർലി 130+ യൂണികോൺസ്, several hundred sunicorn, and all these young men and women make India proud.
0: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 wicketsന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 wicketsും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ സെമി ഫൈനൽ യോഗ്യത നേടി ഇന്ത്യയുടെ വീർ ചോത്രാണിയും വേലവൻ സെന്തിൽകുമാറും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെമി പോരാട്ടത്തിൽ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. US എല്ലാ കുടിയേറ്റ വിസ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവച്ച് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ പൌരന്മാർക്കായുള്ള പൊതു ആനുകൂല്യങ്ങളെ അനാവശ്യമായി ആശ്രയിക്കാൻ സാധ്യതയുള്ള അപേക്ഷകരെ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. H-1B വിസ അപേക്ഷകൾക്ക് ഭീമമായ ഫീസ് ഏർപ്പെടുത്താനും ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 wicketsന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ്സ്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സു നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

0: ഇന്ത്യയുടെ കൺസ് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓർമ്മകളിലെ ഓണവിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവരിലേക്ക് എത്തുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. രുചിയും ആഘോഷങ്ങളും സൗഹൃദവും ഓർമ്മകളുമൊക്കെ മനസ്സിൽ നിറയുന്ന നിമിഷങ്ങൾ ഓണം സമ്മാനിക്കുന്നു. കേരളത്തിലെ പ്രധാന കൊയ്ത്തുത്സവമാണ് ഓണം. നമ്മുടെ ഏതൊരാഘോഷവും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വർണ്ണങ്ങളുടെ ഉത്സവമാണ് ഓണം. മുറ്റത്തെ പൂക്കളം മുതൽ സദ്യ വരെ ആ വർണ്ണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അത്തം മുതൽ 10 ദിവസമാണ് ഓണം ആഘോഷിക്കുക. പൂക്കളമിട്ട് തുടങ്ങുന്നതും അത്തം മുതൽക്കെയാണ്. 1, 2, 3 ദിവസങ്ങൾ വലിയ കുഴപ്പമില്ല. എന്നാൽ തിരുവോണത്തോടടുക്കുന്ന ദിവസങ്ങളിൽ പൂക്കൾക്ക് ക്ഷാമം നേരിടാറുണ്ട്. കാരണം എല്ലാവരും ഏതൊരു തൊടിയിലെയും പറമ്പിലെയും ചെറു പുഷ്പങ്ങൾ വരെ കൈക്കലാക്കിയിരുന്നു. അതിനാൽ തന്നെ ഇത്രയും നേരത്തെ പുഷ്പങ്ങൾ ശേഖരിക്കുക എന്നത് ഒരു പ്രധാന ജോലിയായിരുന്നു. പലപ്പോഴും ഇത് ചെറിയ കശപിശകളിലേക്കൊക്കെ പോയി. എന്നാൽ പൂക്കളമിടാൻ ശേഖരിക്കുന്ന പൂക്കൾ എല്ലാം തന്നെ വീതിച്ചെടുക്കുക എന്ന ആശയത്തിൽ എത്തിച്ചേർന്നതോടെ അതിനൊരു പരിഹാരമായി.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. ഓണത്തിന്റെ ഈ ആഘോഷ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ചില ഓർമ്മകളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നത്. ഓണ പരീക്ഷയ്ക്ക് ശേഷം വരുന്ന ആഘോഷ രാവുകളായിരുന്നു ഓണം. പൂക്കളമിടുക, സദ്യയ്ക്കുള്ള ഇല ശേഖരിക്കുക തുടങ്ങിയവയെല്ലാം കുട്ടികളുടെ ജോലിയായിരുന്നു. അതിനൊക്കെ ഒരൊരുമയുടെ താളമുണ്ടായിരുന്നു. പുലികളി, കരടികളി തുടങ്ങിയവയും ഇതിന്റെ പ്രധാന ഭാഗമായിരുന്നു. അന്ന് അയലത്തെ വീട്ടിലെ ബഷീറിനും കുടുംബത്തിനും ഞങ്ങളുടെ വീട്ടിലാണ് ഊണ്. ബഷീർ മാത്രമല്ല കേട്ടോ, ജോമോൻ ചാച്ചനും വരും. അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവിടെയുമായിരിക്കും. ഏകദേശം കർക്കിടകം പകുതിയോടെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. സദ്യക്ക് വേണ്ട മല്ലി, മുളക്, മഞ്ഞൾ ഇവയൊക്കെ വീട്ടിൽ തന്നെ നേരത്തെ ഉണക്കി പൊടിച്ചു വെക്കും. ആ ദിവസങ്ങളിൽ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക സ്വാദിന്റെ മണമാണ്. ഓണം അടുക്കാറാകുമ്പോൾ പ്രകൃതിയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ്. ഇളം വെയിലിനൊപ്പം വരുന്ന നനുത്ത കാറ്റ്, ഓണത്തുമ്പി, ഓണനിലാവ്, പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമായി ഓണം മാറുന്നു.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഓണക്കാലത്തിന്റെ ചില ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് ഓണം വിപണി കൈയടക്കിയിരിക്കുകയാണെങ്കിൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ മുറ്റത്തും തൊടിയിലും ഒക്കെ കാണും. എല്ലാ തവണയും അയലത്തെ രാമേട്ടന്റെ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് വാഴക്കുല ലഭിച്ചിരുന്നത്. തെങ്ങുകളുള്ളവർ ആട്ടിയ വെളിച്ചെണ്ണയിൽ നിന്ന് നാഴി വെളിച്ചെണ്ണ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെക്കുന്നു. അധികം വരാറുള്ള ചീരയും പയറും മുട്ടയും ഒക്കെ വിറ്റ് കുറച്ചു പൈസ അമ്മ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാകും. പിന്നെ അത്തച്ചിട്ടിയും മറ്റും അന്ന് വളരെയേറെ പ്രചാരത്തിലുണ്ടായിരുന്നു. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴും അല്ലാതെ എങ്ങനെയൊക്കെയോ കിട്ടുന്ന പണവും ഞങ്ങൾ കുട്ടികളും സൂക്ഷിച്ചു വെച്ചിരുന്നു. ഞങ്ങളുടെ പണം അന്ന് കൊട്ടകയിൽ സിനിമ കാണാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ വളരെയധികം സൗകര്യമുള്ള തിയേറ്റർ ഒന്നും അല്ല, നിലത്തിരുന്നാണ് സിനിമ കാണാറ്. പിന്നെ വളരെ ചെറിയ തുകയ്ക്ക് ആ സിനിമയുടെ തന്നെ പാട്ട് പുസ്തകവും കിട്ടും. ഒരു വർഷത്തെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ശേഷം മനുഷ്യർ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ അവരത് ആഘോഷിക്കുന്നു.

0: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhanam 90.4 FM. Stay tuned.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212.

0: 8080.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി. ആഘോഷങ്ങൾ എപ്പോഴും മനോഹരമായ ഓർമ്മകളുടെ വാതായനങ്ങൾ കൂടിയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അവരുടേതായ പ്രിയപ്പെട്ട ഓർമ്മകളും ഉണ്ടാകും അല്ലേ? അപ്പോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായ കവിതാ കടപ്പാക്കടയുടെ ഓർമ്മയിലെ ഓണവിശേഷങ്ങൾ കേട്ടാലോ?
1: ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പഴയ കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് 10 ദിവസം നമുക്ക് ഒരു അവധി കിട്ടുമല്ലോ. അതെന്ത് രസമായിരുന്നു, എങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്നായിരുന്നു ആദ്യം ചിന്തിക്കുന്നത്. നമ്മളെ ഓണത്തോടനുബന്ധിച്ച് അത്തം പുലരുമ്പോയിൽ തന്നെ പൂക്കളിടാനുള്ള ഒരു തിരക്കാണ്. അതിലത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുമൊക്കെ ആയിട്ട് പൂവിച്ചതും പിന്നെ മുറ്റത്ത് ഇന്നത്തെ പോലെ ഇന്റർലോക്ക് ഒന്നും അല്ലല്ലോ, അന്ന് ചാണകമൊക്കെ മെഴുകി അതിൽ പൂക്കൾ വയ്ക്കുന്നതൊക്കെ ഒരു മത്സരം തന്നെയാണ്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പൂക്കൾ ശേഖരിക്കുക. എൻ്റെ വീടെന്ന് പറയുന്നത് വയലിനടുത്താണ്. അപ്പോൾ ആ വയലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുണ്ട് കേട്ടോ. അന്നൊന്നും അതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ നല്ല നല്ല വ്യത്യസ്തമായ കളറുകളുള്ള പൂക്കളായിരുന്നു. അതൊക്കെ പിച്ചിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പൂക്കളിട്ട് 10 ദിവസവും പൂ ഇടുന്നതും എന്ത് രസമായിരുന്നു അതൊക്കെ. പിന്നെ ഓണത്തിന് പിന്നെ 4-5 ദിവസം മുന്നേ തന്നെ അടുക്കളയിൽ അതൊക്കെ അമ്മയും അമ്മൂമ്മയും അച്ഛൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് പല പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഒരു മണം എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. നമ്മൾ ഓരോ എല്ലാ മുറികളിലും ഒക്കെ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, എന്തൊരു മണമാണ് അതിൻ്റെ ഓരോ പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതും അത് ഞാനും ഒക്കെ അതൊക്കെ നോക്കി നിൽക്കുക. അവനക്ക് നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ ചുട്ടുചുട്ട് വെക്കുമ്പം ഉണ്ണിയപ്പോൾ ആയാലും അച്ചപ്പം അതൊക്കെ ഇങ്ങനെ ചുട്ടുവിട്ട് വെക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ അത് എടുത്തുകൊണ്ട് പോയി കഴിക്കാനും കൂട്ടുകാരോടൊത്ത് കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറഞ്ഞ ഒരു അന്നേരം ഒരു പ്രത്യേക സ്വാദാണ്. അതൊരു പ്രത്യേക ഒരു ഓർമ്മ തന്നെയാണ്. അതൊക്കെ അതൊന്നും ഒരിക്കലും മനസ്സിൽ നിന്നും മായാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ പിന്നെ ഓണക്കോടിയെ പറ്റി പറഞ്ഞാലും അന്നൊക്കെ ഓണത്തിന് മാത്രമല്ല നമുക്ക് കോടി കിട്ടുകയുള്ളൂ. അതൊക്കെ കിട്ടുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ. പിന്നെ ഓണത്തിന് വീട്ടിൽ നിന്ന് അമ്മ കുപ്പിവള വാങ്ങിത്തരുമായിരുന്നു. അന്ന് കുപ്പിവള ഉണ്ടായാലും ചുറ്റുവള എന്ന് പറയുന്ന അതുണ്ടായിരുന്നു. അതൊക്കെ 2 A-കളൊക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ ഇട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എല്ലാവരും കാണിക്കാനായിട്ട് ഗമയിലൊരു ഒരു നടത്തമുണ്ട്. എല്ലാവരും പരിസരത്തുള്ള കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അന്ന് കോടി കിട്ടുന്നൊരു സമയമല്ലേ. പിന്നെന്ന് വെച്ചാൽ സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സദ്യ എന്ന നിലത്ത് വാവിരിച്ച് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഊണ് കഴിക്കുന്ന മനോഹരമായ ഓർമ്മയാണ്. ആ സദ്യ വയ്ക്കാൻ കൂട്ടായ ഒരു ശ്രമമാണുള്ളത്. എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും അമ്മൂമ്മയും എല്ലാവരും കൂടെ അടുക്കളയിൽ അന്ന് ഈ എന്താ പറയുന്ന വിറകെടുപ്പായിരുന്നു അന്ന്. ഇപ്പം പോലെ ഗ്യാസും ഉണ്ട്, അപ്പുറം വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും വിറകടുപ്പിൽ ഇങ്ങനെ പാചകം. അന്നൊന്നും അത് അമ്മമാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടേ ഇല്ലായിരുന്നു. അവരുടെ മുഖത്തൊക്കെ അതൊരു സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് സദ്യ വയ്ക്കുക, അത് വിളമ്പൽ, അത് ഉണ്ണുന്നതൊക്കെ എത്ര മനോഹരമായിരുന്നു. പിന്നെ ഊണ് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കൂടെ പറമ്പിൽ കളിക്കാൻ പോകും. കൂടുതലും ഒരു ഊഞ്ഞാൽ ആട്ടമായിരുന്നു കൂടുതലായിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ ആമ്പിള്ളേരും പെമ്പിള്ളേരും അന്ന് പ്രായ വ്യത്യാസമൊന്നോ ആൺപെൺ വ്യത്യാസമൊന്നോ അങ്ങനെ ഒന്നുമില്ല. ആമ്പിള്ളേർ വന്നിട്ട് ഈ കൂനാങ്കുരുക്കെന്ന് പറയും നമ്മുടെയൊക്കെ നാട്ടിൽ, അതിട്ട് വെക്കും. എന്ന് വെച്ചാൽ നമുക്കൊന്നും കയറാത്ത രീതിയിൽ പൊക്കത്തിലിങ്ങനെ അവർ മാത്രം കയറി നിന്ന് തണ്ടുവരിക്കുക. അങ്ങനെ അത് നമ്മളെ കൊതിപ്പിക്കുന്നു. നമ്മളത് കണ്ടിട്ട് നമ്മൾ പിന്നെ മാറിപ്പോയിരുന്നു വേറെ വളപൊട്ടുകളി എന്താ ചെക്കുകളി അങ്ങനെ അങ്ങനെ കളികളിലൊക്കെ ഏർപ്പെടുന്നതും അതൊക്കെ എന്ത് മനോഹരമായ കാഴ്ച പറഞ്ഞാലും തീരില്ല. പിന്നെ നമ്മുടെ അമ്മൂമ്മയൊക്കെ ഉള്ള സമയത്ത് അമ്മൂമ്മയെ കാണാനായിട്ട് ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ വരുമായിരുന്നു അന്ന്. പക്ഷെ എന്തൊരു സ്നേഹമാണ്, അന്ന് ഇന്നത്തെ പോലെ ആഡംബരത്തോടെ അല്ല അന്ന് ഓണം ആഘോഷിച്ചിരുന്നത്, സ്നേഹത്തോടെ ആയിരുന്നു. അതൊരു വലിയൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു അത്. എന്ന് വെച്ചാൽ വലിയ സമ്മാനങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലായിരുന്നു അന്ന്. പക്ഷേ ബന്ധങ്ങളിൽ ഒരു ആത്മാർത്ഥമായ അടുപ്പവും സന്തോഷവും ഉണ്ടായിരുന്നു, അത് മതിയായിരുന്നു അന്ന്. എന്ത് രസമായിരുന്നു അന്ന്. പറഞ്ഞാലും പറഞ്ഞാലും ഈ ഓണക്കാഴ്ച

0: പറ്റി നമുക്ക് തിരുത്താനിടയ്ക്ക് ഇവർ വരും. ഈ കരടി കളിക്കാൻ പിള്ളേരിങ്ങനെ എന്താ പറയുന്ന വാഴയിലേക്ക് ഉണങ്ങിയ വാഴയിലെ ഒക്കെ ചുറ്റിക്കെട്ടിയിട്ട് പുറത്തൊക്കെ കരിയൊക്കെ വരുത്തിച്ചിട്ട് ആളുടെ രൂപം പോലും നമുക്ക് പക്ഷെ നമുക്കത് അടുത്തറിയാവുന്നവരായിരിക്കും, പക്ഷെ രൂപം പോലും നമുക്ക് അറിയത്തില്ല. അതെല്ലാം ഓരോരോ സെറ്റ് ബൈ സെറ്റ്, അതായത് മുതിർന്നവരുണ്ടാകും അവരുടെ ഒരു സെറ്റ് വരും, കുഞ്ഞുങ്ങളുടെ ഒരു സെറ്റ് വരും. അതൊക്കെ എന്ത് രസമാണ്, അവർക്ക് ഒരു 25 പൈസ കിട്ടിയാൽ മതി. അങ്ങനെ പല വീടുകളിൽ കയറി ഇറങ്ങിയ എന്ത് ഉത്സാഹത്തോടുകൂടിയായിരുന്നു. അതൊക്കെ ഓർമ്മയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്, വല്ലാത്ത ഒരു മനോഹാരിതയാണ്. ഇപ്പോഴും നമുക്കത് അതിലോട്ടൊന്നും തിരിച്ചു പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും എന്താ പറയുന്ന അതൊന്നും അനുഭവിക്കാനുള്ളൊരു യോഗം അവർക്ക് ഇല്ല എന്നുള്ളൊരു വിഷമവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു കഥ കേൾക്കുന്ന പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മോൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഥ കേൾക്കുന്ന പോലെ അവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇന്ന് നാട്ടുമ്പുറങ്ങളിലൊക്കെ കുറേയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെന്ന് തീരെ അങ്ങ് ഇല്ലാതൊന്നും ആയിട്ടില്ല, നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇതുപോലൊക്കെ സദ്യകളും. പക്ഷേ അംഗങ്ങൾ വളരെ കുറവാണ്, അംഗങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അവർക്കൊന്നും സമയമില്ല ഓണത്തിനൊന്ന് വരിക, അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേന്നൊന്ന് വന്നു പോവുക, അതൊക്കെ ഉള്ളൂ ഇപ്പോഴും. പക്ഷേ ഈ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. 10 ദിവസം മുമ്പേ ഒരുങ്ങും ഓരോരോ എന്താ കറികളുണ്ടാക്കാനും ഇഞ്ചി നാരങ്ങ മാങ്ങ അതൊക്കെ ഓണത്തിനും 2-3 ദിവസം മുന്നേ ഇട്ട് വയ്ക്കുന്ന സംഭവങ്ങളല്ലേ. പിന്നെ ഓരോ പലഹാരങ്ങളും ഒന്നും മറക്കത്തില്ല, നാവില രുചിയും ഒന്നും.
1: കവിത ചേച്ചിയുടെ ഓർമ്മകളിലെ ഓണവിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ ആസ്വദിച്ചത്. ഓരോ ഓർമ്മകളും എന്ത് മനോഹരമാണല്ലേ. ഇനി നമുക്ക് നമ്മുടെ മറ്റൊരു ശ്രോതാവായ ചിത്ര ആശ്രാമത്തിന്റെ ഓർമ്മകൾ കേട്ടാലോ.
2: എന്റെ ബാല്യകാല സ്മൃതികളിലെ ഓണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 11 വയസ്സ് വരെ 3 വർഷക്കാലം 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ 3 വർഷക്കാലം ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ ആയിരുന്നു വളർന്നത്. അപ്പോൾ ഒരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ അപ്പൂപ്പൻ്റെ വീട്. അപ്പോഴ ആ ഒരു പഞ്ചായത്തിൽ അപ്പോഴത്തേക്ക് അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലമുണ്ട്, ഒരുപാട് മരങ്ങളും ചെടികളായിട്ട് പറയാനൊക്കത്തില്ല. അവിടുത്തെ പറമ്പിലുള്ള നാട്ടുപൂക്കൾ പിടിക്കുന്ന ചെടികളും പിന്നെ വീട്ടിൽ പശുവിനെ വളർത്തലുണ്ടായിരുന്നു. അങ്ങനെ ഈ പാല് ഇങ്ങനെ സൊസൈറ്റിക്ക് വിൽക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഉപജീവന മാർഗമായിരുന്നു. കൃഷിയും ഉണ്ടായിരുന്നു, ഒരുപാട് ഫലവൃക്ഷങ്ങളൊക്കെ ഈ പുരയിടത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ജീവിതം. അപ്പോഴീ ഈ ഓണത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴത്തേക്ക്, ഓണം വരുമ്പോഴത്തേക്ക് നമുക്ക് അത്തപ്പൂക്കളെ ഒരുക്കണമല്ലോ. അത്ത ഉദിക്കുന്ന ആ ദിവസം തൊട്ട് തിരുവോണ ദിവസം വരെ. അപ്പോഴീ അത്തപ്പൂടിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് അന്ന് ഉള്ളത്. അപ്പോഴത്തേക്ക് ഈ അത്തപ്പൂക്കളത്തിന് ഇപ്പം ഇന്ന് പുഷ്പങ്ങൾ നമ്മൾ വാങ്ങുകയില്ല ഇവിടുത്തെ, അന്ന് അങ്ങനല്ലല്ലേ. നമ്മുടെ പറമ്പിലുള്ള ആ നാട്ടുചെടികളിൽ നിന്ന് പുഷ്പങ്ങൾ ശേഖരിക്കുക. അപ്പോഴെനിക്ക് കുറേ കൂട്ടുകാരും കൂടെ ഉണ്ട്. അപ്പോഴും ഞങ്ങൾ ഈ അത്തം പിറക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇതിനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. ഞങ്ങളന്നേരം വ്രതമൊക്കെ നിന്നാണ് ഇത് ഈ അത്തപ്പൂക്കൾ ഒരുക്കുന്നത്. പിന്നെ നമ്മൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കുന്നില്ല, അന്നേരം വീട്ടുകാർ സമ്മതിക്കത്തതുമില്ല. അങ്ങനെ വളരെ പരിശുദ്ധിയോടുകൂടി നിന്ന് വേണം അത്തപ്പൂക്കൾ ഒരുക്കേണ്ടതെന്നുള്ളത്. അപ്പോഴ് ചാണകമൊക്കെ തലേ ദിവസം തന്നെ മെഴുകിയിടുന്ന് പിറ്റേ ദിവസം രാവിലെ ഈ പൂക്കൂടകളുമായിട്ട് ചെറിയ ഈ കുട്ടകളുണ്ട്, അപ്പോഴേ ആ പൂക്കുട്ടകളുമായിട്ട് ഞങ്ങൾ ഈ പറമ്പിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പോയി പൂക്കൾ ശേഖരിക്കുക ചെയ്യുന്ന നാടൻ പുഷ്പങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം തുമ്പയായിരുന്നു. മൂക്കുറ്റിയും തുമ്പയും പിന്നെ ഈ കോളാമ്പി പൂക്കൾ, തെറ്റി, അരളി, അപ്പോഴിതെല്ലാം ഈ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോഴും പോയി ശേഖരിച്ചുകൊണ്ട് വന്നാണ് യാത്ര വിടുന്നത്. അപ്പോഴും ഒന്നാം ദിവസം ഒരു വർഗത്തിൽപ്പെട്ട പൂവായിരിക്കും, ഒരു തരത്തിൽപ്പെട്ട പൂവ്. രണ്ടാം ദിവസം 2 തരത്തിലുള്ളതായിരിക്കും, 2 കളറുകളായിരിക്കും നമ്മൾ എടുക്കുന്ന നിറങ്ങൾ. അങ്ങനെ 3-ാം ദിവസം, അങ്ങനെ 10-ാം ദിവസം ആകുമ്പോഴത്തേക്ക് 10 നിറങ്ങളിലുള്ള പൂക്കൾ വെച്ചാണ് ഈ അത്തപ്പൂക്കളെ ഒരുക്കുന്നത്. അപ്പോഴീ തിരുവോണത്തിന് ഒരുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഞങ്ങളന്ന് ഞങ്ങൾക്ക് ഓണക്കോടി എന്തായാലും വാങ്ങുമല്ല, ഈ ഓണക്കോടിയെല്ലാം ധരിച്ച് വളരെ സന്തോഷമായിട്ടാണ് 10-ാമത്തെ ദിവസം ഈ പൂക്കളം ഒരുക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അത്തപ്പൂ ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം.

ആൺകുട്ടികളത് അല്ലായിരുന്നു. അപ്പോഴ അയൽപ്പക്കങ്ങളിലുള്ള ആൺകുട്ടികളും ഞങ്ങളുടെ കൂട്ടുകാരാണല്ലോ. അവരുടെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ വാഴയിലകൾ ശേഖരിച്ച് അവർ കരടിയായിട്ട് വേഷമിടുമായിരുന്നു. അപ്പോഴീ വേഷമിട്ടിട്ട് രണ്ട് മൂന്ന് ഈ പാട്ട് പാടാനും കരടിക്ക് പാടിക്കൊടുക്കാനായിട്ട് താനിനേ താനിനെ തന്നാനെ എന്നുള്ള ഒരു പാട്ടുണ്ട്. അപ്പോഴാ പാട്ടുകൾ പാടാൻ പിന്നെ കുറേ കൂട്ടുകാർ, ഒരാളായിരിക്കും കരടിയായിട്ടുള്ള ഒരാൾ സായിപ്പായിട്ടായിരിക്കും അയാൾ വേഷമിട്ടിരിക്കുന്നത്. അപ്പോഴിങ്ങനെ വീട് വീടാന്തരം ഇങ്ങനെ കയറി ഇറങ്ങി ഈ പാട്ട് പാടി അവിടെ ഇവർ ഈ കരടി കളി നടത്തുന്നു. അപ്പോഴത്തേക്ക് ഈ കുട്ടി ഈ കൂട്ടുകാരും എല്ലാം പുറകിനിങ്ങനെ പോവും. പോയി ഓരോ വീട്ടിലും കയറി ഇറങ്ങി കളിച്ചു. ഈ പാട്ട് പാടി തീരുമ്പോഴത്തേക്ക് ഈ സായിപ്പ് കരടിയെ വെച്ചിടുന്നതായിട്ടാണ്. അപ്പോഴ് എല്ലാവരും കൂടെ ഭയങ്കര കയ്യടി ആർപ്പ് വിളിയുക. എന്നിട്ട് അവിടെ നിന്ന് അവർ ഇവർക്ക് എന്തെങ്കിലും ഒരു പൈസ പാരിതോഷികമെന്ന് പറയാം. ഇപ്പോഴും നമുക്ക് അങ്ങനെ പറയാം, അന്നത്തെ കാലത്ത് അതല്ലല്ലേ. ഇവരുടെ അതിലൊരു പാത്രമൊക്കെ കാണും, അപ്പോഴാ ടിന്നിനകത്തോട്ട് പൈസ ഇട്ട് കൊടുക്കുന്നു, അടുത്ത വീട്ടിൽ പോകുന്നു. അതായിരുന്നു ആൺകുട്ടികളുടെ പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ ഈ പത്ത് ദിവസവും അപ്പോഴത്തേക്ക് പഴയ ഈ ഉലക്ക കൊണ്ടുള്ള ഊഞ്ഞാലായിരിക്കും നമുക്കിരിക്കാനായിട്ട്. ഈ ഉലക്ക അതിൽ കെട്ടുന്ന വലിയ ഊഞ്ഞാൽ ഈ വടം വെച്ചുള്ള എന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ടു മൂന്ന് പേർക്ക് ഇരുന്ന് ഊഞ്ഞാലാട്ടം നടത്താം. ആ രീതിയിലുള്ള ഊഞ്ഞാൽ നല്ല ശക്തമായിട്ട് വീഴാതെ പൊട്ടിപ്പോകാത്ത തരത്തിൽ നല്ല രീതിയിലാണ് ഈ ഊഞ്ഞാൽ കിട്ടുന്നത്. അപ്പോഴ് ഊഞ്ഞാൽ പിന്നെ അങ്ങോട്ടിങ്ങോട്ടും അടിയും കൂടും. എങ്ങനെ എനിക്ക് മുമ്പ് കയറണം, അടുത്ത ആളിന് കയറണം എന്നുള്ള ആ ഒരു വാശിയൊക്കെ ഉണ്ട്. അപ്പോഴതെല്ലാം സത്യത്തിൽ ഇന്ന് ഓർക്കുമ്പോൾ എല്ലാം വളരെ രസവഹം സന്തോഷമായിട്ട് തോന്നിക്കുക. അപ്പോഴങ്ങനെ ഊഞ്ഞാലാട്ടവും ഉണ്ട് ഇതിനിടയിൽ. പിന്നെ ഈ പത്ത് ദിവസവും ഒരു നല്ല ഓണനിലാവെന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമാണെന്നല്ലേ. അപ്പോഴീ നല്ല നിലാവായി കഴിയുമ്പോഴത്തേക്ക് ഈ അമ്മമാരെല്ലാം ഒരു ഒരു വീട്ടിൽ ഒത്തുകൂടിക്കൊണ്ട് അവിടെ ഓണക്കളികൾ കളിക്കും. അപ്പോഴീ ഓണക്കളികളെന്ന് പറയുന്നത് നല്ല ഓരോ ഇത് പാട്ടുകൾ പാടി ഈ മുടിയാട്ടം പോലെ അങ്ങനെ കുമ്മി കളിക്കുന്നെന്ന് പറയും. അപ്പോഴങ്ങനെയുള്ള കളികൾ പല പല കളികൾ ഈ അമ്മമാർ പാട്ടുകൾ പാടി അവർ കളിക്കും. പിന്നെ കൂടാതെ തിരുവാതിര അറിയാവുന്ന അമ്മമാർ തിരുവാതിര നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് നല്ല തിരുവാതിര കളിയും കളിക്കും. അപ്പോഴിതൊക്കെ എൻ്റെ ഈ ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത് കഴിഞ്ഞാൽ പിന്നെന്ന് പറയുന്നത് നമുക്ക് ഉത്രാട ദിവസം ഒരു ഉത്രാട പാച്ചിൽ തന്നെയാണല്ലോ. അപ്പോഴ് ഉച്ചയ്ക്ക് ശേഷം പോയി കടകളിൽ പോകുന്ന ചന്തയ്ക്ക് പോവുക. ചന്തയ്ക്ക് പോയി പച്ചക്കറികളെല്ലാം വാങ്ങി അതുവരെ അവരുടെ കൂടെ പോകുമായിരുന്നു ഞാനും. ഈ അപ്പൂപ്പം പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ട്, അമ്മൂമ്മയെല്ലാം മരിച്ചു പോയതാണ്, അപ്പൂപ്പനും ഞാനും കൂടെ പോവും. സന്ധ്യ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. തിരിച്ചു വന്ന് നമുക്ക് അന്നേരം പഴക്കുലയും ഈ പച്ചക്കറികളും എല്ലാം വാങ്ങും. കാര്യം തിരുവോണത്തിന് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മ അമ്മയുടെ സഹോദരങ്ങളെല്ലാവരും ഈ വീട്ടിലേക്ക് വരും. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായി നടത്തുന്നത്. അപ്പോഴ് പോയി അതെല്ലാം കൊണ്ടുവന്ന് അത് സദ്യയ്ക്കുള്ള വട്ടങ്ങളൊക്കെ ഒരുക്കുന്നു. പിന്നെ തിരുവോണ ദിവസം രാവിലെ കുളിച്ച് നമ്മുടെ ഓണക്കൂടിയെല്ലാം ധരിച്ച് അത്തപ്പൂക്കളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് മാവേലി തമ്പുരാനെ വരവേൽക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ, രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ വട്ടം. അപ്പോഴും ഈ വീട്ടിലിപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് എന്നാലും ഒരുക്കും, കറികളും പായസ സഹിതം ഊണൊരുക്കുന്ന കഴിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് ബാക്കി മക്കൾ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും വന്നെത്തിച്ചേരും. പക്ഷേ ഈ തിരുവോണ ദിവസം ഏറ്റവും അവിടുത്തെ ഇന്നും ഞാൻ ഓർക്കുന്നതും, ഇന്നും എനിക്ക് ഇത്രയും പ്രായമായിട്ടും ഇന്നും എനിക്കൊരു ചെറിയ ഭയം എൻ്റെ ഉള്ളിൽ ഇന്നും നിലനിൽക്കുന്നതാണ്, പുലികളി. അപ്പോഴും ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പുലികളിയായിരിക്കും. അപ്പോഴീ പുലി കളിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് കൊട്ടുകാരും മേളക്കാരെല്ലാം കൂടെ കാണും, പിന്നെ കുറേ ആൾക്കാരും കൂടെ കാണും. അപ്പോഴീ പുലി എന്ന് പറഞ്ഞാൽ ഒരുമാതിരിച്ച് ആ കണ്ണട എനിക്ക് ഇന്നും കിന്നരിയും കണ്ണടയും പിന്നെ ഈ പെയിൻ്റ് വെച്ച് പുലിയുടെ ദേഹം മൊത്തവും ഈ പുലിയുടെ ഡിസൈനെല്ലാം കൊടുത്ത് ആ ഒരു രീതിയിലാണല്ലോ ഒരുങ്ങി വരുന്നത്. അതിൻ്റെ താളമേളങ്ങൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു. ഞാൻ ഒളിച്ചു നിന്നാണ് ഈ കളി കണ്ടിട്ടുള്ളത്. അപ്പോഴീ പുലി ഓരോ വീട്ടിലും കയറി കളിച്ച് കളിച്ച് കളിച്ച് വന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വന്ന് ഞാൻ അവിടെ നിൽക്കുന്ന കാലം വരെയും കണ്ടിട്ടുള്ളത് അതാണ്. നമ്മളെ വീട്ടിൻ്റെ കിണറ്റും കരയിൽ പുലി അങ്ങ് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് ദേഹമെല്ലാം നീറുമായിരിക്കും. പുലിക്ക് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പുലിയെ കുളിപ്പിക്കും. പുളി

ഈ പുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുലി നല്ലൊരു കളി അങ്ങ് കളിക്കും. ആ പുലി കളി കഴിച്ചു കഴിഞ്ഞ് ഈ പുലിക്കും വേണ്ടുന്ന ഇതൊക്കെ പൈസയൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായിട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ബാക്കി എല്ലാവരും വീട്ടിൽ എത്തിച്ചേരുന്ന അവിട്ടം ദിവസം, അതായത് രണ്ടാം ദിവസം, വീണ്ടും ഈ പറഞ്ഞ പോലെ സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി

0: എന്തൊരു ഒരുമ എത്ര സന്തോഷമായിരുന്നറിയാം. ഇന്നാണെങ്കിൽ അയൽപ്പക്കങ്ങളിലോട്ട് നമ്മൾ അധികം പോകാറില്ല, അവരിങ്ങോട്ട് വരാറില്ല. പിന്നെ എല്ലാവർക്കും ഞാനാണ് വലുത്, ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവം. അന്ന് അങ്ങനല്ല, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ ഒരുമയുടെ അങ്ങേറ്റം. ഇന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട് അവർ. ഇപ്പൊ എൻ്റെ പ്രായത്തിലുള്ള അതിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു മൂന്നാല് പേരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞ്, അപ്പോഴതൊക്കെ ഓർത്ത ഇന്നും സങ്കടമാണ്. അപ്പോഴും പിന്നെ ഈ സിനിമയ്ക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. പിന്നെ ബന്ധുക്കൾ അടുത്ത ദിവസം ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോകുന്ന പിന്നെ മുതിർന്നവരെയെല്ലാം നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ ആചാരപ്രകാരം അവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവരെയൊക്കെ കാണുകയും ആ സന്തോഷം പങ്കുവയ്ക്കുകയും ഞങ്ങൾ കുട്ടികൾക്ക് അവരെന്തെങ്കിലുമൊക്കെ ഓണ സമ്മാനങ്ങൾ തരികയും അതൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു നല്ലൊരു ഓണക്കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളെല്ലാം തന്നെ. അപ്പോഴ് ഇനിയും അടുത്ത ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇതുപോലെയൊക്കെയുള്ള കാലങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്.
1: എന്ത് രസമാണല്ലേ കേട്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ പ്രിയ ശ്രോതാക്കൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ഓർമ്മകൾ നമ്മോട് പങ്കുവച്ചത്. ഏതൊരാഘോഷത്തെയും നിറമുള്ളതാക്കുന്നത് നമ്മുടെ ഓർമ്മകൾ തന്നെയാണ്. ഏവർക്കും ഓർക്കാൻ ഏറെ ഇഷ്ടമുള്ള ഓർമ്മകൾ ഈ ഓണക്കാലവും സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You're listening to Radio Swandanam 90.4 FM. Stay tuned.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

ಚಂದ್ರವಿ

ചന്ദ്രബിംബമേ അന്തിവേ പൊന്നുതിരം ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരെ.

0: സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്ററും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അവിട്ടം ദിന പ്രത്യേക പരിപാടി. ഹൃദയപൂർവ്വം മെജോ ജോസഫ്, അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആഘോഷങ്ങൾ നമ്മൾ കലണ്ടറിൽ മാത്രമാണ് കണ്ടുവരുന്നത്. എന്നാൽ ചില ആഘോഷങ്ങളോ ഹൃദയത്തിലേക്ക് മനോഹരമായി തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ കാലാതീതമായി നമ്മിൽ അലിഞ്ഞു ചേർന്ന ഒരാഘോഷത്തിന്റെ പേരാണ് ഓണം. എവിടെയാണെങ്കിലും ഓരോ മലയാളിയെയും ഓർമ്മകളിലേക്കും സ്നേഹത്തിലേക്കും സ്വന്തം വീട്ടുമുറ്റത്തേക്കും എത്തിക്കുന്ന മനോഹരമായൊരു വികാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളോടൊപ്പം ഈ നിമിഷത്തിൽ ഞാൻ RJ ആതിര. ഈ ഓണനാളിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം തരട്ടെ. ഒരു സംഗീത സമ്മാനം തന്നെ ആയാലോ. 2 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയ്ക്ക് ഹൃദയസ്പർശിയായ മെലഡികൾ സമ്മാനിച്ച ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഒരു സിംഗറാണ്, ഒരു ആക്ടറാണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ബഹുമുഖ പ്രതിഭ. ഈ ഓണനാളിൽ റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കൾക്കായി വളരെ സ്നേഹത്തോടുകൂടി സമ്മാനിക്കുന്നു ദ മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് ഡയറക്ടർ മെജോ ജോസഫ്. നമസ്കാരം സർ.
1: അതെ,
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയപൂർവം മെജോ ജോസഫ് എന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്. ആദ്യം തന്നെ പറയട്ടെ സർ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ടു യു ടു എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം.
0: അതെ അതെ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമ്മാനിക്കാനുള്ളത്, സാധാരണ ഈ ഓണം എന്ന് പറയുമ്പോ ഓണത്തിന്റെ പൂക്കളും അതിന്റെ ആ ഒരു മണവും സദ്യയുടെ രുചിയും അതിനൊപ്പം തന്നെ ഈ ഓണനാളിൽ ഒരു മധുരം നൽകുക, അതിമധുരം എന്ന രീതിയിലാണ് നമ്മുടെ മെജോ ജോസഫ് സാറിന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ശ്രോതാക്കളെ പോലെ തന്നെ എനിക്കും അതൊരു, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് സാറിന്റെ ഓരോ വാക്കുകളും കേൾക്കാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോ ഈ ഒരു ജേണിയില് അല്ലെങ്കിൽ ഈ ഓണനാളുകളില് സാറിന് എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത്? ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ,
1: ഓണം കേൾക്കുമ്പോ തന്നെ എന്റെ ചെറുപ്പത്തിലൊരു ഓണം ഭയങ്കര, ഇപ്പോഴും ഞാൻ എപ്പോഴും ഓർമ്മയിൽ വരും. അതായത് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞ്, ഞാനന്ന് 1 പഠിക്കണേ, ആ വീട് പണി കഴിഞ്ഞ് എല്ലാ 2 മമ്മിയുടെയും ഫാമിലീസ് എല്ലാവരും കൂടി വന്നിട്ട് വീട്ടിൽ ഒത്തുപൊരുമിച്ചൊരു ഓണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പക്ക ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ അതിന്റെ ഒരു മണ്ടയില നിർന്നാണ് നമ്മുടെ ഇതിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവിടെ നാട്ടുകാരുടെ വക ഉള്ള എല്ലാ ഈ പുലിക്കളി അതുപോലത്തെ പിന്നെ കൈകൊട്ടിക്കളി ഇതെല്ലാം കൂടി അടങ്ങിയ എന്റെ ചെറുപ്പകാലത്തെ ഏറ്റവും നല്ല ഓണത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞത് അതാണ്. അതെ, ഒരിക്കലും മറക്കില്ല. ഒരു നേരം പോലും മങ്ങാതെ മനസ്സിൽ എപ്പോഴും ആ പയ്യന്റെ മനസ്സിലുള്ള സാധനം ഇപ്പോഴും വളരെ കളർഫുൾ ആയിട്ടുള്ള ഓണം അതാണ്. പിന്നെ വലുതാകുമ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പലപ്പോഴും വിദേശമാണ്, ഫാമിലി വിദേശമാണ്. അപ്പം കഴിഞ്ഞ കൊല്ലൊക്കെ അവിടെ ആയിരുന്നു ഓണം. ഇപ്പൊ ഞാൻ ഇവിടേക്ക് വന്നു, നാട്ടിലേക്ക് വന്നു. ചെലപ്പത്തിന് അവിടെ ആയിരിക്കും. അപ്പം കല്യാണം കഴിഞ്ഞ് പിന്നെ വർക്കിന്റെ തിരക്കൊക്കെ വന്നപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ ചെലപ്പോ സെറ്റുകളിലായിരിക്കും. എനിക്ക് തോന്നുന്നു നോട്ട്ബുക്കിന്റെ ഒക്കെ സെറ്റിൽ ഓണം സെറ്റിലായിരുന്നു. അങ്ങനെ പല വീട്ടിലും കുടുംബത്തോടൊപ്പം ചിലപ്പോ ഉണ്ടാവാൻ പറ്റും, ചിലപ്പോ പരമാവധി ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്.
0: അതെ അല്ലേ? അതെ. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ സാർ, ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളി എന്ന രീതിയിൽ എവിടെയാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത്. അതെ അതെ. അപ്പൊ അങ്ങനെ തീർച്ചയായും ആ ഒരു മധുര ഓർമ്മകളിലൂടെ ഇപ്പൊ സാറ്, ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ സാർ നോട്ട്ബുക്കിന്റെ കാര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഏകദേശം ഒരു 21 കഴിഞ്ഞിരിക്കുകയാണ് നോട്ട്ബുക്ക് എന്ന ചിത്രം റിലീസ് ആയിട്ട്. പക്ഷെ ഇപ്പോഴും സാറിന്റെ മനസ്സിലും ആ ഒരു സിനിമ അല്ല, ഇപ്പോഴും ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു സിനിമയും. അതില് ഇപ്പോഴും സാറിന്റെ മെജോ ജോസഫ് എന്ന പേര് കേൾക്കുമ്പോ തന്നെ ആ ഒരു പിയാനോ വായിക്കുന്ന ഒരു പയ്യനാണ് അല്ലെ നമ്മുടെ മനസ്സിൽ. അപ്പൊ സാറിന് ഇപ്പോഴും ആ ഒരു ക്യൂട്ട് ഫേസിലാണ് നമുക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളത്.
1: അപ്പൊ
0: അതെ അതെ, തീർച്ചയായും. അപ്പൊ ആ ഒരു സിനിമയിലെ വിശേഷത്തിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ആ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലേക്ക് എത്തിയത്, അതില് എല്ലാ പാട്ടുകൾക്കും സംഗീതം നൽകിയിരിക്കുന്ന സാർ തന്നെയാണ്. അപ്പൊ ആ സിനിമയിലെ വിശേഷങ്ങളിലൂടെ ഒന്ന് നമുക്ക് തുടങ്ങാം.
1: സിനിമ പറഞ്ഞ പോലെ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് വന്നതാണ്. എന്നാൽ ആഗ്രഹമുള്ള ഒരു സമയത്ത് വന്ന ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ അളിയന്റെ പടം കൂടി ആയതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞ് വരണ സമയമായിരുന്നു. അപ്പൊ ഈ ടീനേജേഴ്സിന്റെയും പിന്നെ അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് ഒക്കെ കറക്റ്റ് നമുക്ക് ഉള്ള നമ്മുടെ പ്രായത്തിലുള്ളവരുടെ ഇമോഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പോ പിന്നെ ദൈവാനുഗ്രഹം എല്ലാം ഓക്കെ വന്നു, ചെയ്ത എല്ലാ ഫസ്റ്റ് ഓപ്ഷൻസ് തന്നെ റോഷന് ഇഷ്ടമായി. അത് നന്നായിട്ട് വന്ന് ജനം സ്വീകരിച്ചു, സന്തോഷം, ഒരുപാട് സന്തോഷം.
0: ഈ സിനിമ സാർ എനിക്ക് തോന്നുന്നു 21 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും എന്റെ ഒക്കെ മനസ്സിൽ, ഞാനൊരു 3rd standard പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസ് ആവുന്നത്, പക്ഷെ ഇപ്പോഴും ആ സിനിമ യൂട്യൂബിൽ കാണാനാണെങ്കിലും ടിവിയിൽ കാണാൻ ഇപ്പോഴും കൗതുകമാണ്. ഫിറോസ് എന്ന് പറഞ്ഞ സാർ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനോട് അത്രയും എന്താ പറയുക, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഫേസ് ആണ്. പക്ഷെ
1: എവിടെ പോയാലും, ലോകത്തിൽ എവിടെ പോയാലും ആ ഒരു ക്യാരക്ടറിനോടുള്ള സ്നേഹം എനിക്ക് ഇപ്പോഴും ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട്. അത് ഭയങ്കര ലൈഫുള്ള കാര്യം. ഞാൻ അധികം അഭിനയിച്ചേക്കുന്നത് വളരെ ചുരുക്കം പടങ്ങളിലാണ്. നോട്ട്ബുക്കിലും പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകം, അങ്ങനെ ഒന്ന് രണ്ട് പടത്തിൽ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ഈ ക്യാരക്ടറിന്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് കൊണ്ട് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടാറുണ്ട്.
0: അതെ, അങ്ങനെ തന്നെയാണ് സാർ. അതില് എല്ലാ, അതായത് പ്രേക്ഷകരെല്ലാരും ഇന്നും അറിയാം ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ആ ക്യാരക്ടറിന് എന്തായാലും ഈ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് അറിയാമെങ്കിൽ കൂടിയും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവുമ്പോഴും അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം എയർപോർട്ടിൽ ആ ഒരു സീനുണ്ടല്ലോ, അത് എല്ലാരും ഒരേപോലെ ആഗ്രഹിച്ചൊരു സീനായിരുന്നു സാറിന്റെ ആ ഒരു വിജയം എന്നുള്ളത്. അപ്പൊ മ്യൂസിക് ജേണിയിലും സാർ ആ ഒരു അഭിനയത്തിൽ മാത്രമല്ല, റിയൽ ആയിട്ടും സാർ ആ ഒരു മ്യൂസിക് ജേണിയിൽ ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ തുടരട്ടെ, ഒരുപാട് നല്ല പ്രൊജക്ടുകൾ സാറിന് കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അഭിനയത്തിന്റെ കാര്യം പറയുമ്പോൾ സാർ, അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വാരിക്കുഴിയിലെ കൊലപാതകം എന്നുള്ളത്. അപ്പോ ഈ തുടക്കത്തില് ഫിറോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ക്യൂട്ടായിട്ട്, വളരെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അയ്യോ പാവം എന്ന് തോന്നുന്ന രീതിയിൽ ഇന്നും തോന്നും. പക്ഷെ ഈ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ചിത്രത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണ് അല്ലേ സാർ?
1: ഷെയ്ഡ് ഞാൻ ഷെയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട്.
0: അതെ അല്ലേ? അതെ, ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമ കാണുമ്പോ ഒരു ഒരു ട്വിസ്റ്റ് മേക്ക് ചെയ്യിക്കുന്ന ഒരു ക്യാരക്ടർ.
1: തീർച്ചയായും.
0: അപ്പൊ എന്തായാലും സാർ, അഭിനയത്തിന്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ സാറിന്റെ പാട്ടുകള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെലഡി ആണല്ലേ? അപ്പൊ ഏതൊരു പാട്ടിലും, ഇപ്പൊ ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ കൂടിയും, ഇപ്പൊ ട്രാഫിക്കിൽ ആ ഒരു സോങ്ങിൽ ഒരു ഫാസ്റ്റ് ബീറ്റിൽ ഇങ്ങനെ പോകുന്ന ഒരു പാട്ടുണ്ട്, പക്ഷെ എങ്കിൽ കൂടി, അതെ അതെ അതെ, ആ പാട്ടിലാണെങ്കിൽ കൂടിയും അതിലൊരു മെലഡി, ഒരു മെലഡിയസ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് തോന്നാറുണ്ട്. അപ്പൊ സാറിന്റെ മെലഡിയോടാണല്ലേ കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് ശരിക്കും താല്പര്യം മെലഡി തന്നെയാണ്, കാരണം മെലഡിക്ക് എപ്പോഴും ലൈഫ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര എത്ര കാലം കഴിഞ്ഞാലും ഇപ്പം സിനിമ വിജയിച്ചോ ഇല്ല എന്നുള്ളതല്ല, അത് കഴിഞ്ഞ് ചിലപ്പോ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു മെലഡി ചിലപ്പോ ആൾക്കാരിലേക്ക് എത്തുന്നതും സ്വീകരിക്കപ്പെടുന്നതും. അപ്പൊ അതിലൊരു സംഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈവൻ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു മെലഡിയുടെ ഒരു അംശം കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ എപ്പോഴും മെലഡി ഫാസ്റ്റ് നമ്പേഴ്സിൽ ഏറ്റവും നല്ല മെലഡി എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ റെഫറൻസ് ചെയ്യുന്നത് ലജ്ജാവതിയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും എവർഗ്രീൻ ഫാസ്റ്റ് നമ്പർ മെലഡി പറയാ, ആ ഒരു സാധനം തുടങ്ങുമ്പോ തന്നെ
0: അവിടെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും, അതായത് മലയാളത്തിലെ പാട്ടുകളുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തമിഴും തെലുങ്കു ഹിന്ദി ഒന്നും വേണ്ട, മലയാളത്തിലും ഉണ്ട് അതുപോലെ പാട്ടുകളല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് നമ്മള് വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും അല്ലേ? യെസ്. അപ്പൊ സാർ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഈ ഒരു നോട്ട്ബുക്കിലെ ആ ഒരു യാത്രയിൽ നിന്ന് തുടങ്ങി ആ ഒരു ചെറിയ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ ഇന്ന് വലിയ രീതിയിലൊരു ഹിറ്റിലേക്ക് ഒരുപാട് ചിത്രങ്ങളിലൂടെ, ഒരുപാട് ആൽബം സോങ്സിലൂടെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വളർന്നു. അതുപോലെ തന്നെ സാർ ഇപ്പോ കുറച്ച് നാളായിട്ട് പുറത്തും, അതായത് ഫോറിൻ കൺട്രിയിലാണ്,
1: രണ്ടും ബാലൻസ് ആയി പോകുന്നു. വർക്ക് തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരും, പിന്നെ ഫാമിലി അവിടെ ആയതുകൊണ്ട് യുഎയിലായതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോകും, അങ്ങനെ സെറ്റിലാണ്.
0: അതെ അല്ലേ?
1: മക്കളൊക്കെ അവിടെ പഠിക്കുന്നു, പിന്നെ അവിടെ രണ്ടു മൂന്ന് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ വൈഫാ നോക്കുന്നത്. ഞാനിപ്പോ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ വർക്കുകൾ ചെയ്യും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് പോകുന്ന സമയത്ത് നാട്ടിലേക്ക് വരും.
0: അതെ അല്ലേ? അപ്പൊ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാണ്. അപ്പൊ ഇത്, അതെ, ഇതൊരു പാഷൻ എന്ന പുറത്ത് അത്രയും ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ? അപ്പൊ സാർ, നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സാർ ഒരു മ്യൂസിക് ഡയറക്ടർ ആണ്, അതിൽ അതുപോലെ തന്നെ ഒരു സിംഗർ ആണ്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സാർ ഒരു പാട്ട് നമുക്ക് വേണ്ടി സാറിന് ഏറ്റവും കംഫർട്ടിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടാം.
1: ഞാനൊരു കൂട്ടം ചെയ്യാം. എന്റെ വെരി റീസെന്റ്ലി ഇറങ്ങിയ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ട്രാക്ക് ഉണ്ട്,
0: ജാനേജു.
1: അതെ, അതെന്റെ ഒരു ഡ്രീം മ്യൂസിക്കൽ ജേർണിയുടെ ഭാഗമായിട്ടുള്ള എന്റെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണത്. അപ്പൊ അതൊരു ഒരു 100 ഇൻഡിപെൻഡന്റ് ട്രാക്സ്, അതായത് ഞാൻ ചെയ്യാത്ത ജോണേഴ്സ്, ചെയ്യാത്ത ഭാഷകള്, അങ്ങനെ സഞ്ചരിക്കാനായിട്ട് പല പല ആർട്ടിസ്റ്റുകളിലൂടെ സഞ്ചരിക്കാനായിട്ട് ഒരു താല്പര്യത്തിന്റെ പോലെ ഒരു ഡ്രീം ജേണിയാണത്. അപ്പൊ നമ്മൾ സിനിമാ ഗാനങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇതപ്പോ ഇങ്ങനെ ഒരു പരീക്ഷണം, അത് പാരലലി പോകുന്ന ഒരു സംഭവം, സിനിമയും ഇതും കൂടി പാരലലി പോകുന്ന ഒരു സംഭവമായിട്ട് നിൽക്കണം. അപ്പൊ ഇതിന്റെ ഒരു ഒരു ഫസ്റ്റ്, അതിലത്തെ ആ 100 പാട്ടുകളിലത്തെ ഒരു ആദ്യത്തെ പാട്ടാണ് ജാനേറ്റു.
0: അപ്പൊ
1: അത് ഇതിപ്പോ തൽക്കാലം ഇത് ഞാൻ പാടിയത് ഇത് പാടിയിരുന്ന ഞാൻ തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജീഷ് ഹക്കീം എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ അത് ലിറിക്സ് എഴുതിയിരിക്കുന്നത്, അയാള് യുഎയിലുള്ളതാണ്. ഇനിയിപ്പോ ഇതിന്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ സിത്താര പാടിയൊരു വെർഷൻ വേറെ വരുന്നുണ്ട്, നെക്സ്റ്റ് മന്തിൽ വരും. അപ്പൊ അങ്ങനെ ഓരോ മാസം ഓരോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ട്രാക്ക് ഇറക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്.
0: ഒരു സീരീസ് പോലെ അല്ലേ?
1: തൽക്കാലം രണ്ടെണ്ണം മലയാളമാണ്, അത് കഴിഞ്ഞ് ചിലപ്പോ വേറെ ഭാഷകളായിരിക്കും. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ്.
0: അതെ അതെ. അപ്പൊ അതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ സാർ? അപ്പൊ ജാനേജു എന്ന സാറിന്റെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ഷനിലെത്തിയ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളും കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്.
1: അതിന്റെ ഞാൻ കുറച്ച് പാടാം.
0: അതെ.

0: ഇങ്ങനെ പോകുന്നൊരു സംഭവം.
1: അതെ, ഹൃദയത്തിൽ തന്നെയാണ് സാർ. എന്തായാലും സാർ ചെയ്യുന്ന വർക്കുകളെല്ലാം വളരെ നമുക്ക് പ്രിയങ്കരമായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാട്ടും ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സീരീസ് ഇങ്ങനെ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെ സാർ, അപ്പോ അങ്ങനെ പറയുമ്പോ എന്ത് പറഞ്ഞാലും സാർ എന്റെ ഒരു ബാല്യകാലത്ത് തൊട്ടേ അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളുടെയും ബാല്യ കൗമാര യൗവന കാലഘട്ടത്തിലെല്ലാം ഒരു നിറമേകിയ ചിത്രമാണ് നോട്ട്ബുക്ക് എന്ന ചിത്രം അല്ലേ. അപ്പൊ ആ സിനിമ വിട്ട് നമുക്ക് ഒരു കളിയില്ല സാർ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അതില് സിനിമ എന്ന് പറയുമ്പോൾ സംഗീതവും സിനിമയും വളരെ ബ്ലെൻഡ് ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മള് സുവർണ കാലഘട്ടമാണെങ്കിൽ ഇന്നത്തെ
0: കാലഘട്ടം നല്ല പടങ്ങള് പാകാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്.
1: അതെ, അപ്പൊ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പാടാതെ സാറിനെ ഞങ്ങൾക്ക്, അപ്പൊ അതിലെ ഹൃദയവും എന്ന ഗാനം നമുക്ക് വേണ്ടി ഒന്ന് പാടാം.
2: ഹൃദയവും ഹൃദയവും പുണരുമീ

0: പെണ്ണുനി സുന്ദരന്റെ വരവോർത്തിരിക്കുമൊരു സുന്ദരി പെണ്ണുനി കാമുകന്റെ വിളി കാത്തിരിക്കുമൊരു കാമുകി പെണ്ണുനി.
1: യെസ് സർ, അത് ഇപ്പോഴും ആ ഒരു എന്താ പറയാ, ആ ഇത്രയും ഏജിലും സർ അതുപോലെ തന്നെ അത്രയും ഫീലോട് കൂടി പാടുന്നു എന്നുള്ളതാണ്. അപ്പൊ സർ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ് ആ ഒരു സോങ് നമുക്കൊന്ന് കേട്ടിട്ട് തിരികെ എത്തിയാലോ. യെസ്, അപ്പോ ഈ ഓണ നാളുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ വിശേഷങ്ങളും പാട്ടുകളും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ജനപ്രിയനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ മേജോ ജോസഫ് സർ ആണ്. അപ്പൊ നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM ഹൃദയപൂർവ്വം മേജോ ജോസഫ്, അതിലൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയപൂർവം മേജോ ജോസഫ്.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
9: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഓണനാളിൽ മനോഹരമായിട്ടുള്ള സംഗീത യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഹൃദയപൂർവ്വം മെജോ ജോസഫിൽ മെജോ ജോസഫ് സർ, സംഗീത സംവിധായകൻ മെജോ ജോസഫ് സാറിന്റെ വിശേഷങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തത് ആ നോട്ട്ബുക്കിലെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് സർ.
10: നമസ്കാരം.
9: അതെ, അപ്പൊ സർ, അപ്പൊ ഈ നോട്ട്ബുക്കിലെ പാട്ട് പറഞ്ഞു വരുമ്പോ അതിലാണ് തുടക്കം എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമാ രംഗത്ത് ഒരുപാട് മെലഡികളാണ് സാർ സമ്മാനിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മുടെ സൈക്കിൾ എന്ന ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്, അതും എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആണ്. അതെ, പാട്ടുണർന്നുവോ കാതിൽ തീനിറഞ്ഞുവോ ആരോ ഏറ്റു പാടിടും രാഗം അനുരാഗം. അതൊന്ന് മൂളാവോ. ചെറുതായിട്ട്
10: നന്നായിട്ട് പാടുന്നുണ്ട്, അടിപൊളി. ഞാനിത് ശരിക്കും ഈ പാടുണ്ടല്ലോ സൈക്കിൾ എന്നുള്ള പടത്തിന് വേണ്ടി ചെയ്തതല്ല. അതിനു മുമ്പ് ഈ നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ട് സൈക്കിള് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ പിന്നെ കൊറേ

0: ഇങ്ങനെ ട്രാക്കുകള് ജസ്റ്റ് ചെയ്ത് വെക്കും, വീട്ടില് കീബോർഡിൽ ഇങ്ങനെ സീക്വൻസ് ചെയ്ത് വെക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ അവസരം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ സിറ്റുവേഷൻസ് ജോണി ചേട്ടൻ പറയണതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു മെലഡിയുടെ സ്കോപ്പ് ഉള്ള സംഭവം വന്നു. അപ്പൊ ഞാൻ ഈ പാട്ട് കേട്ടിട്ട് ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ജോണി ചേട്ടനും ജെയിംസ് ചേട്ടനും കൂടി ഇത് ഓക്കെ പറഞ്ഞത്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ എനിക്ക് എന്റെ മനസ്സിൽ നമ്മുടെ ചിത്ര ചേച്ചിയും ശ്രീ ചേട്ടനും പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോ തന്നെ.
1: അപ്പൊ
0: അങ്ങനെയാണ് ആ പാട്ടിലേക്ക് വരുന്നത്.
1: അതെ, അവരുടെ ശബ്ദത്തിൽ വന്നപ്പോ ഒരു പ്രത്യേക ഭംഗിയാണ്. ശ്രീനി സാറിന്റെ വോയിസിന് ഒരു പ്രത്യേകത ഉണ്ട്.
0: അതെ അതെ, ശരിക്കും അതൊക്കെ ഒരു ലെജൻഡറി നമ്മുടെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ് അതൊക്കെ. അവരെ പോലെയുള്ള ലെജൻഡറി സിംഗേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മളതൊക്കെ നമ്മുടെ ചെറുകാലത്ത് ഇതൊക്കെ ടിവിയിൽ കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. അപ്പൊ അവരുടെ കൂടെ ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. പിന്നെ അതൊക്കെ ഒരു ദൈവാനുഗ്രഹം വേറെ ഒന്നുമില്ല. ഞാനിപ്പോ പാടാം.

0: അങ്ങനെ പോണോ?
1: യെസ് സർ, അത് ഇങ്ങനെ എന്താ പറയാ, കിളികളുടെ അല്ലെ അങ്ങനെ അങ്ങനെ വശ്യമായിട്ട് കുറെ വരികൾ അതിലുണ്ട്. അതെ അതെ അതെ. അപ്പൊ അതിലിങ്ങനെ
0: ഭയങ്കര എൽഡർലി ബ്രദർ ആയിട്ടുള്ള അങ്ങനത്തെ ഫിഗർ ആയിരുന്നു അനിൽ. എന്നിട്ട് കാരണം നമ്മള് നോട്ട്ബുക്ക് ചെയ്യുമ്പം ഒരു ഒരു കംഫർട്ട് സോൺ ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ബുദ്ധിമുട്ടുകളും അറിയാത്ത ഒരാളായിരുന്നു. എല്ലാ ഓപ്ഷൻസും ഫസ്റ്റ് ടൈം ഓക്കെ ആണ്. ഗിമിക്സ് ഒന്നും അറിയില്ല, മ്യൂസിക്കില് ഗിമിക്സും കാര്യങ്ങളൊന്നും അറിയില്ല, എല്ലാം ഒറിജിനൽ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിച്ച് ജേർണി തുടങ്ങുന്ന സമയം അത് എഴുതിയിരിക്കുന്ന സ്ഥലത്തായിരുന്നു നോട്ട്ബുക്കിന്റെ സോങ്സ്.
1: ഇങ്ങോട്ട്
0: വന്നപ്പോ അനിലേട്ടൻ എനിക്ക് ഈ വർണ്ണപ്പയങ്കിളി എന്നുള്ള പാട്ട് സമയത്ത് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നു. കാരണം അത് പല പല സിറ്റുവേഷൻസ് മാറ്റി വന്നപ്പോ അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് അനിലേട്ടൻ എന്നെ ആദ്യം നമുക്കൊരു ജേർണിക്ക് വന്നിട്ട് പറഞ്ഞിട്ട് മൂകാംബിക പോയി ഞങ്ങള് രണ്ടുപേരും കൂടി. അപ്പൊ അതിലിടയിൽ ആള് കുറെ ഇങ്ങനെ കാര്യങ്ങളുടെ സന്യാസ ജീവിതത്തെ കുറിച്ചും പിന്നെ ഈസി ആയിട്ട് നമ്മള് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളെ കുറിച്ചും ആള് പറഞ്ഞു. ഈസി ആയിട്ട് ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമുണ്ടല്ലോ ആ റിലാക്സേഷൻ, അതിനെ കുറിച്ച് ആള് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ ഒരുപാട് ടിപ്സ് എനിക്ക് ആള് തന്നിട്ടുണ്ട്. പിന്നെ പിന്നീടും ഒരുപാട് വർക്കുകൾ ഞാൻ ആളുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അനിലേട്ടന്റെ കൂടെ ജനാധിപൻ അങ്ങനെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടെ.
1: അതെ, ഈ പാട്ടുകളൊക്കെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സർ ഇന്നും എന്താ പറയാ എല്ലാവരുടെയും മനസ്സിലും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ, അല്ലെങ്കിൽ സ്പോട്ടിഫൈ ആണെങ്കിലും എല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആവിർഭാവം ഉണ്ടല്ലോ, അതുമൂലം വീണ്ടും വീണ്ടും എന്താ കുറെ റീലുകളിലാണെങ്കിലും. അതെ, അപ്പൊ സർ
0: ആർട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞതാണ്, ഇപ്പം ചിലപ്പോ നമ്മള് വിചാരിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല അത് ഹിറ്റ് ആവണതും. ചിലപ്പോ ചെയ്യുന്ന സമയത്ത് അത് ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി കൊറേ ചിലപ്പം ആഫ്റ്റർ ജനറേഷൻസ് ഒക്കെ എനിക്ക് അത് ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിട്ടും കാര്യങ്ങളും. ഇപ്പം പല പഴയ മലയാളം പാട്ടുകളും തങ്ങളും അങ്ങനെയാണല്ലോ, ആ സമയത്ത് ഇറങ്ങുമ്പോൾ അത്ര ഹിറ്റ് ആയില്ല എങ്കിൽ കൂടി ഇപ്പൊ വീണ്ടും അത് വീണ്ടും ഒരു തരംഗമായിട്ട് മാറുന്ന ഒരുപാട് ും പാട്ടുകളൊക്കെ.
1: അതെ, അങ്ങനെയാണ്. ഇപ്പൊ ഈ നോട്ട്ബുക്കിന്റെ കാര്യം പറയുമ്പോ തന്നെ അന്ന് ഇന്നത്തെ ടൈപ്പിലൊരു പ്രൊമോഷൻ ഒക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിലാ ഒരു സിനിമ പോയിന് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്രയും
0: സ്ട്രാറ്റജി കംപ്ലീറ്റ് മാറിയില്ല. അന്ന് നമ്പർ ഓഫ് ഫിലിംസ് വളരെ കുറവാണ്. അപ്പോ എല്ലാ പാട്ടുകളും എല്ലാ പടങ്ങളും കാണാനായിട്ടുള്ള സംഭവങ്ങള് ആൾക്കാർക്കും ഉണ്ട്, ക്ഷമയും പിന്നെ അതുപോലെ സമയം ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഒരു ഒരു പടം ഒരു ആഴ്ചയിലെ ഒരു അഞ്ചാറ് പടം മലയാളത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ അന്യഭാഷ ചിത്രങ്ങള്, പിന്നെ ഒ ടി ടി എന്നുള്ള വേറെ ഓപ്ഷൻ, യൂട്യൂബ് ഓപ്ഷൻ. അപ്പൊ ഫസ്റ്റ് 10 to 20 സെക്കൻഡ് ഓഫ് ദി സോങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതില് നമ്മൾ എന്തെങ്കിലും മാജിക് ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നതിൽ ആളുകൾക്ക് തോന്നിയില്ലെങ്കിൽ ഒരു അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു സംഭവം. അത് ആരെയും കുറ്റമല്ല, അത് അതാണ് ഇപ്പോഴത്തെ ഇത്. ഇപ്പൊ തിരിച്ച് മെലഡിയിലേക്ക് വരാം വരാതിരിക്കാം, അതങ്ങനെ ആ ജേണിയിൽ നമ്മളും ഭാഗമാവാം, നമ്മളും വേണ്ടുന്ന അപ്ഡേഷൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവാ. അതുകൊണ്ട് നമുക്ക്
1: സോഷ്യൽ മീഡിയയിൽ
0: ഭയങ്കര ദൈവാങ്കെന്ന് വെച്ചാൽ ഈ ഒരു 10-11 വർഷം കുറെ നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈ മൂന്ന് പാട്ടുകള് ആണ് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് കയറിയെങ്കിൽ കൂടി. ഇപ്പൊ നോട്ട്ബുക്ക് സൈക്കിൾ ട്രാഫിക് കഴിഞ്ഞിട്ട് കെയർ ഓഫ് സൈറ ബാനു, വാരിക്കുഴിയിലെ കൊലപാതകം, പിന്നെ
1: കൊന്തയും പൂണോലും എന്ന ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്.
0: അതില്
1: സാറിന്റെ പാട്ടുകൾ കൂടുതൽ മെലഡി ഒരു വെസ്റ്റേൺ ടച്ച് വരുന്നെങ്കിൽ ഇതില് കുറച്ച് കർണാടിക് വേർഷൻ വരുന്ന പോലെ എനിക്ക് ഫീൽ
0: ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് എത്താത്ത പാട്ടാണത്, പക്ഷെ എനിക്ക് ഒരുപാട് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്. അതുപോലെ കന്മഴ പെയ്യുമ്പോഴൊരു പടം ഉണ്ടായിരുന്നു,
1: കാറ്റ് വന്നു ചാരേ, വിധു പ്രതാപും ജോത്സ്നയും ചെയ്ത. അതെ
0: അതെ, അത് എന്റെ തേർഡ് ടീം ആണ്, സൈക്കിളിനും ട്രാഫിക്കിന് ഇടയിലുള്ള ഒരു സിനിമയാണ്. അത് ശരിക്കും ആ അച്ഛനെ എനിക്ക് ഇപ്പോഴും ഒന്ന് ഈ ഇന്റർവ്യൂടെ ഒന്ന് ഓർക്കാന്ന് വിചാരിക്കണ. മൈക്കിൾ പനച്ചിക്കലിനൊരു അച്ഛനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആ അച്ഛനെ എനിക്ക് അടുത്ത് മരണപ്പെട്ടു. ആളുടെ തിരുനാമകീർത്തനം പോലത്തെ ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ടല്ലോ, ശിവഭക്തി ഗാനശാലൊരു എനിക്കാണ് ഒരു മോർ ദൻ 1000 ഫിലിംസ് പാട്ടുകള് എഴുതിയിരിക്കുന്ന അച്ഛനാണ്. പിന്നെ ധ്യാനഗുരു ആയിരുന്നു. അപ്പൊ ആ അച്ഛനാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, കൺവഴി പെയ് മുമ്പേ എന്നുള്ള പടം. റോയ് എന്നോട്ട് ഡയറക്ടറാണ് അത് ഡയറക്ട് ചെയ്തത്. പിന്നെ തിലകൻ ചേട്ടൻ, പിന്നെ നമ്മുടെ അരുൺ ഷഫന, അവരൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. നല്ല പടം, വളരെ ക്യൂട്ടായിട്ടുള്ള പടമായിരുന്നു. ഒരു പാട്ട് നല്ലതായിട്ട് ചെയ്യാനും പറ്റിയത്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
1: നല്ലൊരു പാട്ടാണ് അത്. അപ്പൊ ഇന്ന് അതായത് സാർ പറഞ്ഞ പോലെ തന്നെ ചില സിനിമകളും പാട്ടുകളും ഒക്കെ ആ ഒരു ടൈമിൽ ഹിറ്റാവില്ല, പക്ഷെ പിന്നീട് അത് വീണ്ടും കാലാതീതമായി യാത്ര തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഒരു സന്തോഷം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറേ നല്ല പാട്ടുകൾ മേജു സാർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പൊ സാർ അന്നത്തെ ഒരു കാലത്ത് ചിലപ്പോ ഹിറ്റാവാത്ത പാട്ടുകൾ ഇന്ന് പക്ഷെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
0: വാർത്തകൾ ഇത് വരുന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എന്റെ ഒരു മൂന്നാല് വർഷം മുമ്പ് വാരിക്കുഴിയുടെ ഒക്കെ സമയത്ത് തന്നെ ഇറങ്ങിയൊരു പടമാണ്. പക്ഷെ പടം അത് അത്ര ഹിറ്റായിരുന്നില്ല. ഒരു 80s 90s നമ്മുടെ സത്യൻ സാറിന്റെ ഒക്കെ പടങ്ങളുടെ സത്യൻ അന്തിക്കാട് സാറിന്റെ ഒക്കെ പടങ്ങളുടെ ഒരു പാറ്റേണിലുള്ള ഒരു പടമായിരുന്നു. ജോൺസൺ മാഷിന്റെ ഒക്കെ പാറ്റേണിലുള്ള പാട്ടുകളായിരുന്നു. അങ്ങനത്തെ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ വേണുവേട്ടൻ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, അമ്മാനത്താമനിൽ കൈതപ്പം തിരുമേനി എഴുതിയിട്ട്. പക്ഷെ ആ പാട്ട് അന്ന് വളരെ കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു മൂന്നാല് മാസം മുമ്പ് ഞാൻ വെറുതെ ഇൻസ്റ്റയിൽ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റീച്ചിലേക്ക് പോയി. അപ്പോഴും പലരും ആ പാട്ട് ആൾക്കാർ ഇങ്ങനെ ഒരു പാട്ട് ഇട്ടിരുന്ന ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു എന്ന് പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നു.
1: അതെ, അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഈ ഇങ്ങനെയുള്ള പാട്ടുകളും ഇങ്ങനെ സിനിമകളും ഒക്കെ ഇങ്ങനെ പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഹിറ്റാകുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. അതെ അതെ അതെ. അപ്പൊ അന്നൊരു നിരാശയാണെങ്കിലും പിന്നീട് നല്ലൊരു അംഗീകാരമാണ് ചില പാട്ടുകൾക്ക് സിനിമകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് സന്തോഷിക്കാം അല്ലേ സാർ. അതെ, അപ്പൊ അങ്ങനെ സാറിന്റെ പാട്ടുകളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സിനിമാ ഗാനങ്ങളാണെങ്കിലും നല്ല നല്ല ആൽബം സോങ്സും സാർ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് മായാതെ എന്നൊരു ആൽബം. അതെ, അത് ഹരീഷ് ശിവരാമ സാറും നിത്യാമാമനും കൂടെ പാടി. ആ പാട്ടൊന്ന് ഞാൻ വേണ്ടി പാടുമോ സാർ?
0: പക്ഷെ
1: നല്ല രസമുള്ളൊരു പാട്ടാണത്.

0: ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ സർ, മെജു ജോസഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മെലഡിയാണ്, വെസ്റ്റേൺ മ്യൂസിക് ആണ്, അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നല്ലോ. പക്ഷെ ഇതൊരു കർണാട്ടിക് ടച്ച് ആണ്. അപ്പൊ സർ, വെസ്റ്റേൺ മ്യൂസിക് ആണോ പഠിച്ചിട്ടുള്ളത്, അത് കർണാട്ടിക്കും പഠിച്ചിട്ടുണ്ടോ?
1: എനിക്ക് രണ്ടും പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടി. കാരണം പഠിച്ചു തുടങ്ങിയത് വെസ്റ്റേൺ ആണ്. അതായത് ഞാനൊരു പള്ളിയില്, നമ്മുടെ പാരീഷിൽ തന്നെ ഇങ്ങനെ എന്നൊരു അച്ഛനാണ് പഠിപ്പിച്ചത്. വെസ്റ്റേൺ കോഡ്സും കാര്യങ്ങളൊക്കെ, പള്ളി കുർബാനയും കാര്യങ്ങളൊക്കെ, കുർബാന പാട്ടുകളാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ അതേ സമയം തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരു രാധാകൃഷ്ണൻ ഒരു ചേട്ടനുണ്ടായിരുന്നു. ആള് സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോ ആളെ എന്നെയും അനുജത്തിനെയും കൂടി ആ സമയത്ത് കർണാട്ടിക്കിന്റെ ബേസ് ഒക്കെ തന്നിരുന്നു. പിന്നെ ഞാൻ കർണാട്ടിക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയത് പൊള്ളാച്ചിയിൽ ഞാൻ MBA ചെയ്യുമ്പോഴാണ്. അവിടെ ഒരു മുത്തു ഭാഗവതർ എന്നിട്ടൊരു സാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 3-4 വർഷം എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയിരുന്നു. അത് ശരിക്കും ഒരു, ഞാൻ ആളെ കാണാൻ പോകുമ്പോ തന്നെ ആളോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ഷൻ ആണ് എന്റെ ഡ്രീം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി അതനുസരിച്ച് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതായത് ആളുടെ കൂടെ കച്ചേരികൾക്ക് കുറെ പോവും. പിന്നെ ഒരു രാഗത്തിന്റെ സാധ്യതകൾ, അതായത് ആരോഹണം അവരോഹണം, പിന്നെ അതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളതും, പിന്നെ എങ്ങനെ ഒരു രാഗത്തിൽ നിന്ന് ഫിലിം സോങ്സിലേക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാം എന്നുള്ളത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഉള്ളൊരു ടീച്ചിങ് മെത്തഡോളജി. അപ്പോ പിന്നെ അതുപോലെ തന്നെ കുറെ ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുടെ കൂടെ കച്ചേരികൾക്ക് പോകുമ്പോൾ ആളുടെ സെയിം പ്രായത്തിൽ, അന്ന് ആൾക്ക് 76 വയസ്സ് ഉണ്ടായിരുന്നു, 20 വർഷം മുമ്പത്തെ കേസാണ് കേട്ടോ. കഴിഞ്ഞതിന് 50 വർഷം ആള് മരണപ്പെട്ടത്. അപ്പോ ആളുടെ പ്രായത്തില് മ്യൂസിക് മാത്രമായിട്ട്, അതായത് പൈസ ഒന്നും അവർക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല, അത് കിട്ടിയാൽ ദക്ഷിണ പോലെ കാണുന്ന ഇത് മാത്രമാണ്. അപ്പൊ അവരുടെ കൂടെ ഇപ്പൊ നാദസ്വര വിദ്യാമാരുണ്ടായിരുന്നു, വിധവമാരുണ്ടായിരുന്നു, മൃദംഗം, ഇവരെല്ലാവരും കൂടിയിരുന്ന് ഞാൻ ഈ ചെറിയ പയ്യൻ ഹാർമോണിയം ബാക്ക് ചെയ്യായിരുന്നു. ഹാർമോണിയം ബാക്ക് ചെയ്യുമ്പോ ഇടയ്ക്ക് വെസ്റ്റേൺ കോഡ്സ് ഒക്കെ കയറി വരും കച്ചേരിയുടെ ഇടയില്. അപ്പൊ ആളിങ്ങനെ സൈഡിൽ തന്നെ ഇങ്ങനെ നോക്കും. അത് പക്ഷെ ഭയങ്കര വാത്സല്യായിരുന്നു എന്നോട്. അപ്പൊ ഇപ്പൊ ആളുടെ ചെറുമകൻ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്, വിമൻ എന്ന് പറഞ്ഞിട്ട്. അതെ അതെ. അപ്പൊ അത് അവരുടെ ഡെസ്റ്റിനിയുടെ ഭാഗമാണ്. അത് നമ്മള് ഓരോ, ഞാൻ ശരിക്കും പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞപ്പോ മ്യൂസിക് ലൈനിലേക്ക് കടക്കാന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. അപ്പൊ പപ്പ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ PG കൂടി ചെയ്യും, അത് എപ്പോഴെങ്കിലും കല്യാണ മാർക്കറ്റിലെങ്കിലും ഗുണം ചെയ്യുന്നുള്ള, അങ്ങനെയാണ് MBA ചേർന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് പാരലലി കൊണ്ടു നടന്നു. അത് ഒരുപാട് ഗുണം ചെയ്തു. അത് അതുകൊണ്ട് അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി എനിക്ക് കർണാട്ടിക് മ്യൂസിക്കിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റി. ഒരു ഒരു സ്റ്റുഡന്റ് പോലെയാണ്, എല്ലാ പാട്ടുകളിൽ നിന്നും എല്ലാ കീർത്തനങ്ങളും ഒന്നും കേൾക്കാതെ വിടില്ല, നല്ലതൊന്നും കേൾക്കാതെ വിടില്ല. ഇപ്പൊ എന്റെ തന്നെ കോമ്പസിഷൻസ് അല്ല, ഇപ്പൊ അല്ലാതെ വേൾഡിലുള്ള നടക്കുന്ന പല ജോണറിലുള്ള മ്യൂസിക്കിനെ കുറിച്ച് അറിയാനും കാര്യങ്ങൾക്കും എക്സ്പെരിമെന്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു ഒരു കുട്ടിയെ പോലെ ആ ഒരു, എന്നാലും നമ്മളും വളർച്ച ഉണ്ടാവുള്ളൂ. നമുക്ക് അറിയാന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല.
0: അതെ സർ, അപ്പൊ ഒത്തിരി സന്തോഷം സർ. അത് വെസ്റ്റേണും കൂടെ പഠിച്ചത് കൊണ്ട് തന്നെ ഒരു നമ്മുടെ മലയാള സംഗീതത്തിൽ ഒരു പ്രത്യേകമായ ഒരു മെജു ജോസഫ് സ്റ്റൈലിംഗ് തന്നെ കൊണ്ടുവരാൻ സാധിച്ചു.
1: സിഗ്നേച്ചർ ഒക്കെ ഡിറൈവ് ചെയ്ത് വന്നത് അങ്ങനെയായിരിക്കും. ബ്ലെൻഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഇപ്പൊ ചെറുപ്പം തുടങ്ങിയ, ഞാനിപ്പം 7-ാം ക്ലാസ്സിൽ തുടങ്ങിയ എന്റെ ഒരു ഡ്രീം മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള ഒരു സംഭവം. പക്ഷെ അപ്പൊ ആ സമയത്താണ് റഹ്മാൻ സാറിന്റെ റോജയൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അന്ന് തുടങ്ങി എന്റെ, അത് ശരിക്കും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, റഹ്മാൻ സാറിന്റെ സംഗീതവും. സെയിം ടൈം രാജാ സാറിന്റെ സംഗീതം, രാജാ സാറിന്റെ കോഡ് പ്രോഗ്രഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ജോൺസൺ മാഷ് റീ റെക്കോർഡിങ് ചെയ്യുന്ന സ്റ്റൈല്, രവീന്ദ്ര മാഷിന്റെ, അത് വേറൊരു സ്റ്റൈലാണ്, പക്ഷെ ഞാൻ ആസ്വദിക്കാൻ ഇഷ്ടമാണ് രവീന്ദ്ര മാഷിന്റെ ഇതും, ബാബുക്കയുടെ ഇമോഷണൽ ആ ഒരു സംഭവം. അപ്പൊ അങ്ങനെ എല്ലാവരിൽ നിന്നും ഒരുപാട് പഠിക്കാം. ഇപ്പൊ ഈവൻ ഈ തലമുറയിലത്തെ സുശീൻ പോലത്തെ പിള്ളേരുടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുശീൻ, വിഷ്ണു വിജയ്, ജസ്റ്റിൻ, ഇവരുടെയൊക്കെ ഒരു, അത് വേറെ ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ആണ്. എല്ലാ മ്യൂസിക് തന്നെ പക്ഷെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു പ്രശ്നസ് കിട്ടുമ്പോ അതാണ്. എപ്പോഴും മ്യൂസിക് എന്ന് പറയുന്നതാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ സ്വരത്തിനാണ് എങ്കിൽ കൂടി ആ പ്രസന്റേഷനിലുള്ള ഫ്രഷ്നെസ്സിലാണ് നമ്മള് പുതുമയും പഴമയും ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത്.
0: അതെ സർ. അപ്പൊ അത് തീർച്ചയായും മെജു ജോസഫ് എന്ന രീതിയിൽ മലയാള സിനിമയിൽ ഒരു സിഗ്നേച്ചർ ഉണ്ട് സർ. അപ്പൊ അത് ആ ഒരു സ്റ്റൈല് എന്താ പറയാ, നമുക്കിപ്പോ സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഷിൻ ഉണ്ട്, ഒരുപാട് ഇപ്പൊ ജേക്സ് ബജു, അങ്ങനെ ഒരുപാട് പുതിയ സംഗീത സംവിധായകർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും മെജു ജോസഫിന്റെ സിഗ്നേച്ചറും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇനിയും, അതെ സാർ അതെ. അപ്പൊ ട്രാഫിക് എന്ന ചിത്രമാണ് സാറിന്റെ ഏറ്റവും എന്താ പറയാ ഒരു ഒരു അടുത്തൊരു സെക്കൻഡ് എൻട്രി എന്ന രീതിയിൽ സാർ കയറി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ ഒരുപാട് പ്രാധാന്യം അല്ലേ?
1: കംപ്ലീറ്റ് മ്യൂസിഷ്യനായിട്ട് നമ്മൾക്ക് നമുക്കാണ് ഫീൽ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയും ആ ഒരു കൈയടക്കത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അപ്പം അത് ഒരു ക്യാരക്ടർ പോലെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ലൗഡ് ആവാൻ പാടില്ല, ഈവൻ അതിന്റെ സൈലൻസിന് ഒരുപാട്

0: അപ്പൊ അത് ഈ ത്രൂ നമ്മള് ഈ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ പെർസ്പെക്ടീവ്സിലൂടെ നമ്മള് ആ ജേർണി കണ്ടിന്യൂ ചെയ്യുമ്പോഴത് മനസ്സിലാവുള്ളൂ. അപ്പൊ ദൈവാനുഗ്രഹം എനിക്ക് പല പല ജനറേഷൻസിലുള്ള ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് എക്സ്പീരിയൻസ് ആയിട്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റോഷൻ ചേട്ടൻ, ജോണി ചേട്ടൻ അങ്ങനത്തെ ആൾക്കാരുടെ കൂടിയും ഇപ്പോഴത്തെ പുതിയ തലമുറയിലത്തെ ഇപ്പൊ താരം തീർത്തു കൂടാരെന്നൊക്കെ പറഞ്ഞിട്ടൊരു പടം
1: ചെയ്തിട്ടുണ്ടായിരുന്നു
0: മുതൽ. ഗോകുൽ എന്ന് പറഞ്ഞിട്ട് നല്ല
1: പടമായിരുന്നു,
0: നല്ല പാട്ടുകളും നല്ല ക്യൂട്ട് ഫിലിമായിരുന്നു. പിന്നെ അതുപോലെ കായ്പോള എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു ഷൈജു എന്ന് പറഞ്ഞിട്ട്. പിന്നെ കൊല്ലയും പോണലും ജോണിന്റെ ആന്റണി സ്വാമിയുടെ എന്റെ ശൈറാഭവനം. അപ്പൊ അങ്ങനെ വാരിക്കുഴിയുടെ നമ്മുടെ രജീഷ്, ഇവരെല്ലാവരും പല പല പല ആംഗിളിലൂടെ ചിന്തിക്കുന്ന ടീമുകളാണ്. അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ മാത്രല്ല ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുതിയ പ്രോഗ്രാമേഴ്സ് ഉണ്ടാവല്ലോ, അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ജേണി ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ. അപ്പൊ അങ്ങനെ ഈ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് സർ തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒരു എൻട്രി കിട്ടുന്നത്. അതെ. അപ്പൊ പിന്നീട് അപ്പൊ ആ ഒരു ജേണിയെ പറ്റി എന്താണ് പറയാനുള്ളത്? മലയാളത്തിൽ നിന്ന് തമിഴ് ഹിന്ദിയിലേക്കൊക്കെ പോകുമ്പോ എങ്ങനെയായിരുന്നു സാറിന്റെ ആ ഒരു ടൈമില്?
0: എനിക്ക് ഞാന് ട്രാഫിക് എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഇവിടെ അത്ര ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ എന്നാൽ സെയിം സബ്ജക്ട് തന്നെ അവിടെ എടുക്കുമ്പോ എന്തെങ്കിലും ഡിഫറെന്റ് മ്യൂസിക് ആയിരിക്കണം, പിന്നെ അത് അതുപോലെ തന്നെ ഹിറ്റ് ആവുന്നതാണ്. കാരണം അവിടുത്തെ ആർട്ടിസ്റ്റ് ഭയങ്കര വലിയ സ്റ്റാർകാസ്റ്റ് ആയിരുന്നു അവിടെ. ഇപ്പം പറയണ ശരത് കുമാർ സാറ്, രാധിക മാഡം, സൂര്യ, പിന്നെ എന്താ പറയാ പ്രകാശ് രാജ്, ചേരൻ അവിടെ ഇല്ല. അന്ന് മെയിൻ സ്ട്രീമിലുള്ള മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു സംഭവം ചെന്നൈയിരുന്ന ആള്. അത് രാജേഷന്റെ അസിസ്റ്റന്റാണ് അവിടെ ഡയറക്ട് ചെയ്തത്, ഷഹീദ് ഖാദർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വലിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു, അത് ദൈവാനുഗ്രഹത്തെ നന്നായി തന്നെ ചെയ്തു. അവിടെ നല്ല രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടിയ മ്യൂസിക്കാണ്. എനിക്ക് ഏറ്റവും ചലഞ്ച് പാട്ടുകളെക്കാളും കൂടുതൽ ആ ട്രാഫിക്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു പിയാനോ പീസ്
1: ഉണ്ട്
0: നമ്മുടെ. ഇതിന്റെ ഒരു ഒരു വേറൊരു സാധനം അവിടേക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. വർക്ക് ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ മെന്റലി പ്രിപ്പയർഡ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. പക്ഷെ അത് നല്ല രീതിയിൽ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ട്യൂൺ അവിടെയും വന്നു. തമിഴ്നാട്ടിലും നന്നായിട്ട് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പാട്ട് എക്സ്ട്രാ വന്നു, ഇപ്പോ ഒരു റൊമാൻറ്റിക് സോങ് കൂടിയും അഡീഷണൽ കേട്ടിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ ഒരു നല്ല അങ്ങനെ. പിന്നെ അത് നല്ല ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ. ശ്വേത പിന്നെ ടിപ്പു ശരിക്കും രസം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെറിഞ്ഞാൽ കാണാൻ തീരുന്നുണ്ടല്ലോ ട്രാഫിക്കില്. അതിന് വേണ്ടി ഞാൻ ചെയ്തിരുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതാണ് തമിഴ് ട്രാഫിക്കിനുണ്ട് സെയിം സിറ്റുവേഷന് വേണ്ടി ഉപയോഗിച്ചത്. അത് കുറച്ചുകൂടിയും പഞ്ചും പേസും കൂടിയ ഒരു പാട്ടായിരുന്നു അവിടെ. ടിപ്പുമാണ് അവിടെ അന്ന് പാടിയത് ചെന്നൈയിൽ ഒരു നാളില്. അപ്പൊ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു തുടക്കമായിരുന്നു അവിടെ തമിഴില്. തമിഴില് ആ സമയത്ത് ഞാൻ മലയാളത്തിൽ വീണ്ടും കുറെ തിരക്കുകൾ വന്നു, കുറെ മൂന്നാലഞ്ച് പടങ്ങള് ഇവിടെയും കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അല്ലെങ്കിൽ ആ സമയത്ത് ചെന്നൈയിൽ പോകേണ്ട ആളായിരുന്നു. ആ സമയത്ത് ഇവിടെ ചാപ്റ്റേഴ്സ്, ഹാങ് ഓവർ, എൻട്രി അങ്ങനെ ഒരു നാലഞ്ച് പടം ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഹിന്ദിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ചെയ്തത്. ട്രാഫിക്കിന്റെ ഹിന്ദിയുടെ പാട്ടുകൾ ചെയ്ത അവിടെ മിഥുൻ ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ് ഹിന്ദിയിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളം തന്നെയാണ് ഏറ്റവും ഹിറ്റായിക്കുന്നത്, ഏറ്റവും ഹിറ്റായി ആൾക്കാർ. ഈവൻ തമിഴ്നാട്ടിൽ വരെ ചെന്നൈയിൽ ഒരു നാളിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ട്രാഫിക്കാണ്, മലയാളം ട്രാഫിക്കാണ്.
1: അത് നമുക്ക് കേൾക്കുമ്പോ സന്തോഷമാണ് സർ.
0: പിന്നെ ഒരുപാട് ഒരുപാട് ഭാഗ്യം ഭാഗ്യം ദൈവാണെങ്കിലും പ്രോജക്ടിന്റെ ഭാഗമാവാൻ പറ്റിയതും.
1: അപ്പോ
0: നല്ലൊരു ഒരു ഡ്രീം ആയിരുന്നു തമിഴ് ഇൻഡസ്ട്രി. ഇപ്പൊ എനിക്കൊരു ഡ്രീം ഇൻഡസ്ട്രി ആണത്. ഞാൻ പ്രത്യേകിച്ച് പഠിച്ചത് പൊള്ളാച്ചിയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും മലയാളം പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ഇതാണ് തമിഴ്.
1: അതെ. അപ്പൊ ഇനി ഒരുപാട് പ്രൊജക്ടുകൾ സാറിന് അതായത് തമിഴിലും എല്ലാ ഭാഷകളിലും ലഭിക്കട്ടെ എന്ന് തന്നെ
0: ആഗ്രഹിക്കുന്നു. തെലുങ്ക് ഒരു നച്ചിനവടു എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 3 വർഷം. പിന്നെ ഒരു തെലുങ്ക് അബായ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഞാൻ വളരെ വളരെ അടുത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്. അപ്പൊ അത് അതുകൊണ്ട് കുറച്ച്
1: സോഷ്യൽ മീഡിയയിൽ കുറച്ചല്ല സാർ ആക്റ്റീവ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ.
0: അതെ. പുതിയ ഇതിന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും.
1: അതെ. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആവട്ടെ. ആക്റ്റീവ് ആവുമ്പോ സാറിന് കുറച്ചും കൂടെ

0: എന്താ പറയാ, ആൾക്കാർ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ഫെയിം ആവട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ. സോഷ്യൽ മീഡിയയുടെ ആവശ്യമൊന്നും ഇല്ല മെജു ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
1: ഇപ്പോ ഇപ്പോ ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ആവശ്യമുണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും. ഒരു ലിമിറ്റ് വരെ ലിമിറ്റ് വെച്ച് വേണം ഈ സംഭവം, എന്നാലാണ് ഇങ്ങനെ ഒരാള് ഇപ്പോഴും ഉണ്ടെന്നുള്ള ഒരു സംഭവം ഓർമ്മപ്പെടുത്താനായിട്ട് ഒരു ആവശ്യം ഉണ്ടല്ലോ.
0: അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താം. പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മെജു ജോസഫ് അല്ലെങ്കിൽ നോട്ട്ബുക്ക്, ട്രാഫിക് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ തന്നെ ആ ഒരു മുഖം അല്ലെങ്കിൽ ഫിറോസിന്റെ മുഖം ആരും മറക്കില്ലല്ലോ സർ. അത് എത്ര ഏജ് എന്ന് പറഞ്ഞാലും സാറിന്റെ ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് ആ ഒരു സിനിമ. അപ്പൊ അതങ്ങനെ തന്നെ തുടർന്നും, അതായത് മലയാളികൾക്ക് തുടർന്നും അങ്ങനെ ഒരു ഇഷ്ടം സാറിനോട് ഉണ്ട്. അതെ, അപ്പോ അങ്ങനെ പറയുമ്പോൾ ഫാമിലിയെ പറ്റി പറയുമ്പോഴും സാർ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട്.
1: അതായത് MBA കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്ലോമ കോഴ്സ്. അത് ഇവിടെ റിയാൻ എന്ന് പറഞ്ഞിട്ട് അന്ന് എറണാകുളത്ത് ഒരു ഇതുണ്ടായിരുന്നു, ടോം ആൻഡ് ജെറി സാറിന്റെ. അപ്പൊ അവിടെയാണ് ഞാൻ പഠിച്ചത്. അവര് അത് കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് എഞ്ചിനീയർ വർക്ക് ചെയ്യേണ്ടി പോണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി അത് ചെയ്തത് തന്നെ മ്യൂസിക് ഡയറക്ഷൻ പാഷൻ ആയതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിനോട് എന്താണ് വേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഒരു ടെക്നിക്കൽ നോഹവിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോ അത് ചെയ്തു. പിന്നെ പ്രോഗ്രാമിങ്ങിനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ആ കോഴ്സ് ചെയ്തത്. പിന്നെ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, കാരണം അതിലത്തെ എന്റെ ജൂനിയർ ആയിട്ടിരുന്ന ഒരു പയ്യനുണ്ട് അമിത് എന്ന് പറഞ്ഞിട്ട്, അമിത് ബാല്. അതിപ്പോ തൈക്കൂടും പിന്നെ വിധുവിന്റെ ഒക്കെ എല്ലാം കൂടെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവൻ എന്റെ കൂടെ ഒരു 10 വർഷത്തോളം സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഉണ്ടായിരുന്നു. ട്രാഫിക് ഒക്കെ ചെയ്ത് സൈക്കിൾ ട്രാഫിക് അങ്ങനെ 3-5 പടങ്ങൾ ആൾ തന്നെയാണ് ചെയ്ത്. ഇപ്പോ ഷിജു എന്ന് പറഞ്ഞിട്ട് പുതിയ പയ്യൻ. അപ്പൊ ഇവരൊക്കെ ഒരു ഒരു ടീമായിട്ടാണ് നമ്മളെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഐഡിയാസ് ഇപ്പൊ പല പ്രോഗ്രാമേഴ്സിലൂടെയും പല ഇൻസ്ട്രുമെന്റലിസ്റ്റുകളുടെയും പല പല സൗണ്ട് എഞ്ചിനീയേഴ്സിന്റെയും കൂടെയും കയ്യിൽ കൂടെ വരുമ്പോൾ, സിംഗേഴ്സിന്റെ ശബ്ദത്തിലൂടെ വരുമ്പോഴാണ് അതിനെ ഒരു ഒരു ടോട്ടാലിറ്റിയിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്.
0: അങ്ങനെ. അതെ, അപ്പൊ ഫാമിലിയെ പറ്റിയൊക്കെ പറയാൻ സാറെ, ഇപ്പൊ നേരത്തെ തന്നെ സാർ പറഞ്ഞിരുന്നു വീട്ടിലും എല്ലാരും അത്യാവശ്യം കലാപരമായിട്ടുള്ള കഴിവുള്ളവരാണ്. അപ്പൊ ഫാമിലിയെ പറ്റി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്.
1: ഫാമിലി ഇവിടെ കൊട്ടനല്ലൂർ വീട്ടില് പപ്പ മമ്മി ഉണ്ട്. നമ്മുടെ UAE-യില് വൈഫ്, 4 മക്കളാണ് എനിക്ക്. മൂത്താള് 8-ലായി, 2-ആള് 4-ല്, 3-ആള് 3-ല്, 4-ആള് ഇപ്പൊ ഈ വർഷം ചേർക്കണം. വൈഫിന്റെ പേര് മെറിൻ. പുള്ളിക്കാരി ബിസിനസ് ആളൊരു ബിസിനസ് വുമൺ ആണ്. ഞങ്ങൾക്ക് അവിടെ ഒരു നഴ്സറി ഉണ്ട്, പിന്നെ ഒരു ലേഡീസ് സലൂൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആളും എൻഗേജ്ഡ് ആണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ വർക്കുകൾ അവിടെ ഇരുന്ന് ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ നന്നായി പോകുന്നു, ബാലൻസ്ഡ് ആയിട്ട് പോകണം.
0: അപ്പൊ നമ്മൾ ഈ ഓണ നാളുകളിൽ ഇങ്ങനെ സാറിന്റെ സംഗീത വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് ഓണം എന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ ആ ഓണത്തിലേക്ക് വരുമ്പോ സാറിന് ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ മനസ്സിൽ ഓടി എത്തുന്നത്, ഇപ്പൊ നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ കുറെ നല്ല പാട്ടുകളാണ് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാസാഗറിന്റെ ഒക്കെ ഒരു ബീജമാണ് ആദ്യം ഓർക്കുന്നത്. അപ്പൊ സാറിന്റെ മനസ്സിൽ ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
1: എനിക്ക് ജെറി സാറിന്റെ കോമ്പോസിഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ജെറി അമൽദേവ് സാറിന്റെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചില ചില ഈ നോട്ട്സുകൾ തമ്മിലുള്ള ഒരു ഒരു ചെസ് കളി പോലെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എനിക്ക് അങ്ങനെ വരുമ്പോൾ ഓണത്തിന് ഓണം വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എന്ന് തോന്നിയാൽ കൂടി ഭയങ്കര ശരിക്കും പാടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടുണ്ട്.

0: ഭയങ്കര ഡൈനാമിക്സ് ഉണ്ട്. നീ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്,
1: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്.
0: അതെ അതെ അതെ, ദാസേട്ടനും ചിത്രജിച്ചും കൂടി പാടിയേക്കുന്ന പാട്ട്, പോയിന്റ് സാർ എഴുതിയിരിക്കുന്നത്.
1: അപ്പൊ
0: ഇത് ഇതെനിക്ക് ഓണമായിട്ട് എന്നോട് ഏതെങ്കിലും ആരെങ്കിലും പാടാൻ പറയുമ്പോ എന്റെ മനസ്സിലെപ്പോഴും

0: ഓടി വരുന്ന ഒരു പാട്ട് ഇതാണ്, ഈ അത്തപ്പൂനുള്ളി എന്നുള്ള പാട്ടാണ്.
1: അതെ അതെ. അപ്പൊ ഈ കുട്ടിക്കാലത്ത് ഓണം റിലേറ്റ് ചെയ്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുമോ സാറിന്?
0: ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം, നമ്മുടെ വീടിന്റെ അവിടെ ഉള്ള, പിന്നെ പള്ളി, നമ്മുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കും, അവിടെ ഈ പൂക്കള മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പൂക്കള മത്സരത്തിന് ഈ ഞങ്ങളുടെ പല പക്ക ഗ്രാമപ്രദേശം, അപ്പൊ ഈ പാടത്ത് മാത്രം കിട്ടുന്ന ഒരു ഒരു ഒരു ചെറിയ പേര് പറഞ്ഞു അവിടെ ഞങ്ങൾ മൂന്നാല് ഫ്രണ്ട്സ് കൂടി പോയി പറിച്ചുകൊണ്ടും. ഞാൻ ഈ ഡിസൈനിങ് ഒന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, അത് പെൺപിള്ളേരൊക്കെ ചെയ്ത് വെക്കും. ഞങ്ങള് ഈ പൂക്കളൊക്കെ ഒപ്പിച്ചുകൊണ്ടും സൈക്കിളും കൊണ്ടുപോയി വരും. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഓർമ്മയാണ് ഈ വേദപാഠത്തിന്റെ സമയത്തുള്ള പൂക്കള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ.
1: അതെയല്ലേ. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ സാർ,
0: വീട്ടിലത്തെ പൂക്കളങ്ങളൊക്കെ മമ്മിയും അനുജത്തി ആൻസിയും കൂടിയാണ് അതൊക്കെ ആ സമയത്ത് ചെയ്തിരുന്നത്.
1: അതെയല്ലേ. അതെ. അപ്പൊ ഓണം എന്ന് പറയുമ്പോ സാർ, എത്ര വർഷങ്ങൾ കടന്നു പോയാലും അതായത് ഒരുപാട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞു പ്രായത്തിലുള്ള ഓണത്തിൽ നിന്ന് ഇന്ന് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കുറച്ചും കൂടെ എന്താ പറയാ, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓണം എന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട്.
0: അപ്പൊ വീട്ടിൽ വെക്കാൻ ചിലപ്പോ സാധിച്ചില്ലെങ്കിൽ എല്ലാവരും കൂടി ഏതെങ്കിലും ഹോട്ടലിൽ പോകും.
1: അതെ അതെ. അപ്പൊ അങ്ങനെ
0: സന്തോഷം പങ്കെടുക്കാൻ.
1: അതെ തീർച്ചയായും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഓണം എന്ന് കേൾക്കുമ്പോ ഏറ്റവും എന്റെ മനസ്സിൽ ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ ഓണ സദ്യയാണ് സാർ ആദ്യം എത്തുന്നത്. അപ്പൊ പല പല ടൈപ്പ് എന്ന് പറയുമ്പോ നമ്മുടെ രുചികളുടെ ഒരു സംഭവം, അതുപോലെ എല്ലാ വീട്ടിലും നമ്മുടെ കസിൻസ് ആണെങ്കിലും എല്ലാരും ഒത്തുകൂടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് നിറങ്ങളാണ് ഓണത്തിന്. പൂക്കളം, പിന്നെ
0: എന്താ,
1: അതെ നല്ല ഭംഗിയാണ്. സ്ത്രീകൾ മാത്രല്ല, പുരുഷന്മാര് നല്ല രസമായിട്ട്. അതെ. അപ്പോ അങ്ങനെ സാറിന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓണസദ്യയാണ് ഏറ്റവും കൂടുതൽ ഓണം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നത്, സാറിന് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് എന്തായിരിക്കും? ഓണപ്പൂക്കളമാണോ, ഓണസദ്യ ആണോ, ഇനി എല്ലാരും ഒരുമിച്ചുള്ള ഒരു
0: കൂടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പാക്ട് കിട്ടുന്നത്.
1: അതെ.
0: അത് കഴിഞ്ഞിട്ട് ഓണസദ്യ, പിന്നെ പൂക്കളം. ഓഫ് കോഴ്സ് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ഇടുമല്ലോ.
1: അതെ അതെ.
0: പൂക്കളത്തിലും ഞാൻ അങ്ങനെ കൈവയ്ക്കാറില്ല.
1: അതെ അല്ലെ.
0: സദ്യ ഞാൻ പറയുന്നത്, ഞാൻ ഒരു ഭയങ്കരമായിട്ടുള്ള എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളാണ്. അങ്ങനെ ഇന്ന ടേസ്റ്റ് തന്നെ മാറ്റർ ചെയ്യുന്ന ഒരാളല്ല. സമയത്തിന് നല്ല സാധനം കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഓണത്തിന് ഒരുപാട് ഉണ്ടാവുമല്ലോ. അതിന് ഒരുപാട് എന്തെല്ലാം പൈസയാണ് ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ മമ്മിയാണെങ്കിലും മെറിനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഫുഡ് പാകം ചെയ്യുന്ന ആളാണ്. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണം ഇതുവരെയൊക്കെ എനിക്ക്
1: കിട്ടിയിട്ടുള്ളത്.
0: സന്തോഷം.
1: അതെ. അപ്പൊ ഈ വർഷവും സാർ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും നമുക്ക് ഒരു എന്താ പറയാ, ഒരു അതിമധുരം, ഒരു സംഗീതത്തിന്റെ ഒരു വിരുന്ന്. അതിനൊപ്പം തന്നെ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ആ ഒരു എന്താ പറയാ, ഒരു ഒരു ക്യൂട്ട്നെസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് സാറിന്റെ ശബ്ദത്തിലും. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട് സാർ. ഇനിയും തുടർന്നും ആ ഒരു എന്താ പറയാ, എനിക്ക് സംസാരിക്കുമ്പോൾ തോന്നുന്നു ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സാർ എന്ന് തോന്നുകയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആ ഒരു എന്താ ഒരു പ്രതിഭ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്നാണ് സാർ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പൊ അങ്ങനെ തന്നെ തുടരട്ടെ. അതെ.
0: അപ്പൊ പ്രൊജക്ട്,
1: അതെ
0: സാർ, അത് സംഭവിക്കണമല്ലോ, അത് നമ്മുടെ മേന്മയത്തൊന്നും കാണില്ല.
1: അതെ അതെ. അപ്പൊ ഒരു പോസിറ്റീവ്, ഈ ഓണ ദിവസത്തിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് സാർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രൊജക്ടുകൾ സാറിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ പുതിയ പ്രൊജക്ടുകളെ പറ്റി സാർ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയൂ.
0: ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അമ്മ ചിത്രകഥ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. കമ്പോസിംഗ് എല്ലാം കഴിഞ്ഞു, പിന്നെ ഒരു രണ്ട് തെലുങ്കിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പം ഞാൻ നാട്ടിൽ വന്നത്. പിന്നെ ഒരു തേർഡ് മേർഡർ എന്ന് പറഞ്ഞ പടം കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത് ചിലപ്പം റിലീസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇതുപോലാണ് വെയിറ്റിംഗ് നമ്മുടെ അറ്റ് പ്രസന്റ്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ആയിട്ടുള്ള സംഭവങ്ങൾ.
1: അതെ. അപ്പൊ തീർച്ചയായും അതെല്ലാം നല്ല രീതിയിൽ തന്നെ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. എല്ലാ ശ്രോതാക്കളും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മെജു ജോസഫ് എന്നത് മലയാള സിനിമ അല്ലെങ്കിൽ സംഗീത ലോകത്തിന് ഒരു മനോഹരമായ സിഗ്നേച്ചർ ആയിട്ട് തന്നെ തുടരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി സാറിന് ഒരു നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. അപ്പൊ സാറിന് റേഡിയോ സാന്ത്വനത്തിനോട് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്താണ്?
0: ഈ ഒരു ദിവസം നിങ്ങളുടെ കൂടെ കൂടാൻ സാധിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണം, സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യം. സ്പിരിറ്റിന്റെ ഓണം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
1: യെസ്, താങ്ക് യു സോ മച്ച് സർ.
0: യാ വെൽക്കം.
1: ഇതുവരെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അല്ലേ മനോഹരമായിട്ടുള്ള പാട്ടുകളിലൂടെ നല്ല സംഗീതത്തിലൂടെ നമ്മളെ ഇങ്ങനെ തുടർച്ചയായിട്ട് മലയാള സിനിമ സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മേജോ ജോസഫ് സാറാണ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്, സിംഗറാണ്, അങ്ങനെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നല്ല വിശേഷങ്ങളിലൂടെ, കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് വിശേഷങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ കൊണ്ട് എത്തിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ഓണ സമ്മാനമായിട്ട് ഈ ഒരു ഓണ ദിവസത്തിൽ ഒരു മനോഹരമായൊരു വിരുന്നായിട്ട് തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മനോഹരമായൊരു ഓണദിനം ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവിട്ടം ദിന പ്രത്യേക പരിപാടി ഹൃദയപൂർവ്വം മേജോ ജോസഫ്, അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
9: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
8: ലോട്ടറി ഒന്നും അല്ല,
9: പിന്നെ
8: ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
11: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
11: 9446340979.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
11: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
10: Really, we can grow together.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
11: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
5: ഇപ്പോൾ ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
12: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഞാൻ ബീനാഗുവരയും എന്നോടൊപ്പമുള്ളത് പാർവതിയുമാണ്. അപ്പോൾ ഇന്നലെ തിരുവോണമൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണമൊക്കെ എല്ലാവർക്കും ഇങ്ങനെ മാറി വരുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരുവോണത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവിട്ടത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രോതാക്കൾക്കും ഞങ്ങളോട് തിരുവോണത്തിൻ്റെയും അവിട്ടത്തിൻ്റെയും ഓണത്തിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ പറയാനുണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയച്ചോളൂ. മെസ്സേജുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555785. അപ്പൊ പാർവതി, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ തിരുവോണം എന്നൊക്കെ പറയുന്നത്?
1: അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് ആ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും. സാധാരണ നമ്മൾ തിരുവോണം നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഈ അവിട്ടൻ ചതയൊക്കെ നമ്മൾ നമ്മുടെ കുടുംബ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മളൊരു ട്രിപ്പൊക്കെ പോകാനാണ് നമ്മൾ കൂടുതലും പ്ലാൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു പ്ലാനിലും തിരക്കിലും ഒക്കെ ആയിരിക്കും. കുട്ടികളൊക്കെ ഇങ്ങനെ ഓണം ആഘോഷിച്ചോ, അത്തപ്പൂക്കളൊക്കെ ഇട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ നമ്മളിങ്ങനെ കണ്ടു. അപ്പൊ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: അതെ, ഇന്ന് മൂന്നാം ഓണമാണ് അല്ലേ? അവിട്ടം, അവിട്ടം എന്ന് പറയുമ്പം പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട്, അവിട്ടം എന്ന് പറയുന്നത് ഈ ഓണം കഴിഞ്ഞു വരുമ്പോൾ ഒരു ക്ഷീണമുണ്ട്. തിരുവോണമൊക്കെ കഴിയുമ്പോൾ ചിലർ വിചാരിക്കും ആ ഓണം കഴിഞ്ഞു, തിരുവോണമാണ്. ഈ ഒരു തിരുവോണ ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മാസം മുന്നേ ഒരുപാട് പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ട് അല്ലേ? ഒരു തിരുവോണം കഴിയുമ്പോൾ എല്ലാവരും പറയുന്നേ ആ ഓണം കഴിഞ്ഞു. പക്ഷെ ഓണം ഒന്നും കഴിഞ്ഞിട്ടില്ല അല്ലേ? ഓണം 28 ദിവസം വരെയും ഓണമാണ്, 28 ഓണം വരെയും ഓണമാണ് എന്നാണ് പറയുന്നത് അല്ലേ? മലയാളികളുടെ ഓണം അങ്ങനെയാണ്, നമ്മൾ 28 ദിവസം വരെ ഓണം ആഘോഷിക്കാറുണ്ട്. കാരണം ഒരുപാട് പേര് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരികയും അതുപോലെ തന്നെ അവർ ഈ ഓണ ദിവസങ്ങളിലാണ് പുറത്തൊക്കെ ഉള്ളവർ ഒരുമിച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം ഒത്തുചേരാനൊക്കെ ആയിട്ട് എത്തുന്നത്. അപ്പൊ ഇന്നലത്തെ ദിവസം തിരുവോണ ദിവസം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓണമൊക്കെ കഴിച്ച് അല്ലേ, ഓണത്തിന്റെ സദ്യയൊക്കെ ഉണ്ടിട്ട് നല്ല നല്ല എന്താ പറയാ കളികളും രസകരമായിട്ടുള്ള കളികളാണ് നമ്മളിപ്പം, എനിക്ക് തോന്നിപ്പം നമ്മുടെ യൂട്യൂബിലും ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ തുറക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഓണം കളികളാണ്. കുടുംബത്തോടൊപ്പമുള്ള ഓണം കളികൾ കാണുമ്പോഴേക്ക് എന്ത് രസമാണ് അല്ലേ?
1: ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ഫാമിലി എല്ലാവരും ഓണം ആഘോഷിക്കണം, അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഉള്ള ചിന്തയിൽ തന്നെയാണ്. അതോടൊപ്പം ഇപ്പൊ എനിക്ക് കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സദ്യ തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ ഓർഡർ ചെയ്ത് കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സദ്യ കൊണ്ടുവരും. അപ്പം നമുക്ക് ഒരു 24 hours അല്ലെങ്കിൽ ഒരു തലേന്നോ തൊട്ട് തുടങ്ങി നമുക്കിങ്ങനെ ഫുഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമ്മൾക്ക് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിക്കാനുള്ള അവസരം ഇപ്പോൾ നമുക്ക് ഈ ഓണക്കാലത്തുണ്ട്. എനിക്ക് കൂടുതലും ഈ അവിട്ട ദിവസം ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസമാണ് ഈ അവിട്ടം ചതയം. തിരുവോണം ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളെങ്കിൽ അവിട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലും ചതയം എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലുമാണ്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടും, വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ ഒത്തുകൂട്. ആ ഒരു ദിവസം എല്ലാവരും ഒത്തുകൂടും, ഓണക്കളികൾ കളിക്കും, പാട്ട് പാടും, പുതിയ ഫുഡൊക്കെ ഉണ്ടാക്കും. കാരണം ഓണം വരെ നമുക്ക് വെജായിരിക്കും. ഈ അവിട്ടത്തിനും ചതയത്തിനുമാണ് നമ്മൾ നോൺ വെജ് ഒക്കെ ഒന്ന് കഴിക്കുന്നത്.
0: അതെ, അത് പാർവതി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തിരുവോണം എന്ന് പറയുന്ന ഈ ഒരു തിരുവോണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയേറെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുന്നതെങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തിരുവോണ ദിവസം വരെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ വെജായിരിക്കും പൂർണ്ണമായും അല്ല. ഇപ്പം എനിക്കൊന്ന് ചിലയിടത്തൊക്കെ അതിനൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഏറെക്കുറെ ആൾക്കാർ എനിക്ക് തോന്നുന്നു വെജ് തന്നെയാണ് ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമല്ല ഈ തിരുവോണ ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിൽ തന്നെ അവരവരുടെ വീട്ടിൽ തന്നെ തിരുവോണം ആഘോഷിച്ചതിന് ശേഷം പിന്നെ മരുമക്കളുടെ വീട്ടിലേക്ക്, ബന്ധുക്കളുടെ വീട്ടിലേക്ക്, അങ്ങനെയുള്ളൊരു വീടുകളിലേക്ക്, മറ്റുള്ള വീടുകളിലേക്ക് ഓണം ആഘോഷിക്കാൻ പോകുന്ന ഒരു തിരക്കിലാണ് ഈ അവിട്ടം മുതൽ തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു.
1: ഓണം ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്തായിരിക്കും ഓണത്തിന് അവിട്ടത്തിൻ്റെ അന്ന് പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ പറയണം, കസിൻസിൻ്റെ അടുത്തൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ദിവസം ഈ അവിട്ടം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. തിരുവോണം സന്തോഷമല്ല എന്നല്ല, പക്ഷെ അവിട്ടം കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസം.
0: പാർവതി പറഞ്ഞത് കറക്റ്റാണ്. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു സന്തോഷം എന്ന് പറയാൻ നമ്മളെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെയാണ് അല്ലേ നമുക്ക് ഇഷ്ടം. ഒരു പക്ഷേ ബന്ധുക്കളുടെ വീട്ടിലേക്കാവാം, ചിലപ്പോൾ ഒരു ടൂറ് പോകുന്നതാവാം. എപ്പോഴും നമ്മൾ തിരുവോണ ദിവസത്തിൻ്റെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത്. ചിലപ്പം തിരുവോണം ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പാർവതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ തിരുവോണ ദിവസം എന്ന് പറയുന്നത് വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു ദിവസമാണ് അല്ലേ? അപ്പം നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ ഒരു മഴ ഇങ്ങനെ ചാറുമ്പം അമ്മമാരൊക്കെ പറയുന്ന കേൾക്കാം, ആ മാവേലി വന്നു പോയി എന്ന് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ തിരുവോണ ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും തൂക്കാറില്ല അല്ലേ? അങ്ങനെയൊക്കെയുള്ള ചില വിശേഷങ്ങളൊക്കെ ഉണ്ട്.
1: അതെ, ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ തൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് ഇലയിട്ട് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വീടും പരിസരമൊക്കെ പിന്നെ തൂക്കാനൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ വളരെ ശാന്തമായൊരു ദിവസമാണ് തിരുവോണം എന്ന് പറയുന്നത്. നന്നായിട്ട് എല്ലാവരും ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, ഒന്ന് ഉറങ്ങുക, അതോടൊപ്പം നല്ല സിനിമകൾ കാണുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വളരെ ശാന്തമായ ഒരു ദിവസമാണ് തിരുവോണം. പക്ഷെ അവിട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. കാരണം നമ്മൾക്ക് വരും നമ്മളുടെ ബന്ധുക്കാരുമായിട്ടൊക്കെ സംസാരിക്കാം, കളിക്കാം, ചിരിക്കാം, അലറാം, എന്ത് വേണേലും ചെയ്യാം. ചിലവരാണ് ഈ ക്ലബ്ബുകളിലൊക്കെ ഓണം ആഘോഷിക്കാൻ പോകുന്നത്, ഈ അവിട്ടത്തിനും ചതയത്തിനും ഒക്കെയാണ്. ഈ സമയങ്ങളിലൊക്കെയാണ് ഈ ക്ലബ്ബുകളിലൊക്കെ ഭയങ്കര ആഘോഷങ്ങളായിരിക്കും. തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും കുടുംബമായിട്ടൊക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണെങ്കിൽ കൂടിയും അവിട്ടത്തിൻ്റെ അന്നാണ് ഈ ക്ലബ്ബുകളിലൊക്കെ ഓണമൊക്കെ ഭയങ്കര ആഘോഷങ്ങളായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ എല്ലാവരും ക്ലബ്ബുകളിൽ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ ഓണം ആഘോഷിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ അവിട്ടം ചതയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളും ഇപ്പോൾ തിരുവോണത്തിൻ്റെ ആ ആഘോഷമൊക്കെ കഴിഞ്ഞ് ആ പായസമൊക്കെ കുടിച്ച് ആ ക്ഷീണത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതോടൊപ്പം ഇങ്ങനെ അവിട്ടത്തിൻ്റെ ആഘോഷത്തിൻ്റെ പ്ലാനൊക്കെ ആയിട്ടുണ്ടോ? ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:10 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ അവരിങ്ങനെ പ്ലാനൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അല്ലെ, എന്ത് വേണം, എങ്ങനെ വേണം, എന്ത് ഫുഡ് വേണം, പുറത്തുനിന്ന് വാങ്ങണോ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യണോ, ഒരുമിച്ച് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലായിരിക്കും. ചിലവരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു തിരുവോണം കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ട്രിപ്പിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയേണ്ട വാട്സപ്പ് നമ്പർ
0: 8848558785. അപ്പോൾ പാർവതി, ഇപ്പം നമ്മളിപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവിട്ടത്തെക്കുറിച്ചാണല്ലേ. അപ്പോൾ ഈ അവിട്ടം എന്ന് പറയുമ്പോൾ വേറൊരു സംഭവം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ മഹാബലിയുടെ സ്വർഗ്ഗാരോഹണവുമായി അവിട്ടം ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്.

0: അതൊക്കെ ഒരു പഴമയുടെ രുചിയും അല്ലെ, പുതുമയുടെ, നമ്മള് പുതിയ ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോഴൊക്കെ ഒരു രസമാണ്. അപ്പൊ പല പാരമ്പര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പൂക്കളത്തിന്റെ നടുവിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, നമ്മൾ തിരുവോണത്തിന് പൂക്കളം ഇടുമ്പോൾ അതിന്റെ നടുക്ക് ഒരു ഓണത്തപ്പനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പൊ അതിനെ നിബഞ്ജനം ചെയ്യുന്നത് ഈ അവിട്ടത്തിലെ പ്രധാന ചടങ്ങായിട്ട് കാണുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ടും അതിനുശേഷമാണ് ഈ ഒരു പൂക്കളം നീക്കം ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അതാണ്. അത് മാത്രമല്ല, ഈ പൂക്കളത്തിന്റെയും ഓണക്കാലത്തിന്റെയൊക്കെ പ്രധാന ആചാരങ്ങളുടെയും അതുപോലെ തന്നെ ഈ ഒരു സമാപത്തിലേക്ക്, നമ്മൾ ഈ ഒരു ഇതിന്റെ ഒരു സമാപത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ അവിട്ടത്തിലുണ്ട്. അപ്പൊ അവിട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല അല്ലേ?
1: തീർച്ചയായും ഭക്ഷണം കൊണ്ടും ഒത്തൊരുമയുടെ ഒരു സമയമൊക്കെ വരുന്നത് അവിട്ടമാണ്. അപ്പൊ എല്ലാരും, എനിക്ക് തോന്നുന്നു കൂടുതൽ എല്ലാരും കൂടുതൽ ആഘോഷിക്കുന്നത് അവിട്ട ദിവസം തന്നെയായിരിക്കും. കാരണം തിരുവോണത്തിന്റെ അന്ന് നമ്മളെ ഫാമിലിയിലുള്ളവരും അടുത്ത ആൾക്കാർ, അതായത് നമ്മൾ അച്ഛൻ അമ്മ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ കൊച്ചുമക്കൾ ഇത്രയും പേരൊക്കെ കാണുള്ളൂ. പക്ഷെ അവിട്ടത്തിനോട് എത്തുമ്പോഴത്തേക്കും ഫാമിലി ഇങ്ങനെ വലുതായി വലുതായി വരും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്കായിരിക്കും അവർ വരുന്നത്, അല്ലെങ്കിൽ നമ്മളായിരിക്കും ഫാമിലിയുടെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിട്ട ദിവസം ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ, ഇന്ന് അവിട്ടമാണ്, ഇന്ന് എനിക്ക് അവിടെ പോകണം, അല്ലെങ്കിൽ ബീച്ചിൽ പോകണം, സിനിമയ്ക്ക് പോകണം എന്നൊക്കെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു ദിവസമാണ് അവിട്ടം ചതയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓണാഘോഷത്തിൻ്റെ തിമിർപ്പിലൊക്കെ ആയിരിക്കും.
0: അതിലുപരി പാർവതി ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ അതിലുപോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരായിരിക്കും അറിയോ? ഈ വിവാഹമൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവര് ഇവിടെ ആദ്യത്തെ അവരുടെ തിരുവോണം എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിലായിരിക്കും അല്ലെ. അപ്പൊ ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നല്ല പുതിയ കോടികളൊക്കെ ആയിട്ട് അച്ഛനും അമ്മയൊക്കെ കാണാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ തിരുവോണം ഉണ്ടതിന് ശേഷം ആയിരിക്കാം. അപ്പൊ ഈ അവിട്ട ദിനം എന്ന് പറയുന്നത് അവരുടെ ഓണമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും ആ ഒരു ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസത്തെ വരവേൽക്കുക എന്ന് പറയുന്നത് അവർ ആ ഒരു തിരുവോണത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറെ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞതുപോലെ ഈ ഒരു അവിട്ടം എന്ന് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ പോവുകയാണ്, അച്ഛനെ കാണുകയാണ്, അമ്മയെ കാണുകയാണ്, സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അല്ലേ. അതൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്.
1: അതെ, ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഈ അവിട്ടത്തിന് വീട്ടിൽ പോവുക, അന്നേ ദിവസം അവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. കാരണം ആദ്യത്തെ ഓണമായിരിക്കും, സ്വന്തം വീട്ടിലല്ല വേറൊരു വീട്ടിലേക്ക് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് മുതിർന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ട്, അവർക്ക് കൊച്ചുമക്കളൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ അവരോട് കഥകൾ പറയാം, അല്ലെങ്കിൽ ഓണത്തിനെ കുറിച്ച് പറയാൻ പറ്റും, അവർ ഓണക്കാലത്ത് ചെയ്ത കുസൃതികളും ആ കളിചിരികളും ഒക്കെ പറയുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ എൻ്റെ മക്കൾ വരും, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതണം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കണം എന്നൊക്കെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ അവിട്ടം എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: അതെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചുകൊള്ളൂ. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും പാർവതി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ പാർവതി, ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് തിരികെ എത്താം അല്ലേ? അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Tuned to Radio Santhanam 90.4 FM for your favorite programs and music.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ബീന കുവേരിയുമാണ്. ബീന ചേച്ചി നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തലേ ദിവസത്തെ തിരുവോണത്തിന്റെ സദ്യയൊക്കെ കഴിച്ച് ആ ഒരു ക്ഷീണമൊന്നും ആ മുഖത്ത് കാണാനേ ഇല്ല.
5: അതെ, പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ല പാർവതി, വെറുതെ. അപ്പൊ ഏതായാലും ശരി തന്നെ, എന്നും ഓരോ ദിവസത്തിന് ഓരോ പ്രത്യേകത ഉണ്ടാവും അല്ലെ. അപ്പൊ ഇന്നത്തെ ദിവസത്തിനും ഉണ്ട് പാർവതി ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവും ഇല്ലാതെ വെറുതെ ചിരിക്കുക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ പാർവതിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ പാർവതിക്ക് എനിക്കൊരു ചിരി തരണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വെറുതെ ഒരു ചിരി തന്നേ ഉള്ളൂ.
4: എന്റെ മുഖം കണ്ടപ്പോ ചിരിയാണ് വന്നത്. യെസ്, അപ്പൊ ആ നല്ല ചിരിയാണ്. എനിക്ക് കണ്ടപ്പോ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെ. ഒരാൾ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ സന്തോഷിക്കാനും ഒക്കെ ഒരു നമുക്കും തോന്നും. നമ്മളും ഇനി എത്ര വിഷമത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടിയും ഒരാൾ ഓപ്പോസിറ്റ് ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ ആ സമയത്ത് നമ്മൾ എല്ലാം ഒന്ന് മറക്കും. ആ ചിരിയിൽ മാത്രം നമ്മൾ ആലോചിക്കും.
5: അതെ പാർവതി, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. തീർച്ചയായിട്ടും ഇങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്, നാഷണൽ ജസ്റ്റ് ബിക്കോസ് ഡേ അല്ലേ. ഇന്ന് ഒരു കാരണവും വേണ്ടാത്ത ഒരു ദിവസമാണ്. ഒരു കാരണവും ഇല്ലാതെ ഒരാളെ നമ്മൾക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാം, അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നെന്ന് പറയുന്നത്.
4: സന്തോഷിപ്പിക്കുന്നതിന് ഉപരി പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ ഇഷ്ടം തോന്നിയത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാം എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. ചുരുക്കി പറഞ്ഞ ഒരു ഫൺ ഡേ ആയിട്ട് ഇത് എടുക്കാം. ഇന്ന് അവിട്ടവുമാണ്, അതോടൊപ്പം ഒരു ഫൺ ഡേ ആണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നല്ലത് മാത്രം നല്ലതാണെങ്കിൽ അത് ചെയ്യാം എന്നുള്ള ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്.
5: അതെ, ഇപ്പൊ പാർവതി പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പാർവതി, നമ്മൾ കുഞ്ഞുനാളിൽ ഒരു കാരണവും ഇല്ലാതെ ചിരിക്കുമായിരുന്നു അല്ലേ. ആരെ കാരണം നമ്മുടെ മനസ്സിൽ ഒരു കളങ്കൂല, ആരെ കണ്ടാലും നമ്മൾ ചിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നമ്മൾ കളിക്കുമായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ വെറുതെ എന്താ പറയാ, ഒരു മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി മഴ നനയുമായിരുന്നു. നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ വെറുതെ അവരുടെ കൂടെ അടിപിടി ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ വെറുതെ ഒരു കാരണവും ഇല്ലാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അപ്പൊ അതുപോലെ തന്നെ കരുതിക്കൊണ്ട് ഇന്നത്തെ ഒരു ദിവസവും വെറുതെ ഒരു കാരണവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. അതല്ല ഇതിപ്പോ നിങ്ങൾക്ക് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊരു ചിരിയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ ഓണമൊക്കെയാണ്, ഇപ്പൊ നമ്മൾ വീട്ടിലിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് അവിട്ടമാണ്, അപ്പൊ ഇന്നലത്തെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു കോള് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനൊക്കെ ചെല്ലുമ്പോ അല്ലെ, അപ്പൊ അവര് വിചാരിക്കും അയ്യോ പെട്ടെന്ന് ഒരു കോള് വരുമ്പോ എന്ത് പറ്റി എന്ന് വിളിച്ച് എന്ന് വിചാരിക്കത്തില്ല. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു ഉണ്ടാകുന്ന ഒരു സന്തോഷം, അപ്പുറത്തെ കോളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു സന്തോഷം അല്ലെ. അപ്പൊ ഫുള്ള് സന്തോഷമാണ് ഇന്ന് അവിട്ട ദിനമായിട്ട് നല്ലൊരു ദിവസം കൂടിയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എന്നും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പോലും ഈ ഒരു ദിവസം

0: നമുക്ക് ആഘോഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആഘോഷിക്കുക.
1: അതെ, എല്ലാവരും ആഘോഷിക്കുക അല്ലേ. പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ല. ഇപ്പൊ ബീനശേഷി പറഞ്ഞ പോലെ ഒരു ചിരി ഒരാൾക്ക് സമ്മാനിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പൂവ് കൊടുക്കാം, അല്ലെങ്കിൽ കുറെ നാളായിട്ട് സംസാരിക്കാത്ത ഒരാളെ വിളിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്ലാൻ, എന്താണ് ഓണമായിട്ട് വീട്ടിലുണ്ടോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് വരട്ടെ എന്നൊക്കെ ചോദിക്കാം, പറ്റിയാൽ എല്ലാരെയും ഒന്ന് കാണാൻ പോകാം. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ ആ സമയത്ത് അത് ചെയ്യുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും ഒരു സന്തോഷമായിരിക്കും. അയ്യോ, എനിക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പൂ കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്നെ കാണാൻ വന്നു, ഈ ഓണത്തിന് എന്നെ ഒന്ന് ഓർത്തല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ആ സമയങ്ങളിൽ നിങ്ങൾക്കും ഒരു സന്തോഷം കിട്ടും, ആ എന്നെ കൊണ്ട് പറ്റിയല്ലോ എന്ന് ആലോചിച്ചു.
0: അതെ, പാർവതി പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി ഇന്ന് എന്തായാലും അവിട്ടമാണ്. എന്തായാലും ഓണത്തിന്റെ അവധിയിൽ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ മക്കൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടിയിരിക്കുമ്പോൾ ചെന്നൊന്ന് കെട്ടിപ്പിടിക്കുക, ഒരു ഉമ്മ കൊടുക്കുക, അല്ലെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ അമ്മ അടുക്കളയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ ചെന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട, ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ചെന്ന് ചേർന്നൊന്ന് അടുത്ത് ചെന്ന് അമ്മയുടെ കൂടെ ഒന്ന് നിൽക്കുമ്പോൾ എന്ത് രസമായിരിക്കും അത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അച്ഛൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ ചെന്ന് അച്ഛനോട് ചേർന്നൊന്ന് ഇരിക്കുക. ഇതൊക്കെ രസകരമായ ഓരോ മൊമെൻസും എന്ന് പറയുന്ന രസകരമായ നിമിഷങ്ങൾ തന്നെയാണ്. ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ചെന്ന് ചേർന്നിരിക്കുമ്പോൾ ആ അച്ഛനുണ്ടാകുന്ന ഒരു സന്തോഷം, ഇപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഇതൊക്കെ നമ്മൾക്ക് ഒരു ചെലവുമില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സന്തോഷമാണ്.
1: അതെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ആൺകുട്ടികൾ അച്ഛന്മാരുമായിട്ട് ഭയങ്കര കുറച്ച് ഒരു റെസ്പെക്റ്റ് ഇട്ടൊക്കെയാണ് സംസാരിക്കുന്നതും, ഭയങ്കരമായിട്ട് കളിയും ചിരിയോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ അമ്മമാർ അടുത്താണെങ്കിൽ ആൺകുട്ടികൾ ഭയങ്കര കളിയും ചിരിയാണ്. പക്ഷേ ഈ അച്ഛന്മാരോട് ഈ ആൺകുട്ടികൾ സംസാരിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ദിവസങ്ങളിൽ അച്ഛനുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ആ മോൻ വന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ അവരൊന്നും പ്രകടിപ്പിക്കത്തില്ല, എന്നിരുന്നാലും അവർക്കൊരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളും നമുക്കും വളരെ പ്രിയപ്പെട്ടതായിരിക്കും, അവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. അതോടൊപ്പം നമ്മുടെ പങ്കാളികളുടെ കാര്യം തന്നെ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ ചെന്ന് നിന്നിട്ട് എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷം, അതേപോലെ തന്നെ അവരുടെ ആ മുഖത്തെ സന്തോഷവും നാണമൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുന്നത്.
0: അതെ പാർവതി, ഇപ്പം നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്കിടെ മുമ്പിൽ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് സന്തോഷം എന്ന് കരുതോ. അല്ല, ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് സന്തോഷിക്കണോ, സന്തോഷിച്ചോളൂ, ജസ്റ്റ് ബിക്കോസ് അല്ലേ, സന്തോഷിച്ചോളൂ. പക്ഷെ ആ ഒരു സന്തോഷം, ഇപ്പം ചിലർ വിചാരിക്കും അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ചിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലേ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് വിചാരിക്കും, അതൊന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾക്കൊരു പാട്ട് കേട്ട് ആസ്വദിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ആസ്വദിക്കുക, ആസ്വദിച്ചോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോമഡി കണ്ട് ഉറക്കെ ചിരിക്കണമെന്ന് തോന്നുന്നെങ്കിൽ ചിരിച്ചോളൂ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അതിന് വേണ്ടിയുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ നിമിഷങ്ങളെയും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്.
1: അതെ, ബീനശേഷി പറഞ്ഞ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം നമ്മളെ സന്തോഷം കണ്ടെത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ സ്വയം സന്തോഷിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടായിരിക്കുന്നത് അല്ലേ. ഇപ്പം നമുക്കൊന്ന് ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കുടിക്കുന്നതായിരിക്കും ഇഷ്ടം, സിനിമ കാണുന്നതായിരിക്കും ഇഷ്ടം, നമുക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ കാണും. ഈ ദിവസത്തിൽ അതൊക്കെ ഒന്ന് ആലോചിച്ച് അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ആ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്തു, എനിക്ക് വേണ്ടി ഞാൻ ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഇന്നേ ദിവസം എല്ലാവർക്കും അത് പറ്റട്ടെ.
0: അതെ, എല്ലാ സന്തോഷത്തിനും വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഇപ്പം നമുക്കൊരു വലിയ യാത്ര പോകണം, അതല്ലെങ്കിൽ ഒരു വലിയ സമ്മാനം വേണം, ആഘോഷം വേണം, ഇതൊന്നും അല്ല. ഈ കുഞ്ഞു കുഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് വീട്ടിലിരിക്കുകയാണോ, അപ്പം ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു സന്തോഷമാണ്. അപ്പം അതൊക്കെ ഈ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം നല്ല സന്തോഷത്തോടു കൂടി തന്നെ, നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം വൈബാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഇന്ന് അവിട്ടമാണ്. ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരിക്കാം, ആ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിച്ച് അതിൻ്റെ കൂടെ ഒന്ന് കളിച്ച് സന്തോഷിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നിങ്ങളുടെ ദിവസവും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ദിവസവും സന്തോഷമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
1: അതെ, തീർച്ചയായും എല്ലാവരും ഇപ്പോൾ അടിച്ച് പൊളിക്കുന്ന ഒരു സമയമാണ് ഓണം എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു ഒരു വൈബാണല്ലേ, നമുക്കിങ്ങനെ അടിച്ച് പൊളിക്കണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം ആണ് ഈ ദിവസവും കൂടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സന്തോഷം ചെയ്യാനായിട്ട് ഇന്ന് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാവർക്കും ഇന്ന് ലീവൊക്കെയാണല്ലേ. ഇപ്പോൾ ഒരുവിധം എനിക്ക് എല്ലാവർക്കും ലീവാണ്, അവിട്ടമാണ്. അപ്പോൾ

0: ഓണപ്പൊ ഇനി രണ്ടു ദിവസങ്ങളിലൊക്കെ അവധിയൊക്കെ ആണ്. അപ്പൊ എല്ലാരും ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു സമയം കൂടിയാണല്ലേ. എന്താണ് നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സമയവും ദിവസങ്ങളുമാണ് ഇപ്പൊ നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: അതെ, നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ടൈം തന്നെയാണ് പാർവതി പറഞ്ഞതുപോലെ തന്നെ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു അവധിയാണ്, എല്ലാവരും അടുത്തുണ്ട്. ഇപ്പോൾ ജോലിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇന്നിപ്പോൾ അവധിയാണ്, അവിട്ട ദിനമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസം ആഘോഷിക്കാം, സന്തോഷിക്കാം, സന്തോഷിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളും ഒന്ന് ചെറിയ സന്തോഷം കഴിഞ്ഞിട്ട് തിരികെ എത്താം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം
7: പാർവതിയും ആണ് ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഇന്ന് അവിട്ട ദിനത്തിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്. അതോടൊപ്പം നമ്മളും നമ്മുടെ ഓണാഘോഷ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ വീനശേഷി.
2: അപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇന്ന് ഒരുപാട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓരോ ദിവസവും പുലരുന്നത് ഓരോ പ്രത്യേകതയുമായിട്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും നമ്മളെക്കുറിച്ച്, നമ്മളല്ലെങ്കിൽ ഒരു പൂർണ്ണതയിലെത്തിയവരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് പാർവതി അത്?
7: നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ് സ്കൂളുകളെ മോഡൽ ബഡ് സ്കൂളുകളായി ഉയർത്തുമെന്ന് നമ്മുടെ മന്ത്രി KM ഷാജി അറിയിച്ചിട്ടുണ്ട്. ഈ സ്കൂളുകളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടികയൊക്കെ തയ്യാറാക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മളെപ്പോഴും ഈ സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് അതിനകത്ത് ഒരുപാട് എഫേർട്ട് ഉണ്ടല്ലേ. അതിൻ്റെ അധ്യാപകരുടെ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഒരു നോർമൽ ഒരു കുട്ടീനെ നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഈ സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഒരു അധ്യാപകർ ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഒരുപാട് എഫേർട്ട് ഇടണം, കാരണം അവരുടെ സമയത്തിനെ നമുക്ക് അവരെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. പല സമയങ്ങളിലും അവർ സമയം ഒരുപാട് എടുത്തിട്ടാണ് അതൊക്കെ പഠിപ്പിക്കാനായാലും ഒരു വാക്കുകൾ തന്നെ എടുത്ത് സംസാരിക്കാനാണെങ്കിലും ഒരുപാട് സമയങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളുകളെയൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാറ് കൂടിയില്ല അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ സ്കൂളുകളുടെ കാര്യങ്ങൾ പറയാറുണ്ട്, കലോത്സവം നടത്തുന്ന കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ സ്കൂളിനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വലുതായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുകയോ, അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളുകളുണ്ടോ എന്ന് പോലും പലർക്കും അറിയാത്ത ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 50 ബഡ് സ്കൂളുകളെ മോഡൽ ബഡ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞപ്പോൾ ഭയങ്കരമായൊരു സന്തോഷമുണ്ട് ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ.
2: അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ പാർവതി, നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ പ്രത്യേക പരിഗണന നൽകണം, കാരണം അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്രത്തോളമാണ്. സാധാരണ ഒരു കുട്ടിയെ നോക്കുന്നതിനേക്കാൾ വളരെയേറെ ബുദ്ധിമുട്ടോടു കൂടിയാണ് അവർ ആ ഒരു കുട്ടിയെ നോക്കുക എന്ന് പറയുന്നത്. പലർക്കും നമ്മൾ അതൊന്നും ചിന്തിക്കാറില്ല. അപ്പോൾ അവരെ പരിഗണിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെ. അവരെ പരിഗണിച്ചതിന് ശേഷം മാത്രം മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്നാണ് നമ്മൾ പറയുന്നത്.
7: അതെ, അതോടൊപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ പേരൻസിനെ പോലെ തന്നെയാണ് ടീച്ചേഴ്സും, കാരണം അവർ ഒരുപാട് എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് എഫേർട്ടായിട്ടുള്ളൊരു കാര്യമാണ്. തുച്ഛമായ ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാതെ ജോലി ചെയ്യുന്ന ബഡ് സ്കൂൾ സ്കൂൾ അധ്യാപകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സാധാരണ അധ്യാപകർക്ക് ജീവിതകാലം മുഴുവൻ എടുത്താലും നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് ബഡ് സ്കൂൾ അധ്യാപകർക്ക് അർഹമായ പരിഗണന സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു കുട്ടീനെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ടൈം ഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാം, ആ രീതിയിൽ ചാർട്ട് ചെയ്ത് നമുക്ക് അവരെ പഠിപ്പിക്കാം. പക്ഷേ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുമ്പോൾ ഇവിടെ കുട്ടികൾ ഓക്കെ ആയാൽ മാത്രമേ അധ്യാപകർക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും അത് സാധിക്കത്തില്ല. അപ്പോൾ അവരെ

0: ഓക്കെ ആക്കി എടുത്തിട്ട് മാത്രമേ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവരെ ഫീഡ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം എ ടു ഇസഡ് കാര്യങ്ങളും ടീച്ചേഴ്സാണ് അവരെ പഠിപ്പിക്കുന്നത്. തനിയെ ഭക്ഷണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ആ സമയങ്ങളിൽ അവർ ചില സമയങ്ങളിൽ അവർക്ക് ദേഷ്യം കൂടുന്ന സമയം ഉണ്ടാകും, അപ്പോൾ ആ ദേഷ്യം കൺട്രോൾ ചെയ്യിക്കുക. ചില കുട്ടികൾ ഉപദ്രവിക്കും, അപ്പോൾ ഉപദ്രവിക്കുന്ന കുട്ടികളെ കൺട്രോൾ ചെയ്യുക, തമ്മി തമ്മി അടി കൂടും. അപ്പോൾ ഇതൊക്കെ തീർത്ത് ഒതുക്കിയൊക്കെ ശേഷം വേണം മറ്റുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ അവർ പോകാൻ. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഈ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി അവരെടുക്കാറുണ്ട്. അപ്പോൾ ആ അധ്യാപകരെയും കൂടെ പരിഗണിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ.
1: തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കേട്ടിരുന്നു പാർവതി, നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു നമ്മുടെ ഇതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ശുപാർശ നൽകിയിരുന്നു നമ്മുടെ ബാലാവകാശ കമ്മീഷൻ അല്ലേ. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ക്ഷേമ പദ്ധതികൾക്കും അതുപോലെ തന്നെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സമയബന്ധിതമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ശുപാർശ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്ന ശുപാർശകൾ ഇതൊക്കെയായിരുന്നു. നമ്മുടെ താലൂക്ക് ആശുപത്രികളിൽ ശിശുരോഗ വിദഗ്ധർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവരെ സ്ഥിരമായി നിയമിക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ താമസ സ്ഥലത്തിനടുത്തു തന്നെ ആരോഗ്യ പരിചരണവും പുനരധിവാസ സൗകര്യവും ഒരുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജില്ലകളിൽ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ മൊബൈൽ സ്ക്രീനിംഗ് സംഘം നിശ്ചിത ഇടവേളകളിൽ അങ്കണവാടി, സ്കൂൾ, പഞ്ചായത്ത് തലങ്ങളിൽ പരിശോധന നടത്തണം. താലൂക്കുകളിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക നീതി, വനിതാ ശിശു വകുപ്പുകൾ ചേർന്ന് ഭിന്നശേഷി മുൻകൂട്ടി കണ്ടെത്താനുള്ള കേന്ദ്രങ്ങൾ തുടങ്ങണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ
0: കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെയാണ് കിടപ്പിലായ കുട്ടികൾക്ക് ഹോം കെയർ, പാലിയേറ്റീവ് കെയർ, അതേപോലെ വാതിൽപ്പടി സേവനങ്ങൾ എന്നിവ നൽകണം. പിന്നെ ഭിന്നശേഷി കുട്ടികൾക്ക്
1: ആഗ്രഹിക്കുന്ന കോഴ്സിന് വീടിന് സമീപത്തെ വിദ്യാലയത്തിൽ തന്നെ പ്രവേശനത്തിന് മുൻഗണന നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
0: അതേപോലെ നിലവിലെ പ്രായപരിധിയിൽ വിദ്യാഭ്യാസം പൂർത്തിയാകാൻ കഴിയാത്തവർക്ക് പഠനത്തിന് പ്രത്യേക സാമ്പത്തിക ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കണം. നമുക്കറിയാം ഒരുപാട് കുട്ടികൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എൻ്റെ മക്കളെയും പഠിപ്പിക്കണം എന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഫീ ആണെങ്കിലും അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു സാധാരണപ്പെട്ട കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കും ഒരു ക്ഷേമ പദ്ധതിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരൻസിന് വളരെ ഉപകാരമായിരിക്കും. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക ബഡ്ജറ്റോടെ ശിശു കേന്ദ്രീകൃത പദ്ധതികൾ, പരാതി കൈകാര്യം ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത പരിശീലനം, അങ്ങനെ ഓരോ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ കുട്ടികൾക്കായിട്ടുള്ള ഓരോരോ അപ്ഡേഷൻസ്.
1: തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ള ശുപാർശ എന്ന് പറഞ്ഞാൽ മറ്റൊരു ശുപാർശ, എല്ലാ സ്കൂളുകളിലും സ്പെഷ്യൽ അധ്യാപകരെയും കൗൺസിലർമാരെയും ഉറപ്പാക്കണം. അതുപോലെ തന്നെ നേരത്തെയുള്ള രോഗനിർണയം, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, മാനസിക പിന്തുണ, വിദ്യാഭ്യാസ സേവനങ്ങൾ, മാതാപിതാക്കൾക്ക് പരിശീലനം തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക. അതുപോലെ തന്നെ കൗൺസിലിംഗ്, തൊഴിൽ പരിശീലനം, പുനരധിവാസ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ഒന്നിച്ച് നടപ്പാക്കാൻ ജില്ലകളിൽ ഡിസബിലിറ്റി സപ്പോർട്ട് സെന്ററുകൾ തുടങ്ങുക. ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവർക്ക് വേണ്ടി കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളും ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ നമ്മളെ നടത്തറിയാൻ ശ്രമിക്കണം. ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് എന്നുള്ളത്, ഇങ്ങനെയുള്ളൊരു കുട്ടിയെ തനിച്ചാക്കിയിട്ട് അവർക്കൊരിടത്തേക്ക് പോകാൻ കഴിയില്ല, അവരെ മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയില്ല, അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ വാശികൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് ഒരമ്മയേക്കാൾ കൂടുതൽ, ഒരച്ഛനേക്കാൾ കൂടുതൽ, അവരെ അടുത്തറിയാവുന്നവരേക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് അറിയാൻ കഴിയില്ല. ഇതൊക്കെ അവരെ ഏറെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഈ ഒരു ശുപാർശ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്.
0: അതെ, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നി പേരൻസിനൊക്കെ ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ ഏത് തരത്തിലാണ് പോകുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. നമ്മൾ എവിടെ പോയാലും ആ കുട്ടിയെ കൂടി കരുതേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് എന്താണ്, എങ്ങനെയാണ്, ഇവർ തനിയെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അത് വീടുകളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു അച്ഛനും അമ്മയും അവരുടെ പേരൻറ്റിങ്, അതൊരു സ്പെഷ്യൽ കിഡിന് പേരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഒന്നേന്ന് മുതൽ വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ചില സമയങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് തന്നെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. പല കേസുകളിലാണ് ഓരോ കുട്ടിക്കും ഓരോ രീതിയിലും വരുന്നത്. അപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ടൈമുകളിലൊക്കെ അവർ വീണ്ടും അത് ഒന്നേന്ന് പഠിപ്പിക്കണം. അപ്പോൾ ഓരോ തവണയും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഓരോ തരത്തിലുള്ള കെയറിൻ്റെ ആവശ്യം വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ പേരൻസിനാണ് അതിനുള്ള കൗൺസിലിംഗ് വേണം. ഒരിക്കൽ പോലും തളർന്നു പോകരുത്, അല്ലെങ്കിൽ നമ്മൾ തളർന്നാൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ പേരൻസിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കൗൺസിലിംഗ് നൽകുന്ന പോലുള്ള പ്ലാനുകളൊക്കെ വരുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ ഭിന്നശേഷി.
1: തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല പാർവതി, ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല സർക്കാർ സേവനങ്ങളും ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലത്തും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർ വന്ന് കയറി ഇറങ്ങുന്നത് പോലെയല്ല അവരുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ വരുമ്പോൾ ഉണ്ടാകുന്ന, അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു സേവനം ഉറപ്പാക്കുക എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ ഏറ്റവും മുൻകൈ എടുത്ത് സർക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ് നമ്മളും ആവശ്യപ്പെടുന്നത്. അവരെ ചേർത്ത് നിർത്തുക, പരിഗണിക്കുക. കാരണം അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പറയുന്നു അവരെ ചിലപ്പോൾ ഒരുപക്ഷെ അവരെ കൂടെ കൂട്ടാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ചിലപ്പോൾ വീടുകളിൽ പലയിടത്തും ചിലപ്പോൾ ഒരു അച്ഛനും ഒരു അമ്മയും ഒരു കുട്ടിയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛനും ജോലിക്ക് പോകേണ്ട സമയത്ത് അച്ഛനും അമ്മയും കുട്ടിയും

ആർക്കും വരുന്നതിൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഈ തിരുനേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ

0: ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടു ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടു ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഈ ഓണം ആഘോഷമാവട്ടെ.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത് പാർവതിയാണ്. പാർവതി ഇങ്ങനെ രസകരമായ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് പാർവതി ഇന്നത്തെ വിശേഷം?
3: ഞാനിങ്ങനെ രസകരമായ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം ഞാനൊരു പുതിയ ഗെയിം ബീന ചേച്ചിയെ ഞാനിപ്പോൾ പഠിപ്പിച്ചിരുന്നു. ബീന ചേച്ചി അത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പഠിപ്പിച്ചത്.
2: അതെ അതെ അതെ, ഞാൻ ഓർക്കുന്നു. പക്ഷേ റോക്ക് പേപ്പർ സിസേഴ്സ്.
3: അതെ, ഇന്ന് വേൾഡ് റോക്ക് പേപ്പർ സിസേഴ്സ് ഡേ ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, അതായത് കല്ല്, പേപ്പർ, കത്രിക എന്ന നമ്മൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കളിച്ചിരുന്ന ഒരു ഗെയിമായിരുന്നു. അതായത് നമുക്കിപ്പോൾ ബോറടിക്കുന്നുണ്ട്, അതായത് ക്ലാസ്സിലൊക്കെ ഇരുന്ന് നമുക്ക് ബോറടിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കുമായിരുന്നു. യെസ്, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ബോറടിക്കുന്നു നമുക്ക് കളിക്കാം, കാരണം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ കൈകൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു കളിക്കുന്നത്. അപ്പോൾ കത്രിക, റോക്ക്, അതേപോലെ സിസേഴ്സ്, സോറി പേപ്പർ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ കൈകൊണ്ട് തന്നെ കാണിച്ച് അത് വെട്ടിപ്പോവുക, അതിനൊരു മാർക്ക് ഇടുക, അങ്ങനെയൊക്കെയുള്ളൊരു ഗെയിമായിരുന്നു. ഇന്ന് ആ ഗെയിമിന്റെ ഡേ ആണ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ബീന ചേച്ചിക്ക് ആ ഗെയിം അങ്ങനെ എത്ര വർഷം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പഠിപ്പിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ ബ്രേക്കിനിടയിൽ ആ ഗെയിം കളിക്കുകയായിരുന്നു. അപ്പൊ രണ്ടുവട്ടം ഞാൻ ബീന ചേച്ചി തോപ്പിച്ചു.
2: അതെ, ഏതായാലും ശരി തന്നെ. എനിക്ക് തോന്നി ഇപ്പോഴത്തെ പുതിയ തലമുറകളിലെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ പറയുന്നതുപോലെ റോക്ക് പേപ്പർ സിസേഴ്സ് എന്നൊക്കെ പറയുന്നത്.
3: അത്ര പുതുമയൊന്നുമല്ല, എന്റെയും ഉണ്ടല്ലോ.
2: അതെ, ആയിരിക്കും ഏതോ, അല്ലെങ്കിൽ തന്നെ ഈ പഴയ തലമുറ എന്ന് പറയുമ്പോൾ പഴയ കളികളിൽ നിന്ന് നമ്മള് കല്ലുകളി, ചക്ക് കളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെയായിരുന്നു. അപ്പോൾ കണ്ണുപൊത്തിക്കളി അങ്ങനെയൊക്കെയുള്ള കളികളായിരുന്നു. പക്ഷെ ഇന്ന് പുതിയ പുതിയ കുറേ ഈ ആധുനിക കളികൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള പല കളികളും ഇന്നത്തെ ഈ ഒരു ആധുനിക ലോകത്തിൽ ഇന്നത്തെ കുട്ടികൾ കളിക്കുന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് അല്ലേ?
3: സാധാരണ വിഷയം നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ വെളിയിലിറങ്ങി കളിക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചക്ക് കളിക്കും, ഇതൊക്കെ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി അങ്ങ് കളിക്കാം. പക്ഷെ ഇപ്പൊ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കളിക്കാനുള്ള ഒരു സ്ഥലമോ അതിന് പറ്റുന്ന സാവകാശങ്ങളോ അല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും കുട്ടികൾക്കില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കളികളൊക്കെ ആകുമ്പോൾ അവർ കുറച്ചും കൂടി എന്റർടൈൻമെന്റിലായിരിക്കും. അതോടൊപ്പം ഫോണൊന്നും യൂസ് ചെയ്യാതെ അവർ കൈകൾ ഉപയോഗിച്ചാണ് ഇത് കളിക്കുന്നത്. അപ്പൊ കൂടുതൽ കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുമ്പോൾ നീ തെറ്റിച്ചു, ഞാൻ തെറ്റിച്ചു, അപ്പൊ എനിക്ക് ഇത്ര മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺസെൻട്രേഷനും അവർക്ക് കൂടാറുണ്ട്. അപ്പൊ ഇത്രയും നല്ല നല്ല ഒരുപാട് കളികൾ നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഇന്ന് ഈ വേൾഡ് റോക്ക് പേപ്പർ സിസേഴ്സ് ഡേ ആണ്.
2: അതെ, പണ്ടത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തു പോയുള്ള കളികളും അവർ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള കളികളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കബഡി കളി, അതുപോലെ തന്നെ കല്ലുകളി, അങ്ങനെയൊക്കെയുള്ള മാത്രം കള്ളനും പോലീസും കളി ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇന്നത്തെ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ അവർക്ക് ടാബുകളൊക്കെ വന്നതോടുകൂടി അതിനകത്താണ് കളികളെന്ന് പറയുന്നത്. അവരുടെ കളികളൊക്കെ ആ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോയി. കാരണം അവർ അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് അവരുടെ ബ്രെയിനും അവരുടെ കണ്ണുകളും ഒക്കെ ഒരുവിധം നശിക്കുന്ന രീതിയിൽ ാണ് ഇന്നത്തെ കളികളൊക്കെ പോകുന്നത്. പക്ഷെ പണ്ടത്തെ കളികൾ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് വ്യായാമവും ശരീരത്തിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്ന വ്യായാമങ്ങളും കാര്യങ്ങളും ഒക്കെ ആ കളികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ കുട്ടികളും അന്നത്തെ കുട്ടികളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഈ ഒരു കളിയെ കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ കളിക്കും ഓരോ ദിവസം ഉണ്ടാകുക എന്ന് പറയുന്നതൊക്കെ വളരെ രസകരമായ കാര്യങ്ങൾ തന്നെയാണ്.
3: നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കുട്ടി ശ്രോതാക്കളുണ്ട്. അപ്പൊ അവരൊക്കെ ഇതിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാ ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, മുമ്പ് നമ്മൾ ഇങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവര് നമ്മുടെ മുത്തശ്ശിമാരെയോ ഒക്കെ അമ്മാമ്മമാരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അവരോടൊപ്പം ഇരുന്ന് നമ്മുടെ റേഡിയോ സാന്ത്വനമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിതൊക്കെ ചിന്തിക്കുകയും അല്ലെങ്കിൽ ആ കളി എന്താണെന്ന് കൊച്ചുമക്കളോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും.
2: അത് പാർവതി പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികളുടെ അടുത്തിരുന്ന് മാതാപിതാക്കൾക്ക് സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടുന്നതേയില്ല. കാരണം കുട്ടികൾ തിരക്കിലാണ്. കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഉടനെ തന്നെ അവർക്ക് ട്യൂഷനുണ്ട്, ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോവുക, പോയതിന് ശേഷം തിരിച്ച് വീണ്ടും ട്യൂഷനിലേക്ക് വരിക, അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് എന്തെല്ലാം പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക. അങ്ങനെയൊക്കെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ തിരക്കിലാണ് അല്ലേ? അപ്പോൾ പാർവതി, നമ്മൾ ഈ പറഞ്ഞു വരുന്നത് പോലെ കുട്ടികൾക്കിടയിൽ നമുക്ക് സംസാരിക്കാനുള്ളൊരു സമയം മാതാപിതാക്കൾക്ക് കിട്ടുന്നു.

0: ഇല്ല. കുട്ടികൾക്ക് അവരെ അച്ഛനും അമ്മയും തിരിച്ചറിയാനും അച്ഛനും അമ്മയ്ക്കും കുട്ടികളെ തിരിച്ചറിയാനും എവിടെയാണ് ഇതിനിടയ്ക്ക് സമയമുള്ളത്?
1: അതെ, തീർച്ചയായും അങ്ങനെയാണ്. എനിക്ക് എപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോഴത്തെ റീസെൻ്റായിട്ട് നമ്മൾ കഴിഞ്ഞ ന്യൂസുകളൊക്കെ കണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കുട്ടികളുടെ കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ വരുന്നത്. അതിപ്പോൾ തൂഫാനിലാണെങ്കിലും അല്ലെങ്കിൽ റീസെൻ്റായിട്ട് നമ്മൾ കണ്ടുവരുന്ന കൊലപാതക കേസുകളൊക്കെ ആണെങ്കിലും കുട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, പേരൻസിന് ഒന്നെങ്കിൽ അതിനുള്ളൊരു സമയമില്ല കുട്ടികളോട് ഷെയർ ചെയ്യാൻ. ഇനി അഥവാ സമയം ഉണ്ടെങ്കിൽ കൂടിയും കുട്ടികൾ ഫോൺ അല്ലെങ്കിൽ ആ ഒരു ലോകത്തേക്ക്, ഇപ്പോൾ AI ആണ്, അപ്പോൾ ആ ഒരു ലോകത്തേക്കൊക്കെ അവർ വന്നതുകൊണ്ട് അവർക്ക് പേരൻസിനോടും സംസാരിക്കാനായിട്ടുള്ളൊരു താല്പര്യ കുറവൊക്കെയുണ്ട്. അതേപോലെ അവർക്ക് വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്, നമ്മളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വന്ന് ആ ദിവസം എന്തൊക്കെ നടന്നു എന്ന് നമ്മൾ പേരൻസിനോട് പറയാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ചിലപ്പോൾ നമ്മുടെ അമ്മമാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ പുറക്കെ നടന്ന് ഇങ്ങനെ ആ വിശേഷങ്ങളൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയാലും അവരത് പറയാനായിട്ടുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ അതിനുള്ളൊരു ക്ഷമയോ ഒന്നും അവർക്കില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വരിക, ഫോൺ എടുക്കുക, പിന്നെ കളിക്കുക, ചിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ കുറവെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇപ്പം ഫോണിലാണ് കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് അങ്ങനൊരു സിസ്റ്റത്തിലല്ല നമ്മൾ ജീവിച്ചിരുന്നത്. നമ്മൾ സ്കൂൾ വിട്ടുന്നു, അത് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നു, ട്യൂഷനിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവോടുകൂടി നമ്മൾ വീട്ടിൽ വന്നിരുന്നു പഠിക്കുന്നു, ഇതായിരുന്നു നമ്മളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾ അങ്ങനല്ല, അവർ വീട്ടിൽ വന്നാലും അത് കഴിഞ്ഞും അവർ ഫോൺ യൂസ് ചെയ്താണ് പഠിക്കുന്നു എന്ന് പറഞ്ഞ് ഫോണാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ എത്രമാത്രം അവർ വീടുകളിൽ സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർ പുറത്തെ കാര്യങ്ങൾ അറിയുന്നില്ല, ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയില്ല. അതേപോലെ തന്നെ ചില സിനിമകൾ കുട്ടികൾ നന്നായിട്ട് ഇൻസ്പയർഡ് ചെയ്യാറുണ്ട്. അതായത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അത് ഇൻസ്പിറേഷനിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ അത് കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ കുട്ടികൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ മുഖാന്തരമാണ് ഇപ്പോൾ ബെഞ്ചിൽ ഇങ്ങനെ ഒരു സംസാരമൊക്കെ വന്നിരിക്കുന്നത്. കുട്ടികളെ കലാ സംഗീതം തുടങ്ങിയ ഒട്ടേറെ ക്ലാസുകൾ വിടുന്നതിന് പകരം അവരുമായി സംസാരിച്ച് അടുപ്പമുണ്ടാക്കിയെടുക്കണമെന്നും മാതാപിതാക്കളോട് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിനിടെ ജസ്റ്റിസുമാരായ BV നാഗരത്ന, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിൻ്റെതാണ് ശ്രദ്ധേയമായ നിരീക്ഷണം. സ്കൂളിൽ പോയി വരുന്ന കുട്ടികളെ മറ്റൊട്ടേറെ ക്ലാസുകൾക്ക് ചേർക്കുന്നതിനെ കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവർക്ക് ഒരുപാട്, അതായത് അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ചുമട് അവരെടുക്കുന്നുണ്ട് അല്ലേ? അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, അവർ ഒരുപാട് ചുമടെടുക്കുന്നുണ്ട്, ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഫോണിൻ്റെ ഉപയോഗം, അവർക്ക് പുറത്തിറങ്ങി കളിക്കാനോ അല്ലെങ്കിൽ പുറത്തു പോയി ഒരു കൂട്ടുകൂടാനോ അവരുടെ പ്രായത്തിൽ പറ്റുന്ന ഒരാളുമായിട്ട് അവർക്ക് സമ്പർക്കം ചെയ്യാനോ ഉള്ള ഒരു സാഹചര്യവും നമുക്കിപ്പം പറ്റുന്നില്ല. പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, പക്ഷേ കുട്ടികളുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്, അത് ഓരോ പ്രായത്തിലും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അല്ലേ? നമുക്കിപ്പോൾ കളിക്കേണ്ട സമയങ്ങളിൽ കളിക്കുക തന്നെ വേണം, അതിനോടൊപ്പം പഠനം, അവരുടെ വളർച്ചയിൽ അനിവാര്യമായ കുറച്ച് കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ വേണം. അപ്പോൾ കുട്ടികളുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ കുട്ടികളുള്ളവരുടെ അവസ്ഥയെ അറിയത്തുള്ളൂ അതിൻ്റെ അവസ്ഥ അല്ലേ? ബീനച്ചേച്ചിക്ക് നന്നായിട്ട് അറിയാം.
0: എല്ലാവരും ഇപ്പം പറഞ്ഞ പോലെ ഈ കുട്ടികളുള്ളവർക്ക് മാത്രമല്ല, പലർക്കും ഇപ്പം പൊതുവേ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ പാർവതി പറഞ്ഞില്ലേ അവരുടെ ഒരു പഠനത്തിൻ്റെ കാര്യത്തിലുള്ള കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഇപ്പം പഠിക്കുന്ന കാര്യത്തിൽ അവർ പണ്ട് നമ്മളൊരു പുസ്തകം നമ്മുടെ കൈക്കുമ്പിളിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, ഒരു അവരുടെ ഒരു ബാഗ് എടുത്താൽ നമുക്ക് പോലും ഒന്നും പൊക്കാൻ പറ്റില്ല, അത്രത്തോളം ഭാരമാണ് ആ ഒരു ബാഗിന്.
1: അതെ, തീർച്ചയായും. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ ഭീനശേഷി കൊച്ചിൻ്റെ ബാഗ് എടുത്തിട്ട് ഇവിടെ വരും. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഭീനശേഷി, കല്ലാണോ ഇതിലെന്ന്? അത്രയും ഭാരം കുട്ടികൾ താങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അപ്പോൾ അത് ഇപ്പം നോക്കുമ്പോൾ അതൊരു ശരിയായ കാര്യമാണല്ലേ? അവർക്ക് പഠിക്കാവുന്നതിനേക്കാൾ കൂടുതൽ അവർ പഠിക്കുന്നു, അവർക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റുന്നില്ല. അതിനോടൊപ്പം പേരൻസ് അവർക്ക് കുട്ടികൾ പഠിക്കണം, എപ്പോഴും കുട്ടികൾ പഠിക്കണം, അതെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ആഗ്രഹമാണല്ലേ, മക്കൾ പഠിക്കണം, നന്നായി പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കാരണം അവർ ട്യൂഷന് വിടുക. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സ്കൂൾ, ട്യൂഷൻ, പിന്നെ വീട്ടിൽ വന്ന് പഠനം, പിന്നെ ഫോണിൽ കളി, പിന്നെ കിടന്നുറക്കം. അപ്പോൾ കാര്യമൊന്നുമില്ല.
0: അതെ, ഇപ്പോൾ പാർവതി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ കുട്ടികൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരെ അധികം അങ്ങ് അവരെ തല്ലി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ തല്ലി പഠിപ്പിക്കാനോ ഒക്കെ നിൽക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ കൂടി കണ്ടറിഞ്ഞ് ഇല്ലേ അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അവർക്കും കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവും, അവരോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഇനിയുള്ള തലമുറയെങ്കിലും അങ്ങനെ പോകട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ചു.

0: ഇന്റർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളും നല്ല നല്ല അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ പാർവതിയും എന്നോടൊപ്പം ബീനാകുവേരിയുമാണ്. അപ്പൊ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ബീനശേഷി?
2: അതെ, നമുക്ക് ഇന്ന് ഓണമായിട്ട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. ഓണത്തിന്റെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു, അപ്ഡേറ്റ്സുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇനിയും കുറേയേറെ വിശേഷങ്ങൾ ഉണ്ടല്ലേ പാർവതി?
0: അതെ, തീർച്ചയായും ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പൊ ഇന്നൊരു ദിവസത്തെ ഒരു പ്രത്യേകത കൂടി ഞാൻ അങ്ങ് പറയുകയാണ്. ഇന്ന് നാഷണൽ ബനാന ലവേഴ്സ് ഡേ ആണ്. ബീനശേഷിക്ക് വാഴപ്പഴമൊക്കെ ഇഷ്ടമാണോ?
2: പഴം ഇഷ്ടപ്പെടാത്തത് ആരാണ്?
0: എനിക്കിഷ്ടമല്ല.
2: എനിക്കിഷ്ടമാണ്, കാരണം പഴത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. അപ്പൊ പഴം തന്നെ പല ഐറ്റംസ് ഉണ്ട്. ഏത്തപ്പഴം ഉണ്ട്, ചെറിയ പഴം ഉണ്ട്. ഈ ചെറിയ പഴത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാലിപ്പൂവനാണ്. നല്ല ടേസ്റ്റ് ആണ് അതിന്.
0: എനിക്കൊന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ഞാലിപ്പൂവനായിരിക്കും.
2: പക്ഷെ ഫേവറേറ്റ് അതാണ് എങ്കിൽ പോലും ഏറ്റവും ഗുണമുള്ള ആള് അതല്ല എന്നാണ് പറയുന്നത്, പൂവൻ പഴമാണെന്നാണ് പറയാറുള്ളത്. കാരണം വെച്ചാൽ പൂവൻ പഴത്തിന്റെ ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിള്ളേർക്കായാലും ആർക്കാലും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഈ ഒരു ഞാലിപ്പൂവൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് ആണ് കഴിക്കാൻ അല്ലേ. പക്ഷെ അങ്ങനെ ഈ വാഴപ്പഴത്തിന് തന്നെ പല പല പല വെറൈറ്റീസുകളുണ്ട്.
0: അതെ അതെ, ഒരുപാടുണ്ട്. അതായത് പച്ച ചിങ്ങൻ അല്ലേ, ചുമന്ന പഴം, അങ്ങനെ കുറെ ഉണ്ട്. നമ്മുടെ ഏത്തപ്പഴം. അപ്പൊ നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഓണത്തിന്റെ തിരക്കുകളിലും ഒക്കെയാണ്. അതോടൊപ്പം നമ്മുടെ സാധനങ്ങൾക്കൊക്കെ നല്ല വില ഇങ്ങനെ കൂടിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വില കൂടിയിരിക്കുന്നതിന്റെ ഐറ്റങ്ങളിൽ ഒന്ന് വാഴപ്പഴമാണ് അല്ലേ. കാരണം ഓണത്തിന് നമ്മളുടെ ഏത്തക്കൊക്കെ നല്ല വിലയായിരുന്നു. കാരണം ചിപ്സിന്റെ കാര്യത്തിനാണെങ്കിലും ഉപ്പേരിക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈ വാഴപ്പഴം അല്ല ഏത്തപ്പഴം വേണം, അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിലകളെല്ലാം നല്ല കൂടി നിന്നെയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓണത്തിന് മുമ്പുള്ള ലൈവുകളിലൊക്കെ നമ്മൾ പറയുമായിരുന്നു ഇത് കണക്ക് ഏത്തപ്പഴത്തിന് നല്ല വില കൂടിയിട്ടുണ്ട്.
2: അതെ, ഓണം ശ്രദ്ധിക്കാത്ത ഇരട്ടച്ചങ്ങന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു
0: അന്ന് ഞാനും വിശേഷിയായിരുന്നു. അതെ, അപ്പൊ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പൊ അന്നേ ഇങ്ങനെ വില കൂടി നിൽക്കണം. അപ്പൊ ഈ കയ്യിലുള്ളതിന്റെ ഔചിത്യ ബോധം നമുക്ക് അപ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ അല്ലെ. ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഈ വാഴപ്പഴത്തിന് വരെ നല്ല വിലയാണെന്നുള്ളത് നമുക്ക് മറക്കാനേ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഈ പായസമൊക്കെ ആണെങ്കിൽ തന്നെ പായസം ഒഴിച്ച് പഴം ഇട്ട് പിന്നെ പപ്പടം ഒക്കെ ഇട്ട് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെ. ഇനി പഴം ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ആ ഒരു കൂട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഈ പായസം, പഴം, പപ്പടം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഈ പഴത്തിനൊക്കെ ഇപ്പൊ നല്ല വിലയാണ്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ബനാന ലവേഴ്സ് ഡേയും കൂടെയാണ്.
2: അതെ, ബനാന ലവേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ഈ ബനാനയെ അത്ര ചെറുതായിട്ടൊന്നും കാണേണ്ട കാര്യമല്ല. കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ B6 ഫൈബറും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഒരു അത് ആള് ചെറുതാണെങ്കിൽ അത്രത്തോളം ഗുണങ്ങളാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പഴം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തെ അത്രയേറെ ഈ പറയുന്നതുപോലെ B6 ഫൈബറും ഒക്കെ കയറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വ്യായാമം ചെയ്യുന്നവരും കായിക താരങ്ങളും ഒക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമായിട്ട് ഈ പഴത്തെ തിരഞ്ഞെടുക്കാറുണ്ട്.
0: അതെ അതെ, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്കാണെങ്കിൽ കൂടി ഇപ്പൊ എവിടെയെങ്കിലും ഒന്ന് പോകണം, ഒരു പഴം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ സർവൈവ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ അമ്മമാരാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ബാഗിനകത്ത് ഈ പഴമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമ്മൾ വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ നമുക്ക് ഇതൊക്കെ ആയിരിക്കും എടുത്ത് തരുന്നത്. അതോടൊപ്പം നമ്മൾ മലയാളികൾ കുറച്ചും കൂടി പഴത്തിനോട് ഇച്ചിരി സ്നേഹ കൂടുതലുള്ളവരാണ്. കാരണം നമ്മൾ ഭയങ്കര പഴംപൊരി പ്രിയരാണ്. എല്ലാ മലയാളികൾക്കും പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ്. പഴംപൊരി ബീഫ് കഴിക്കുക, പഴംപൊരി അല്ലാതെ കഴിക്കുക, ചായയുടെ കൂടെ പഴംപൊരി കഴിക്കുക. അപ്പൊ മലയാളികൾക്ക് കുറച്ചും കൂടി പഴം എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി അടുപ്പമുള്ളൊരു ആളാണ്.
2: അതെ, തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ സംസ്കാരവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പഴം എന്ന് പറയുന്നത് അല്ലേ. പഴത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് പഴങ്ങൾ, നേന്ത്രപ്പഴമുണ്ട്, അതുപോലെ തന്നെ പാളയംകോടൻ, കദളി, റോബസ്റ്റ, പക്ഷേ ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഗുണങ്ങൾക്കനുസൃതമായിട്ട് തന്നെ അതിന് വിലയും കൂടുതലാണ്. എന്നുവെച്ചാൽ നമ്മൾ ചുവന്ന പഴം കഴിക്കുമ്പോൾ തണുപ്പിന്, ദേഹത്തിൽ തണുപ്പ് വരാൻ വേണ്ടി, നമ്മുടെ ശരീരം തണുക്കാൻ വേണ്ടി ഇത് കഴിക്കാൻ പറയും, ചുവന്ന പഴം കഴിക്കാൻ പറയും.
0: സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ചുവന്ന പഴം എന്ന് കേട്ടിട്ടുണ്ട്. ശരീരം തണുക്കാൻ വേണ്ടിയിട്ട്.
2: അതെ, ഇപ്പൊ ഇതിൽ രുചിയിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മൾ നേന്ത്രപ്പഴം

0: എന്തിനാണായിരുന്നു സാധാരണയായിട്ട് അത് വലിപ്പം കുറച്ച് കൂടുതലാണ്. അപ്പൊ അത് പുഴുങ്ങി കഴിക്കും. അത് പുഴുങ്ങി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഗുണം കൂടുതലാണ് എന്ന് പറയാം. കുട്ടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് രാവിലെ പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്ന കുട്ടികൾക്ക് ഒരു പഴം പുഴുങ്ങി കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. കാരണം ആ ഒരു പഴത്തിനകത്ത് അവർക്ക് രാവിലെ വേണ്ട അതേ ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ പഴം ഒരു നിസാരക്കാരനൊന്നുമല്ല. പഴത്തെ അത്ര നിസാരമായിട്ട് നമുക്ക് കാണുകയും വേണ്ട.
1: നമുക്കൊരു നേരത്തെ വിഷപ്പടക്കാൻ ഒരു പഴമൊക്കെ മതി. അതോടൊപ്പം ഡെയിലി എല്ലാ വീട്ടിലും, അതായത് ഡെയിലി ചില വീടുകളിൽ ഒരു നേരം ഈ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഉച്ചക്കത്തെ ലഞ്ചോ കഴിഞ്ഞതിന് ശേഷം അവരൊരു പഴം കഴിക്കുന്ന ഒരു സിസ്റ്റം ഒരുപാട് വീടുകളിലുള്ളതായിട്ട് എനിക്കറിയാം. അപ്പം നമുക്ക് ഒരിക്കലും പഴം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് ഫാമിലിയെ നന്നായിട്ട് എനിക്കറിയാവുന്നതാണ്. കാരണം അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് പഴത്തിന്. കാരണം ഈ ശരീരത്തെ തണുപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ ആവശ്യമടങ്ങിയ പ്രോട്ടീൻസ് ഉണ്ട്. ഒരു നേരം നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു പഴം മതി നമ്മൾക്ക് നന്നായിട്ട് നല്ലൊരു എനർജിയിൽ നമുക്ക് മൂവ് ചെയ്യാം. എത്ര തവണ നമ്മളില്ലേ ലൈവിന് വന്ന് നമ്മളൊരു പഴം മാത്രം കഴിച്ച് നമ്മള് ഒരൊറ്റ തള്ള.
0: അതെ. അപ്പോ പാർവതി, ഇപ്പൊ പഴത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ, ഈ പഴം വെക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരാളെ കണ്ടിട്ടുണ്ട്, പഴം ഉള്ളടത്ത് എന്തായാലും അയാൾ ഉണ്ടാവും. ആരായിരിക്കും അത്? കുറച്ചൊന്ന് പഴകി കഴിയുമ്പോഴത്തേക്ക് വരുന്ന ഒരാളുണ്ട്, അല്ലെ? ആ ഒരു ഈച്ച എന്ന് പറയുന്നത്, ഈ പഴം നമ്മൾ പഴകി കഴിയുമ്പോഴൊക്കെ ഈച്ച വരാറുണ്ട്. അപ്പൊ ഈ ഈച്ച എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജമൗലി സാറ് സംവിധാനം ചെയ്ത ഈച്ച എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ടായിരുന്നു, ഇല്ലേ? ഈച്ചയെ കുറിച്ച് മാത്രമായിട്ട് തന്നെ ഒരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇപ്പൊ ഞാനിവിടെ ഈച്ചയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ,
1: പക്ഷെ ആ സിനിമയിൽ ശ്രദ്ധിച്ചാൽ മതി, പിന്നെ ശേഷി ഈച്ചക്ക് എന്തോരം ഭാവങ്ങളല്ലേ ഈ അഭിനയിപ്പിച്ചൊക്കെ എടുത്ത രീതിയിൽ പോലെ നമുക്ക് ഇങ്ങനെ തോന്നുന്നു. എന്തൊക്കെയാ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ഫേസ് നമുക്ക് മനസ്സിലാവും ഈച്ച എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്, അല്ലേ? അത്രയ്ക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അതിലെ മുഖഭാവങ്ങളൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ബീനി ചേച്ചി, ഈ ഈച്ചയുടെ കാര്യം പറഞ്ഞതിൽ എന്തോ കൗതുകം.
0: ഈച്ചയുടെ കാര്യം പറഞ്ഞു വന്നത്, നമ്മുടെ ഈച്ചയുടെ വകയിൽപ്പെട്ട ഒരാളാണല്ലോ നമ്മുടെ ഭീമൻ തേനീച്ചകള്. അപ്പൊ ഈ ഒരു തേനീച്ചയ്ക്ക് ഭയങ്കര ഭാവങ്ങളാണെന്നാണ് പറയുന്നത്. ബംബിൾ ബീ എന്നാണ് ഇത് പറയുന്നത്. അപ്പൊ പ്രൊസീഡിങ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് എന്ന ജേണലിലെ പുതിയ ഒരു പഠനം പറയുന്നത്, ഈ ഒരുപാട് ഭാവങ്ങളുള്ള ആളാണ് നമ്മുടെ തേനീച്ച എന്നാണ് പറയുന്നത്. അപ്പൊ കട്ടിയുള്ള ബാഹ്യ അസ്ഥികൂടമുള്ള പ്രാണികളുടെ മുഖം ഭാവങ്ങളില്ലാത്ത മുഖമൂടികൾ പോലെയാണ് എന്നാണ് ഇവരുടെ പുതിയ പഠനം പറയുന്നത്. പക്ഷേ തേനീച്ചകൾക്ക് വായയുടെ ചില ഭാഗങ്ങൾ ചലിപ്പിക്കാനും പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നീളമുള്ള ഗ്ലോസ, ഈ നമുക്ക് നാവുണ്ടല്ലോ, അപ്പോൾ ഈ അവരുടെ നാവിന് തുല്യമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇത് പുറത്തേക്ക് നീട്ടിയാണ് അവ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത്. വ്യത്യസ്ത രുചികൾ അറിയുമ്പോൾ ഭീമൻ തേനീച്ചകൾ അവയുടെ ഗ്ലോസയും വായുടെ മറ്റു ഭാഗങ്ങളും എങ്ങനെ ചലിപ്പിക്കുന്നു എന്നതാണ് ചൈനയിലെ ഗാങ്ഷുവിലുള്ള സതേൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠന വിധേയമാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഈച്ച, ഒരു തേനീച്ചയൊക്കെ പഠന വിധേയമാക്കി ഇത്രത്തോളം അതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്, അല്ലേ?
1: അതോടൊപ്പം ഇവയ്ക്ക് ഒരു തുള്ളി പഞ്ചസാര ലായനി കുടിക്കാൻ നൽകിയപ്പോൾ കുടിച്ചു തീർന്ന ശേഷവും അവ വായുവിൽ ഗ്ലോസ് നീട്ടുകയും ചുരുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഓരോ ചെറിയ ഒരു ഈച്ചയുടെ ഒരു കാര്യമാണ്. പക്ഷെ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനായിട്ട്, അല്ലേ? പുതിയ പുതിയ പഠനങ്ങളൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഉപ്പുവെള്ളം രുചിച്ച തേനീച്ച തല കുലുക്കുകയും ഗ്ലോസ് തുടയ്ക്കുകയും ചെയ്ത ശേഷം പിന്നിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഉപ്പ് ഏതാണ്, മധുരം ഏതാണെന്നൊക്കെ ഉള്ളത് കൃത്യമായി തേനീച്ചയ്ക്ക് നന്നായിട്ട് അറിയാം.
0: അതെ. അപ്പൊ ആ തേനീച്ചയ്ക്ക് പോലും അതിന്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉള്ള അതിനോടുള്ള പ്രതികരണങ്ങൾ മനുഷ്യരെ പോലെ തന്നെ, അല്ലേ, ആണ് എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ ഈ ഒരു പരീക്ഷണം വെളിപ്പെടുത്തുന്നത്. നമ്മൾ അന്ന് ആ ഈച്ച സിനിമ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ, ഇല്ലേ? അതൊരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഒരു പ്രേതം ഒരു ഈച്ചയുടെ രൂപത്തിലായി എന്നുള്ളത് മാത്രമേ നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയപ്പോഴാണ് ഈച്ചയ്ക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അതെ, തേനീച്ചയ്ക്ക് ഇഷ്ടപ്പെടുന്നതിനോടും ഇഷ്ടപ്പെടാത്തതിനോടും ഉള്ള പ്രതികരണങ്ങൾ മനുഷ്യരുടെയും മറ്റ് സസ്തനികളുടെയും പ്രതികരണങ്ങൾക്ക് സമാനമാണെന്ന് ഈ പരീക്ഷണങ്ങളൊക്കെ തെളിയിക്കുന്നത്, അല്ലെ? നമുക്കിപ്പോൾ ഒരു സാധനം കഴിക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യും, നമ്മൾ വേണ്ട എന്ന് പറയും. അതേപോലെ തന്നെയാണ് തേനീച്ച എന്നാണ് പറയുന്നത്. അതാണ് ഈ പഠനങ്ങളിൽ നിന്നൊക്കെ തെളിയിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കൗതുകകരമായ കാര്യങ്ങളാണ്, അല്ലേ വിനു ചേച്ചി?
0: തീർച്ചയായിട്ടും ഒരു തേനീച്ചയെ കുറിച്ച് ഇത്രയേറെ നമ്മൾ അറിഞ്ഞത്, അല്ലേ? അല്ലെങ്കിൽ ഒരു തേനീ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറന്നു പോകുന്ന ആ ഒരു തേനീച്ചകളെ കുറിച്ച് ഇന്നിപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം, അല്ലേ പാർവതി? ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളിലും ഇങ്ങനെയുള്ള നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ

0: അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൗതുകകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്.
1: യെസ്, അപ്പോൾ നമ്മൾ ഈച്ചയുടെയും വാഴയുടെയും വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പങ്കുവച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാഴ മൂവിയിലെ പാട്ട് കേൾക്കില്ലേ? നമ്മളിങ്ങനെ വാഴപ്പഴത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ പാട്ട് കേൾക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ആ പാട്ട് ഇട്ടാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
8: സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത് പാർവതിയുമാണ്. ഞങ്ങൾ ഇങ്ങനെ തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിലേക്ക് വന്നു, അവിട്ടത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അവിട്ടമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വാഴയിലെ പാട്ട് തന്നെയാണ് നമ്മളിപ്പോ കേട്ടത്.
9: നമ്മളിപ്പോ വാഴയെ കുറിച്ചും തേനീച്ചയെക്കുറിച്ചും വാഴയിലെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പാട്ടൊക്കെ കേട്ട് നമ്മളും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവിട്ടമാണ്, നാളെ ചതയമാണ്. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ വാഴയിലൊക്കെ ഉണ്ണുമ്പോഴും അല്ലെങ്കിൽ വാഴപ്പഴം കഴിക്കുമ്പോഴും ഒക്കെ ഇതിനൊക്കെ ഒരു ദിവസം ഉണ്ടോ എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്.
8: വാഴയിലെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പാർവതി പറഞ്ഞു പോകാതിരിക്കാൻ പറ്റുന്നതേ ഇല്ല. കാരണം ഇപ്പോഴും നമ്മൾ വാഴയിലെ ഊണ് അല്ലേ, നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ വാഴയിലെ ആ ഒരു ചൂട് ചോറും ചമ്മന്തിയും ഒരു അവിയലും തോരനും ഒരു മുട്ട പൊരിച്ചതും ഒക്കെ വെച്ചൊരു മീൻ വറുത്തതും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ ഇലപ്പൊതി ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്.
9: തീർച്ചയായും ഇപ്പൊ തന്നെ സമയം നമുക്ക് പോകാറായി. എന്നിട്ടും ബീനശേഷി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നല്ല വിശപ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ വിശപ്പിനിടയിൽ ഞാനൊരു പുതിയൊരു കാര്യം പറയാം. നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കേട്ടറിവുണ്ട് അല്ലേ, നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതിൽ നമുക്ക് ആദ്യമായി കേൾക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു കൗതുകമായിരിക്കും, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വാട്ടർ ബോയ് ഓഫ് ബംഗാൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ബെൽഡാംഗ സ്വദേശിയായ 16 വയസ്സുകാരനാണ് ഇക്ബാൽ ഷെയ്ഖ്. ശരീരത്തിൽ, പ്രത്യേകിച്ച് ചർമ്മത്തിൽ കടുത്ത ബേണിംഗ് സെൻസേഷൻ, അതായത് ഈ പൊള്ളുന്ന, ഈ നമുക്ക് ബേൺ ചെയ്യുക, അതായത് പൊള്ളുന്ന പോലുള്ള ഒരു സെൻസേഷൻ അനുഭവപ്പെടുന്നതിനാൽ വെള്ളത്തിൽ കഴിയുമ്പോഴാണ് ആശ്വാസം. അതിനാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അദ്ദേഹം പലപ്പോഴും 4-7 ദിവസം വരെ കുളങ്ങളിൽ തന്നെ തുടരുന്ന ഒരവസ്ഥയിലായിരുന്നു. വെള്ളത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ചർമ്മത്തിൽ കടുത്ത ഇരിച്ചിലും വേദനയും അനുഭവപ്പെടുന്നതായാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. തുടർച്ചയായി വെള്ളത്തിൽ കഴിയുന്നതിനാൽ ചർമ്മം വെളുത്ത് ചുളിവേറിയതാവുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കുറച്ച് നാളായിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ അത് വലിയൊരു ശ്രദ്ധയിലേക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധയിലേക്ക് അത് എത്തിപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആനന്ദ് അംബാനി ഇടപെട്ട് ഇക്ബാലിനെ മുംബൈയിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് റിലയൻസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തിച്ചതോടെയാണ് ഈ ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ്, ഒരു കാര്യം നമ്മളെല്ലാവരും അറിയപ്പെട്ടതും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ന്യൂസൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ നോക്കുമ്പോൾ ബീനശേഷി നമുക്ക് എന്തുമാത്രം നമ്മൾ വ്യത്യസ്തമായകരമായ കാര്യങ്ങളിലൂടെയാണ് ഇല്ലേ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
8: തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ദേഹം മുഴുവനും, സാധാരണ നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു പൊള്ളൽ ഏൽക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും ആ പൊള്ളലിന് ആ ഒരു ചെറിയ ഭാഗത്തെ പൊള്ളൽ പോലും നമുക്കൊരു പക്ഷേ ഇതൊന്ന് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല.
9: അപ്പോൾ
8: ദേഹം മുഴുവനും പൊള്ളൽ ഏൽക്കുന്ന രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്.
9: നമുക്ക് ഈ വെള്ളം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ്. മഴ നനയുക, കുളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുക, ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യമാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും വെള്ളത്തിൽ അധികം നേരം ഇരിക്കാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. എങ്ങനെയെങ്കിലും നമുക്ക് വരണം, ഡ്രസ്സ് മാറണം, അല്ലെങ്കിൽ ആ നനഞ്ഞ് ഉതിർന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഇറിറ്റേഷൻ നമുക്ക് തോന്നും, അല്ലെ? എപ്പോഴും നമുക്ക് തോന്നും. അപ്പൊ അങ്ങനൊരു ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള പോലെ ഉള്ളപ്പോ ഒരു കുട്ടി, 14 വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെള്ളത്തിൽ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ എത്രമാത്രം നമുക്കത് ഒരു അതിന്റെ ഒരു ഭീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
8: തീർച്ചയായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ അവന് 14 വയസ്സിനുള്ളിൽ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ദേഹം മുഴുവനും പൊള്ളുന്ന, പുറത്തിറങ്ങി, വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന നീറ്റിലും വേദനയും അത്രത്തോളം ആയതുകൊണ്ടായിരിക്കുമല്ലോ എപ്പോഴും അവൻ അതിനെ തന്നെ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊരു മോചനമായി തന്നെ അവനെ ഹോസ്പിറ്റലൈസ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അവൻ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് കൂടി പ്രാർത്ഥിക്കാം.
9: മദർ ലൈൻസ് ഫൗണ്ടേഷൻ ഹോസ്പിറ്റലാണ് ഇപ്പോൾ അവരുടെ ചികിത്സ, തുടർ ചികിത്സയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ചില റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ഇതൊരു ഡെർമറ്റോളജിക്കൽ കണ്ടീഷൻ ആകാമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ രോഗത്തിന് കാരണമെന്നും ഇതുവരെയും അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പൊ പോകെ പോകെ ട്രീറ്റ്മെന്റിലൂടെ അത് പെട്ടെന്ന് തന്നെ മാറട്ടെ, അത് നമ്മളെയൊക്കെ പോലെ തന്നെ അതിനും ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുടർച്ചയായി വെള്ളത്തിൽ കിടക്കുക എന്നല്ലാതെ ഒരു വേറൊരു ഓപ്ഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളാണെങ്കിൽ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു 24 hours വെള്ളത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ
8: എനിക്ക് തോന്നുന്നു പാർവതി

0: ഇതിനകത്ത് ഇപ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയേക്കാൾ കൂടുതൽ ഭയാനകമാണ് അദ്ദേഹത്തിന്റെ പൊള്ളലേൽക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ശരീരത്തിന്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത്.
1: നേരത്തെ ബീനശേഷി പറഞ്ഞ പോലെ നമ്മുടെ കൈയൊന്ന് ഈ ചില സമയങ്ങളിൽ നമ്മൾ കുക്കറൊക്കെ അടുക്കളയിൽ യൂസ് ചെയ്യുമ്പോൾ ഈ ആവി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആവി അടിക്കുമ്പോൾ ഒരു പ്രത്യേകതരം നീറ്റലും പൊകച്ചിലും വേദനയുമാണ് ആ ഒരു ഭാഗം മാത്രം. നമുക്ക് അന്നേരം ഭയങ്കരമായ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഒരു ശരീരം ഫുൾ ഒരാൾക്ക് ഈ ഒരു നീറ്റൽ ബേണിംഗ് സെൻസേഷൻ പൊകച്ചിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്
0: അതെ. ഏതായാലും ശരി തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ ആ 14 വയസ്സുകാരൻ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി എങ്കിൽ പോലും ഈ ഒരു കാര്യം പറയാതെ പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു നടിയെ കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാനേ കഴിയില്ല അല്ലേ പാർവതി?
1: അതെ, തീർച്ചയായും ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീനശേഷി പറഞ്ഞു വരുന്ന ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ക്ലാരയും ജയകൃഷ്ണനെയും ഓർക്കാത്ത മലയാളികളെ ഉണ്ടായിരിക്കില്ല. എത്ര നമ്മൾ ഇനി എന്തൊക്കെ വന്നാലും നമ്മൾ ക്ലാര എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ആരാണ് എന്നുള്ളത്.
0: തീർച്ചയായിട്ടും നമ്മുടെ പത്മരാജൻ സാറിൻ്റെ തൂവാനം തുമ്പികൾ എന്ന് പറയുന്ന ആ സിനിമയിലെ ക്ലാരയെ ഒരിക്കലും ഒരു എനിക്ക് തോന്നുന്നു പ്രണയ കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു പേരാവാം ഈ ഒരു ക്ലാര എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് പുറത്തിറങ്ങിയ ക്ലാര ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ക്ലാര അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഭംഗിയായി തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇന്ന് നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ക്ലാരയെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്നറിയോ?
1: ഇന്ന് ക്ലാര മാമിൻ്റെ ബർത്ത്ഡേ ആണ്, 63rd ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ മലയാളികൾക്ക് ഇനി എത്ര നാളായാലും ക്ലാരയും ജയകൃഷ്ണനെയും ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ ക്ലാരയാണെങ്കിലും നമ്മുടെ പൂമാനമേ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു കാലഘട്ടത്തിൽ എനിക്കറിയാം എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ക്രഷായിരുന്നു സുമലത എന്ന് പറയുന്നത്.
0: പക്ഷെ പാർവതി ഇപ്പോഴും പറയുന്നത് ക്ലാര എന്ന് തന്നെയാണ് അതല്ലേ. അപ്പൊ സുമലത എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ക്ലാര എന്ന പേരിൽ അറിയപ്പെടാനാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്.
1: അതെ, ആ ഒരു പേരാണ് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത്. അപ്പൊ സുമലത മാം, അതായത് ക്ലാര വരുമ്പോൾ ഒരു ട്യൂണൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പോഴും ഈ കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ട്യൂൺ ആ മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ സിനിമയിൽ ക്ലാര മാമിന് വേണ്ടിയിട്ട് മാത്രം, സോറി, സുമലത മാമിന് വേണ്ടി മാത്രം ഒരു ബീജം ഉണ്ട്. അതാണ് ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ, 1987 ഈ ഒരു തൂവാനത്തുമ്പികൾ പുറത്തിറങ്ങിയത്. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് ഇത്രയും ട്രെൻഡ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു ക്ലാര എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. പക്ഷെ ഇന്ന് ക്ലാര എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പം സുമലത അഭിനയിച്ച ഈ ഒരു ക്ലാര എന്നൊരു കഥാപാത്രം മാത്രമല്ല, നിറക്കൂട്ട്, ന്യൂഡൽഹി, ശ്യാമ, തൂവാനത്തുമ്പികൾ, ഇസബെല്ല, നായർ സാബ്, താഴ്വാരം, നമ്പർ 20 മദ്രാസ് മേൽ, ഇങ്ങനെ ഒരുപാട് നമുക്ക് മറക്കാൻ കഴിയാത്ത ആ ഒരു കാലഘട്ടത്തിൽ കുറേയേറെ സിനിമകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്, ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും ഇന്ന് മാമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം റേഡിയോ സാന്ത്വന 90.4 FM ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് സുമലത മാമിന് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ്.
1: അതെ, നമ്മുടെ പ്രിയ താരത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നമ്മൾ നേരെയാണ്. അതോടൊപ്പം ബീനശേഷി, നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
0: അതേ, സമയം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അല്ലേ. അപ്പോൾ ഏതായാലും ശരി തന്നെ, നമ്മുടെ സുമലത മാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ എന്തു പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു എങ്കിൽ പോലും ഇന്നും മനസ്സിൽ ക്ലാരയെ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാളി സമൂഹം തന്നെയുണ്ട്. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് അതിലൊരു പാട്ട് കേൾക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ ഈ ഒരു ഇത്തിരി നേരം ഒത്തിരി കാര്യം അവിട്ടം ദിന ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം പാർവതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: சாந்தனம் 90.4 FM. டவுன்லோட் தி அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: கர்ப்பகாலம் ஆகோஷமாக்க கிண்டர் ஹாஸ்பிட்டல்ஸ் ஒருக்குന്നു ஜனனி மித்ரம் பேக்கேஜ். கர்ப்பிணிகள்க்காய் 4 ஆழ்ச முதல் பிரசவம் வரையுள்ள பிரத்யேக பேக்கேஜுகள் நீங்கள்க்காய் ஒருக்குന്നു கிண்டர் ஹாஸ்பிட்டல்ஸ். அத்தியாதுனிக நிலவாரத்தோடு கூடி பிரவர்த்தனம் ஆரம்பிச்ச கிண்டர் ஹாஸ்பிட்டலில் நவஜாத சிசு பரிசரணத்தினுள்ள லெவல் 3 NICU சேவனங்களும் கூடாதே கைனக்காலஜி, பீடியாட்ரிக்ஸ், பீட்டல் மெடிசின், ஜெனரல் மெடிசின் என்னி சேவனங்களும் லபியமான. கூடுதல் விவரங்களுக்கு விளிக்கு 7999448840. கிண்டர் ஹாஸ்பிட்டல்ஸ் ரெண்டாம் குட்டி. லெட்ஸ் செலிபிரேட் பிரெக்னன்சி வித் கிண்டர் ஹாஸ்பிட்டல்ஸ்.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
5: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മഴക്കാലത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സു നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121216 80.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രം 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

സെറ്റ് റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഇരിക്കൂ, ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. I know you love me too.

0: ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും. ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നിലവിൽ. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല.
1: നേപ്പാളിലെ വിവരങ്ങൾ അറിയാൻ സംസ്ഥാന സർക്കാരിന്റെ 9447113 1800 4239 3939 വിളിക്കാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പിലാക്കുമെന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം നാളെ. ഗുരുജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നാളെ വൈകുന്നേരം നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ശ്രീനാരായണ ദാർശനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. മേയർ VV രാജേഷ് അധ്യക്ഷനാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഫ്ളാഗ് ഓഫ് ചെയ്യും. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികൾ. രാവിലെ 7 മണിക്ക് ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി M. ലിജു നിർവഹിക്കും. വൈകിട്ട് 5-ന് ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചേന്തി ശ്രീനാരായണ പുരസ്കാരം SNDP ചിറയൻകീഴ് യൂണിയൻ പ്രസിഡന്റ് C. വിഷ്ണു ഭക്തന് മുഖ്യമന്ത്രി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. ലക്ഷദ്വീപിലും ഇന്നലെ വിപുലമായ ഓണാഘോഷങ്ങൾ നടന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാവു കുടുംബസമേതമെത്തി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് തുടക്കം കുറിച്ചു. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശ്ശനിയിൽ ഓണത്തല്ല് അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്ന് വേട്ടക്കരിമൻ ക്ഷേത്രാങ്കണത്തിലാണ് അവിട്ടത്തല്ല് അരങ്ങേറുക. കിഴക്കുമുറി പടിഞ്ഞാറേമുറി ദേശക്കാരാണ് അവിട്ടത്തല്ലിന് അണിനിരക്കുന്നത്. തിരുവോണനാളിൽ തല്ലുമന്ദത്ത് നടന്ന ഓണത്തല്ലിൽ 1 കോടി 7 കോടി സമുദായങ്ങളിലെ യോദ്ധാക്കളാണ് കച്ചകെട്ടി ഇറങ്ങിയത്. പഴയകാവ് മൈതാനിയിൽ മണ്ണാടിയാർ വിഭാഗത്തിന്റെ ഓണത്തല്ലും അരങ്ങേറി. പല്ലശ്ശനിയിലെ ദേശവാസികൾ ശത്രുരാജാവിനെതിരെ യുദ്ധാരവം മുഴക്കി പടനയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓണനാളുകളിൽ ഇവിടെ ഓണത്തല്ലും അവിട്ടത്തല്ലും നടക്കുന്നത്.
1: പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള BM കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ഷെയ്ൻ നിഗം വിശിഷ്ടാതിഥിയാകും. ഈ മാസം 21-ന് തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ ആരംഭിച്ച വാരാഘോഷത്തിനാണ് BM കായൽ ജലോത്സവത്തോടെ സമാപനമാവുക. മലപ്പുറം കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മാതൃക നാളെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് പൂക്കളം മാതൃക ഒരുക്കിയത്. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെയും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLP യുടെയും നേതൃത്വത്തിലായിരുന്നു പൂക്കള നിർമ്മാണം. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ തൃശൂരിൽ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിടവഴികളിൽ ആട്ടവും പാട്ടുമായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തൃശൂരിലെ കുമ്മാട്ടിക്കളി നാളെയാണ് അരങ്ങേറുക. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ശിവൻ, ബ്രഹ്മാവ്, ശ്രീരാമൻ, കൃഷ്ണൻ, ഗണപതി, കിരാതമൂർത്തി തുടങ്ങിയ പൊയ്മുഖങ്ങൾക്കൊപ്പം പുലിമുഖവും തെയ്യമുഖവും കാളമുഖവും ചില കുമ്മാട്ടികൾ അണിയാറുണ്ട്. ഇപ്പോൾ നാടൻ കലാരൂപങ്ങളും ഫാൻസി വേഷങ്ങളും കൂടി ജനത്തെ രസിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരുക്കാറുണ്ട്. ശരീരം മുഴുവൻ പർപ്പടക പുല്ല് വെച്ച് കെട്ടിയാണ് കുമ്മാട്ടി വേഷം ഒരുക്കുന്നത്. കുമ്മാട്ടിക്കളിയിൽ ഏറ്റവും പഴക്കം ചെന്ന നൂറ്റാണ്ടുകൾ പിന്നിട്ട് കളി നടക്കുന്നത് തൃശൂർ കിഴക്കുംപാട്ടുകര, വടക്കുമുറി, തെക്കുമുറി വിഭാഗങ്ങളുടേതു കൂടിയാണ്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി ഈ വർഷം മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനം. സമരസമിതിക്കെതിരെ ഫ്രഷ് കട്ട് ഫാക്ടറി അധികൃതർ നൽകിയ കേസുകൾ പിൻവലിക്കാനും ധാരണയായതായി പി കെ ഫിറോസ് എംഎൽഎ അറിയിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 208 പോയിന്റ് താഴ്ന്ന് 77,265-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് നഷ്ടത്തിൽ 24,158-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയും ഗ്രാമിന് 14,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: കുട്ടികളിലെ പോഷണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുന്നു.
1: സാമൂഹികമായും സാമ്പത്തികമായും അനുദിനം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ ആരോഗ്യം. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് പോഷകാഹാരക്കുറവ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 3-ൽ 1 പോഷകാഹാരക്കുറവ് ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 പ്രകാരം ഇന്ത്യയിലെ 35.5% കുട്ടികൾക്ക് നീളക്കുറവും 32.1% കുട്ടികൾക്ക് തൂക്കക്കുറവും 19.3% കുട്ടികൾക്ക് ശരീരം മെലിച്ചിലും 3% കുട്ടികൾക്ക് അമിതവണ്ണവും ഉണ്ട്. ഇതോടൊപ്പം കൌമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ 59.1% പെൺകുട്ടികൾക്ക് വിളർച്ചയും ഉണ്ട്. ഇത് ഇവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ ആരോഗ്യത്തെയും ബാധിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും ദാരിദ്ര്യവും കൊണ്ടുള്ള പോഷണക്കുറവാണ്. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനങ്ങൾ വഴി ഇതിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ സമീകൃതമായ ഉപയോഗത്തിനെ കുറിച്ചുള്ള അജ്ഞതയും എല്ലാ പോഷകമൂല്യങ്ങളും അടങ്ങിയ ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവുമാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം. അതോടൊപ്പം കുട്ടികളുടെ ദഹനപചന വ്യവസ്ഥയ്ക്കുള്ള പ്രശ്നങ്ങൾ, വിരശല്യം, ഇടയ്ക്കിടെയുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, ജനിതക തകരാറുകൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയും പോഷണക്കുറവിന് കാരണമാകാം. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിഡൻ ഹംഗർ എന്നറിയപ്പെടുന്ന വിറ്റമിനുകളും മിനറലുകളും അടങ്ങിയ ഭക്ഷണത്തിന്റെ കുറവുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ആണ്. ആയുർവേദ ബാലചികിത്സയിൽ ഭക്ഷണത്തെ മഹാഭൈഷജ്യം അഥവാ ഏറ്റവും പ്രധാന ഔഷധം എന്നാണ് അറിയപ്പെടുന്നത്. ജനനം മുതൽ പല്ല് മുളയ്ക്കുന്ന പ്രായം വരെ അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കാനാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. മുലപ്പാൽ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ആരോഗ്യമുള്ള മറ്റൊരു സ്ത്രീയുടെ
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വിദ്യയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 9447111844 അല്ലെങ്കിൽ 9747131417 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറങ്ങി. 9779513168 അല്ലെങ്കിൽ 9779091007500 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അടുത്ത മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് പ്രമേയം. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പരസ്പര പ്രാധാന്യമുള്ള ആഗോള പ്രാദേശിക കാര്യങ്ങൾ

0: കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ആശയങ്ങൾ കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും യുവ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है. ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है. खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना.
0: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേറ യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് മെറ്റ $18 ബില്യൺ നൽകാൻ ധാരണയായി. കൌമാരക്കാരുടെ സമൂഹ മാധ്യമ ആസക്തിയെക്കുറിച്ചുള്ള വിചാരണ അവസാനിപ്പിക്കുകയും 47 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അവകാശവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി ആഘോഷം നാളെ. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ രണ്ടാമത്തേതും അവസാനത്തെയും ടെസ്റ്റിൽ അഞ്ചാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 6 wicket നഷ്ടത്തിൽ 329 റൺസ് എടുത്ത് 116 റൺസിന്റെ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ട് മത്സര പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള മത്സരത്തിൽ 4th സ്ഥാനത്തേക്ക് എത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 230.48 പോയിന്റ് താഴ്ന്ന് 77,244. നിഫ്റ്റി 53 പോയിന്റ് കുറഞ്ഞ് 24,154. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ കുറവ്. പവന് 560 കുറഞ്ഞ് 119,520 ഇന്നത്തെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാന് കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300+ ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000+ പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് $18 ബില്യൺ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി.
4: ഗായകനും സംഗീത സംവിധായകനുമായ ബിജുപാൽ പങ്കെടുക്കുന്നു.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചലച്ചിത്ര ഗാന പരിപാടികളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനായി ആവശ്യപ്പെടുന്ന
3: ചില ഹിറ്റ് ഗാനങ്ങളുണ്ടല്ലോ. അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി, ആകാശമായവളെ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും, കൂട്ടുതേടി വന്നരാ കുഞ്ഞിളം കാറ്റേ, അകലെയൊരു കാടിന്റെ, ഈ പാട്ടുകളുടെയൊക്കെ സംഗീതശില്പി ശ്രീ ബിജിപാലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം. ഓർമ്മയിലെ നല്ല ഒരു ഓണത്തെ കുറിച്ച് പറയാമോ?
5: ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഓണം, അന്ന് ഓണം നമുക്കൊരു മിഷനായിരുന്നു. 10 ദിവസം പൂ പറിക്കാൻ, അന്ന് ഈ മതിൽ കെട്ടുകളൊന്നുമില്ല. നമ്മളുടെ വലിയ ബന്ധുക്കളുടെയും പറമ്പും കണ്ടങ്ങളും പാടവും ചെറിയ കാടിന് സമാനമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓടി ചേമ്പില കൊണ്ടിങ്ങനെ കുമ്പിള് പോലെയൊക്കെ ഉണ്ടാക്കി, അത് തുമ്പപ്പൂ മറ്റു പല പൂക്കളും ഇങ്ങനെ പല കുമ്പിളുകളായിട്ട് നിറച്ച്, ഈ തുമ്പപ്പൂ എന്തോരം പറിച്ചാലൊന്നും അറിയില്ലല്ലോ, ഇത് രാത്രിയോളം തലേദിവസം ഇങ്ങനെ പറിച്ച് ഷെയർ ചെയ്ത്, പല വീട്ടുകാരും ഉണ്ടാവും, കസിൻസ് ഒക്കെ ഉണ്ടാവും, അവരൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഈ പൂക്കളം ഇടുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, അന്ന് ആ വർഷം ഇറങ്ങുന്ന തരങ്കിണിയുടെ ഓണപ്പാട്ടുകളാണ്. തറവാട്ടിൽ അത് മേടിക്കും, അത് നമ്മൾ ഈ മാവേലി വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ തറവാട്ടിൽ വന്നിട്ട് ഈ പാട്ട് കേക്ക് എല്ലാ കൊല്ലം അങ്ങനെ ഒരു റിച്വല് പോലെ നമ്മൾ നോക്കിയിരുന്നു. അത് അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പം ഈ പാട്ടുകൾക്ക് അതിൻ്റെ ഒരു, ഇപ്പൊ കേട്ടാലും അതിൻ്റെ ഒരു മണവും ഗുണവും ഒരു പ്രഭാതത്തിൻ്റെ ഒരു ഒരു നിറമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഓണത്തിൻ്റെ. പിന്നെ കുറച്ചുകൂടി പിള്ളേരുടെ ഫെസ്റ്റിവലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓണം. പിന്നെയൊക്കെ അത് അവര് ചെയ്യുക, ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്.
3: ഇവിടെ തന്നെയല്ലേ, കൊച്ചി തന്നെയല്ലേ സ്വദേശം? അപ്പൊ ഇവിടെ ആയിരുന്നു അന്ന്, മതിലുകളൊന്നും ഇല്ലാതെ വിസ്തൃതമായി കിടന്നിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ?
5: പിന്നെ അതൊക്കെ ഓർമ്മ.
3: കമ്മട്ടിപ്പാടം ഓർമ്മ വരുന്നു.
5: കമ്മട്ടിപ്പാടം കുറച്ചും കൂടി എറണാകുളത്തേക്കാണ്, പക്ഷെ നമ്മളുടെ വെണ്ണല എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഇപ്പോ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗമാണെങ്കിലും അത് ഒരു പക്ക ഗ്രാമം തന്നെയായിരുന്നു. തോടുകളും ചെറിയ കൈത്തോടുകളും അങ്ങനെയുള്ള മൺപാതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു.
3: ഇപ്പൊ അതൊക്കെ പറയുമ്പം കുട്ടികൾക്കൊക്കെ അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രദേശം വളർത്തിട്ടല്ലേ. ഓർമ്മയിലുള്ള ഓണം എന്ന് പറയുന്നത് തരങ്കണിയുടെ നല്ല പാട്ടുകൾ കേൾക്കുന്ന കാലത്തേറെ ഓണമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ?
5: അന്ന് ഒരു സീരീസ് ഓഫ് ഇപ്പോൾ രവീന്ദ്ര മാഷ്, ശ്രീകുമാരൻ നമ്പിയുടെ ഉത്രാട പൂനിലാവ് പോലുള്ള പാട്ടുകൾ ഉണ്ട്. അതിനുശേഷം രവീന്ദ്ര മാഷിന് തന്നെ കുറെ പാട്ടുകൾ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ആൽബമാണ് അദ്ദേഹത്തിൻ്റെ, ദേശദാസ് സാറിൻ്റെ, യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ട് MS വിശ്വനാഥൻ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു ആൽബം. അതിലെ പാട്ടുകൾ ഒരു പ്രത്യേക നാതാരം, യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹത്തിൻ്റെ വരികളുടെ ഒരു ഒരു ബ്യൂട്ടി. ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ഓണത്തിന്റെ മണം, തൂശനിലെ ഇട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ പുല.
4: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്.

0: സാമ്പത്തിക കരുത്തേക്കാൻ.
1: അമ്മാ ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാ ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

ഓണത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഇന്ത്യൻ ഭരണഘടന 6 തരം മൗലികാവകാശങ്ങൾ ഒരു പൗരന് അനുവദിച്ചിരിക്കുന്നു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. 6-ാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാ സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം. പൗരന്മാർക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിച്ച് ഉറപ്പു നൽകുന്ന പ്രധാന അനുച്ഛേദമാണ് Article 32. അതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റു 2 പ്രധാന അനുച്ഛേദങ്ങളാണ് Article 13, 359. ഭരണഘടനയിലെ 13, 32, 359 അനുച്ഛേദങ്ങളെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങളുടെ സംക്ഷിപ്ത പ്രതിപാദ്യമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം Article 13 കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നതാകാൻ പാടില്ല എന്ന് Article 13 അനുശാസിക്കുന്നു. അങ്ങനെയുള്ള നിയമങ്ങളിൽ ഏതെങ്കിലും ഭാഗം മൗലിക അവകാശങ്ങൾക്ക് അനുസൃതം അല്ല എങ്കിൽ ആ നിയമത്തിന്റെ അത്രയും ഭാഗം ഭരണഘടനാപരമായി സാധുതയില്ലാത്തത് ആയിരിക്കും. ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് നിലനിന്ന പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലും ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നിർമ്മിക്കപ്പെട്ട പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളിലും മൗലിക അവകാശങ്ങളുടെ ലംഘനം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ആ നിയമവും അസാധുവായിരിക്കും. പ്രീ കോൺസ്റ്റിറ്റ്യൂഷണലും പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണലുമായ നിയമങ്ങൾ ഭരണഘടന അനുസൃതമായിരിക്കണം എന്നതാണ് Article 13 സാരാംശം. ഒരു നിയമത്തിലെ ഒരു സെക്ഷനോ ഒരു സെക്ഷനിലെ തന്നെ ഒരു ഭാഗം മാത്രമോ ആണ് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ ഭാഗം മാത്രം നിയമത്തിൽ നിന്ന് വേർപെടുത്തി നിയമത്തെ സാധുവാക്കുന്ന അഥവാ വാലിഡായി പ്രഖ്യാപിക്കുന്ന ലീഗൽ തത്വം

ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്നറിയപ്പെടുന്നു. ഒരു നിയമത്തിന്റെ മുഖ്യ ഭാഗം തന്നെ ഭരണഘടനാ വിരുദ്ധമാവുകയും അത് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി അനുസരിച്ച് വേർപെടുത്താൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ആ നിയമം തന്നെ അസാധുവായി പ്രഖ്യാപിക്കും. AK Gopalan വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന പ്രശസ്തമായ വ്യവഹാരത്തിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKG കരുതൽ തടങ്കൽ നിയമം പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണെന്നും അസാധുവായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ഈ നിയമം പൂർണ്ണമായും അസാധു അല്ല എന്നും കരുതൽ തടങ്കൽ നിയമത്തിലെ സെക്ഷൻ 14 മാത്രമാണ് ഭരണഘടനാ വിരുദ്ധമെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി. ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി എന്ന ലീഗൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് സെക്ഷൻ 14 നീക്കം ചെയ്ത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് അഥവാ കരുതൽ തടങ്കൽ നിയമത്തിന്റെ സാധുത കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഭാരതത്തിൽ നിലനിന്ന നിയമങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് ഭരണഘടനാ വിരുദ്ധതയുണ്ടെങ്കിൽ അത്തരം നിയമം ഭരണഘടനയുടെ നിഴലിനാൽ മറയപ്പെട്ട് അസാധുവാകുന്നതായും ആ നിയമത്തിൽ അനുയോജ്യമായ നിയമ ഭേദഗതികൾ വരുത്തി ഭരണഘടന അനുസൃതമാക്കുമ്പോൾ നിയമം പൂർണ്ണമായും സാധുത അഥവാ വാലിഡിറ്റി ഉള്ളതായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭരണഘടനയുടെ നിഴലിനാൽ മൂടപ്പെട്ടതിന് ശേഷം നിയമ ഭേദഗതിയിലൂടെ സാധുത കൈവരിക്കുന്ന ലീഗൽ പ്രിൻസിപ്പിളിന് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്നറിയപ്പെടുന്നു. ഭരണഘടനാ ദത്തമായ മൗലിക അവകാശങ്ങൾ ഒരു പൗരനും വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ അവകാശമില്ല. അതായത് വ്യക്തികൾക്ക് ലഭ്യമായിരിക്കുന്ന മൗലിക അവകാശങ്ങളും പൊതു താൽപര്യാർത്ഥം പൊതുസമൂഹത്തിനു വേണ്ടി ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നാണ് നിരീക്ഷണം. സ്വമേധയാ നിയമ അവകാശങ്ങൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ മൗലികാവകാശങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ വ്യക്തികൾക്ക് ഭരണഘടന അനുവാദം നൽകുന്നില്ല എന്നതാണ് ആർട്ടിക്കിൾ 13 അനുശാസിക്കുന്നത്. ഡോക്ട്രിൻ ഓഫ് വേവർ ഓഫ് റൈറ്റ്സ് എന്ന ലീഗൽ പ്രിൻസിപ്പിൾ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭരണഘടന അനുവദിക്കുന്നില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുന്ന ജുഡീഷ്യൽ റിവ്യൂ അനുവദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 13. പൗരന്മാർക്ക് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ദ വെരി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ അനുച്ഛേദത്തിന് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഒരു പൗരന് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെയോ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നീതിപീഠമായ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഒരു പൗരന് സംരക്ഷിച്ചു നൽകുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ രേഖാമൂലമുള്ള ഉത്തരവുകളെ റിട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന കിങ് ജോൺ പൗരന്മാർക്ക് അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ചരിത്ര പ്രസിദ്ധമായ എഴുതി തയ്യാറാക്കിയ രേഖയിൽ ഒപ്പുവെച്ചതാണ് മഗ്ന കർട്ട എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമായത്. ഈ രേഖാമൂലമുള്ള ഉറപ്പിൽ നിന്നാണ് റിട്ടുകളുടെയും ഉദ്ഭവം. അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ലഭ്യമായിരിക്കുന്ന റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന ആശയം ഇംഗ്ലണ്ടിൽ നിന്നും സ്വീകരിച്ചതാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം 5 റിട്ട് പെറ്റീഷനുകളിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. സംരക്ഷണാർത്ഥം 5 തരം റിട്ടുകളാണ് നിലവിലുള്ളത്. റിട്ടുകളുടെ പേരുകൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ 5 തരം റിട്ടുകൾ ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കോ വാറണ്ടോ, സെർഷ്യുറാറി, പ്രൊഹിബിഷൻ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിന്റെ ആംഗല ഭാഷയിലെ അർത്ഥം യു മേ ഹാവ് ദി ബോഡി, ശരീരം ഹാജരാക്കുക എന്നതാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടുവാൻ വേണ്ടി ഫയൽ ചെയ്യുന്ന റിട്ട് ഹർജിയാണ് ഹേബിയസ് കോർപ്പസ്. തടവിലാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കോ അയാളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഈ റിട്ട് ഹർജി കോടതിയിൽ സമർപ്പിക്കുവാൻ കഴിയും.
നിയമവിരുദ്ധം

മായി തടങ്കലിലായ ഒരു വ്യക്തിയെ മോചിപ്പിക്കുക എന്നതാണ് ഈ റിട്ടിന്റെ പ്രധാന ലക്ഷ്യം. ഭരണഘടനയുടെ അനുച്ഛേദങ്ങളായ 19, 21, 22 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന ഏകപക്ഷീയമായ ഭരണകൂട നടപടിക്കെതിരെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസിന്റെ ലക്ഷ്യം. രക്ഷകർത്താക്കളെ അന്യായമായി തടങ്കലിൽ വയ്ക്കുന്ന മക്കൾക്കെതിരെയും പ്രായപൂർത്തിയായ മക്കളെ അന്യായ തടങ്കലിൽ വയ്ക്കുന്ന രക്ഷകർത്താക്കൾക്കെതിരെയും ഈ റിട്ട് നിലനിൽക്കുന്നതാണ്. രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ എന്ന യുവാവിനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായുള്ള വാർത്തയെ അടിസ്ഥാനമാക്കി രാജന്റെ പിതാവ് പ്രൊഫസർ ഈശ്വര വാര്യർ മകനെ ഹാജരാക്കണമെന്ന ആവശ്യവുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി കേരളത്തിലെ നിയമ ഭരണരംഗത്ത് വൻ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ്. രാജന്റെ തിരോധാനം ഇന്നും ദുരൂഹമായി തുടരുന്നു. അടുത്ത തരം റിട്ട് പെറ്റീഷനാണ് മൻഡാമസ്. മൻഡാമസ് എന്നാൽ ഐ ഓർഡർ അഥവാ വി ഓർഡർ, നമ്മൾ ആജ്ഞാപിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. തന്റെ നിയമാനുസൃതമുള്ള കടമ നിർവഹിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ വിസമ്മതിക്കുന്നതോ ആയ സ്റ്റേറ്റിന്റെ പ്രതിനിധിയായ ഉദ്യോഗസ്ഥനോട് തന്റെ കർത്തവ്യം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്ന ഉത്തരവാണ് റിട്ട് ഓഫ് മൻഡാമസ്. ഉദ്യോഗസ്ഥരെ കൂടാതെ സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന പൊതുസ്ഥാപനങ്ങൾ, കീഴ്ക്കോടതികൾ, ട്രൈബ്യൂണലുകൾ എന്നിവയ്ക്കെതിരെയും മൻഡാമസ് പുറപ്പെടുവിക്കാൻ കഴിയും. അടുത്ത റിട്ടാണ് കോ വാറണ്ടോ. കോ വാറണ്ടോ എന്ന പദത്തിന്റെ അർത്ഥം വിത്ത് വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പൊതു ഓഫീസുകളിൽ പ്രവർത്തിക്കാൻ അർഹതയില്ലാത്ത ആളുകൾക്കെതിരെയാണ് കോ വാറണ്ടോ റിട്ട് പ്രയോഗിക്കുന്നത്. വ്യക്തിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതല്ല കോ വാറണ്ടോ, പകരം ആ ഓഫീസ് അല്ലെങ്കിൽ പദവിയിൽ ഇരിക്കാനുള്ള നിയമപരമായ അവകാശത്തെ പരിശോധിക്കുന്നതാണ് കോ വാറണ്ടോ റിട്ട് ചെയ്യുന്നത്. പ്രൊഹിബിഷൻ എന്നാൽ ടു ഫോർബിഡ്, തടയുക എന്നാണ് അർത്ഥമാക്കുന്നത്. കീഴ്ക്കോടതികളോ ട്രിബ്യൂണലുകളോ അവരുടെ അധികാര പരിധി ലംഘിക്കാൻ ശ്രമിച്ചാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന നിരോധന ഉത്തരവാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികൾക്കെതിരെയോ നിയമനിർമ്മാണ സ്ഥാപനങ്ങൾക്കെതിരെയോ റിട്ട് ഓഫ് മൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അടുത്ത റിട്ടായ സെർഷ്വരാരി അർത്ഥമാക്കുന്നത് ടു ബി സർട്ടിഫൈഡ്, പരിശോധിക്കപ്പെടേണ്ടതായി ഉണ്ട് എന്നാണ്. കീഴ്ക്കോടതികൾ, അർത്ഥ ജുഡീഷ്യൽ ബോഡികൾ, ട്രൈബ്യൂണലുകൾ എന്നിവ അതിന്റെ അധികാര പരിധിക്ക് അപ്പുറം വിധിയോ ഉത്തരവോ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിൽ ഉയർന്ന കോടതിക്ക് ഇടപെടാൻ കഴിയുന്ന, അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇടപെടാൻ കഴിയുന്ന റിട്ട് പെറ്റീഷനാണ് സെർഷ്യോറാറി എന്നറിയപ്പെടുന്നത്. റിട്ട് പെറ്റീഷനുകളിൽ ഏറെ പ്രചാരം നേടിയ വ്യവഹാര വ്യവസ്ഥയാണ് പൊതു താല്പര്യ ഹർജികൾ അഥവാ പബ്ലിക് ഇന്ററസ്റ്റ് ലിറ്റിഗേഷൻ. സമൂഹത്തിലെ ഒരു പൊതുവായ നന്മയെ ഉദ്ദേശിച്ചോ നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിനു വേണ്ടിയോ ഒരു വ്യക്തിയോ സംഘടനയോ നൽകുന്ന വ്യവഹാരങ്ങളാണ് പൊതു താല്പര്യ ഹർജി അഥവാ പബ്ലിക് ഇന്ററസ്റ്റ് ലിറ്റിഗേഷൻസ്. ഹർജിക്കാരന്റെ വ്യക്തിപരമായ നേട്ടം അല്ല പൊതു താല്പര്യ ഹർജിയുടെ ലക്ഷ്യം. 1960കളിൽ അമേരിക്കൻ നിയമ സംവിധാനത്തിൽ രൂപം കൊണ്ട ഒരു വ്യവഹാര സംഹിതയാണ് പൊതു താല്പര്യ ഹർജികൾ. ഭാരതത്തിൽ പൊതു താല്പര്യ ഹർജികൾ പ്രചാരം നേടുന്നത് 1980കളുടെ തുടക്കത്തിലാണ്. ജസ്റ്റിസ് പി എൻ ഭഗവതിയും വി ആർ കൃഷ്ണയ്യരും പൊതു താല്പര്യ ഹർജികളിന്മേൽ ഫലവത്തായ തീരുമാനം എടുക്കുന്നതിലും പ്രാധാന്യത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ആദ്യകാല സുപ്രീം കോടതി ന്യായാധിപന്മാരാണ്. രാമകൃഷ്ണൻ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പൊതു താല്പര്യ ഹർജിയെ തുടർന്നാണ് പൊതു ഇടങ്ങളിൽ പുകവലി നിരോധിക്കുന്ന ചരിത്ര പ്രധാനമായ വിധിനയം പുറപ്പെടുവിക്കുന്നത്. അതേ തുടർന്ന് വന്ന സുപ്രധാന നിയമനിർമ്മാണത്തിലൂടെയാണ് സിഗരറ്റിന്റെയും മറ്റു പുകയില ഉത്പന്നങ്ങളുടെയും ഉത്പാദനവും വിപണനവും വിതരണവും പരസ്യവും നിയന്ത്രിക്കുന്ന COPTA കോപ്റ്റ ആക്ട് 2003 നിലവിൽ വന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 359. രാജ്യത്ത് ദേശീയ

0: അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്ന പല മൗലിക അവകാശങ്ങളും പൗരന്മാർക്ക് നിഷേധിക്കപ്പെടുന്നു അഥവാ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ ആർട്ടിക്കിൾ 359 അനുശാസിക്കുന്നത് അനുസരിച്ച് ആർട്ടിക്കിൾ 20 നിഷ്കർഷിക്കുന്ന പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, കുറ്റങ്ങൾ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ്, കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണവും 21 ഉറപ്പു നൽകുന്ന ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണവും പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടിയും അടിയന്തരാവസ്ഥ കാലത്തു പോലും നിഷേധിക്കാൻ പാടില്ല എന്ന അനുശാസമാണ് ആർട്ടിക്കിൾ 359 അടങ്ങിയിരിക്കുന്നത്. ഭരണഘടനയിൽ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദമായ ആർട്ടിക്കിൾ 32 കുറിച്ചും അനുബന്ധ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 13, 359 അനുച്ഛേദങ്ങളെയും കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30, പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: തുമ്പപ്പൂവിന്റെ നൈർമല്യവും നിലവിളക്കിന്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: കാറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറു വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും CEO ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രം 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഹിന്ദുക്കളിലെ ഓണം കേൾക്കാം. 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30 പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പൂവിന്റെ നൈർമല്യവും നിലവിളക്കിന്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്റെ

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

മാവേലിത്തമ്പുരാന്റെ വരവറിയിച്ച് കുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഇതിഹാസ ഗായിക എസ് ജാനകി എന്ന ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. സംഗീത ലോകത്ത് ജാനകിയമ്മ എന്ന പേരിൽ സ്നേഹത്തോടെയും ആദരവോടെയും അറിയപ്പെടുന്ന സിസ്ല ശ്രീ രാമമൂർത്തി ജാനകി ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളാണ്. ഔപചാരികമായ ശാസ്ത്രീയ സംഗീത പരിശീലനം നേടിയിട്ടില്ലെങ്കിലും ഈശ്വരദത്തമായ ശബ്ദമാധുര്യവും അസാധാരണമായ ആലാപന മികവും കൊണ്ട് ജാനകിയമ്മ കോടിക്കണക്കിന് സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടി. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജാനകിയമ്മ ജനിച്ചത്. 19 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20 ഭാഷകളിലായി ഏകദേശം 48,000 ഗാനങ്ങൾ ജാനകിയമ്മ ആലപിച്ചിട്ടുണ്ട്. മലയാളികളായ സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ശബ്ദമായിരുന്നു എസ് ജാനകി. മലയാള അക്ഷരങ്ങളും അതിന്റെ ഉച്ചാരണ ശുദ്ധിയും കൃത്യമായി പഠിച്ചതിനു ശേഷമേ ജാനകിയമ്മ പാടിയിരുന്നുള്ളൂ. കാമുകിയായും അമ്മയായും താരാട്ടുപാട്ടുകളിലൂടെയും മലയാളി അനുഭവിച്ച സകല വികാരങ്ങൾക്കും ജാനകിയമ്മയുടെ ശബ്ദം കൂട്ടായി. മലർക്കുടി പോലെ, തുമ്പീവ, ഏറ്റുമാനൂരമ്പലത്തിൽ തുടങ്ങിയവ ജാനകിയമ്മയുടെ എക്കാലത്തെയും മികച്ച മലയാളം ഗാനങ്ങളിൽ ചിലതാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകൾ 30 നേടിയിട്ടുണ്ട്. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2013 പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം ജാനകിയമ്മ നിരസിക്കുകയുണ്ടായി. 6 നീണ്ട സംഗീത ജീവിതത്തിന് ശേഷം 2017 പാട്ടുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ജാനകിയമ്മയുടെ സംഗീത സബരിയയിലൂടെയും മാസ്മരിക ശബ്ദത്തിലൂടെയും തലമുറകളെ വിസ്മയിപ്പിച്ച എസ് ജാനകി 2026 July 11 ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും ജാനകിയമ്മ പാടിയ അനശ്വര ഗാനങ്ങളിലൂടെയും മാധുര്യമുള്ള ശബ്ദത്തിലൂടെയും മലയാളികളുടെയും സംഗീത ലോകത്തിന്റെയും മനസ്സിൽ ഇന്നും ജീവിക്കും. ഇന്ന് ജാനകിയമ്മയുടെ കുറച്ച് ഗാനങ്ങളാണ് ഗാനവീഥിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയെ കാണാൻ. വി അബ്ദുള്ളയും പി ഭാസ്കരനും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥയും സംഭാഷണവും EM കോവൂരാണ് നിർവഹിച്ചത്. ഈ സിനിമ സംവിധാനം ചെയ്തതും ഗാനങ്ങൾ രചിച്ചതും പി ഭാസ്കരൻ മാഷാണ്. സത്യനും അംബികയുമാണ് നായികാ നായകന്മാർ. കെ രാഘവൻ സംഗീതം നൽകിയ 8 ഈ സിനിമയിലുണ്ട്. 1963 ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മോഹനം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ പ്രശസ്ത ഗാനം ജാനകിയമ്മയുടെ ഗാനശേഖരത്തിൽ ഒന്നാമതാണ് എന്ന് പറയാം. ഇന്നും ഈ നിത്യഹരിത ഗാനം മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നിരീക്ഷണം. 1982 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ബാലു മഹേന്ദ്രയുടെ സംവിധാനം. അർച്ചനയും ബാലു ചന്ദ്രുമായിരുന്നു നായിക നായകന്മാർ. ജോൺ പോണിന്റെ കഥയ്ക്ക് ബാലു മഹേന്ദ്ര തന്നെയാണ് തിരക്കഥ എഴുതിയത്.

1985 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം യാത്രയുടെ തെലുങ്ക് റീമേക്കാണ് നിരീക്ഷണം. ആചാര്യ ആദ്രേയയുടെ മനോഹരമായ വരികൾ, ഇളയരാജയുടെ മാസ്മരിക സംഗീതം, ജാനകിയമ്മയുടെ ആലാപനം,

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 FM.

വേഷത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കമലഹാസൻ, ശ്രീദേവി, രജനീകാന്ത് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. തമിഴ് ക്ലാസിക് ചിത്രമായ 16 വയതിനിലെ ദേശീയ അവാർഡുകൾ, ഫിലിം ഫെയർ അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്നിവയിലായി ആകെ 6 പ്രധാന അവാർഡുകൾ നേടി. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് എസ് ജാനകിക്ക്, കമലഹാസന് മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ്, ശ്രീദേവിക്ക് പ്രത്യേക ജൂറി അവാർഡ് എന്നിവ ലഭിച്ചു. മികച്ച സിനിമ, മികച്ച സംവിധായകൻ എന്നീ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഇളയരാജയ്ക്ക് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് എന്നിവ ലഭിച്ചു. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം ശ്രീദേവിക്ക് മികച്ച നടിക്കുള്ള ക്രിയേറ്റീവ് അവാർഡും ലഭിച്ചു. ഗംഗേ അമരൻ എഴുതിയ

സ്വപ്നം. 1973 പുറത്തിറങ്ങിയ സ്വപ്നം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ കഥ എഴുതിയത് പ്രശസ്ത എഴുത്തുകാരനായ പി കേശവദേവ് ആണ്. ഇദ്ദേഹത്തിന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് തോപ്പിൽ ഭാസിയാണ്. ബാബു നന്ദിഗോഡ് ആയിരുന്നു സംവിധാനം. മധു, നന്ദിത ബോസ്, സുധീർ, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പുമാഷിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം, ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത്

0: ഹോസ്പിറ്റൽസ്. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. കൂടെവിടെ പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1983 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കൂടെവിടെ. മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാസന്തിയുടെ മുൺകിൽ പൂക്കൾ എന്ന തമിഴ് നോവലിനെ ആസ്പദമാക്കിയാണ് പത്മരാജൻ ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. തെന്നിന്ത്യൻ ചലച്ചിത്ര നടനായ റഹ്മാൻ അഭിനയിച്ച ആദ്യ ചലച്ചിത്രമാണ് കൂടെവിടെ. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായ ആലീസ്, അവഗണിക്കപ്പെട്ട, അനുസരണക്കേട് കാണിക്കുന്ന രവി എന്ന വിദ്യാർത്ഥിയുമായുള്ള അവളുടെ ബന്ധം കാമുകൻ ക്യാപ്റ്റൻ തോമസിൻ തീവ്രവും മാരകവുമായ അസൂയ ഉളവാക്കുന്നു. ഇത് കൈവശാവകാശപരവും വിഷലിപ്തവുമായ പുരുഷത്വത്തിന്റെ വിനാശകരമായ അനന്തര ഫലങ്ങൾ തുറന്നു കാട്ടുന്നു. ഉൻവി കുറുപ്പ് മാഷിന്റെ മനോഹരമായ വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ ഈണം. ജാനകി അമ്മയുടെ ആ പ്രശസ്ത ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്തനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാടകം കാലം കടന്നൊരു ഓണക്കഥ. കഥ, തിരക്കഥ, ആവിഷ്കാരം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: അമ്മോ, എടി അമ്മോ, സൂര്യൻ ഉച്ചയിൽ ഉദിച്ചു, എന്നിട്ടും കിടന്ന് ഉറങ്ങുക. എന്റെ ഭഗവാനെ, ഇന്ന് തിരുവോണമാണെന്നുള്ള വല്ല ചിന്തയും ഉണ്ടോ പിള്ളേരെ?
4: അയ്യോ അമ്മേ, ഒന്ന് പതുക്കെ വിളിക്കമ്മേ, ഇവർക്കൊക്കെ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ അലാറം വേണം.
5: ഇന്ന് രാത്രി ഈ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടല്ലേ ഞാൻ കിടന്നത്. അത് മാത്രല്ല, ഡ്രസ് എല്ലാം അയൺ ചെയ്ത് ഉറങ്ങിയപ്പോ 10:11 ഒരു 5 മിനിറ്റ് കൂടെ ഉറങ്ങിക്കോട്ടെ.
6: Alexa, just 5 minutes more, please.
3: അയ്യോ എന്തോ കുഞ്ഞെ നീ പറഞ്ഞേ. അലക്സോ, ഞങ്ങളുടെയൊക്കെ കാലത്തെ കോഴി കൂവുമ്പോഴായിരുന്നു എഴുന്നേക്കുന്നത്, ഇതിപ്പോ അലക്സ ആണോ കൂവുന്നത്? അയ്യോ,
6: ഓ, ഈ മുത്തശ്ശിക്ക് ഒന്നും അറിയില്ല, ഇതൊരു AI ആണ്.
3: അയ്യോ അയ്യോ, അതെന്തുവാ?
5: എന്റെ അമ്മമ്മ, നമ്മള് വീട്ടില് പണ്ടൊക്കെ പാട്ട് കേൾക്കും.

0: റേഡി വെക്കാറല്ലേ, അതുപോലൊരു കുഞ്ഞു പെട്ടിയായത്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് ജീവനില്ലെങ്കിലും നമ്മൾ പറയുന്നൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ദാ ഇപ്പൊ തന്നെ അലക്സ ഒരു പഴയ പാട്ട് വെച്ച് തന്നെന്ന് പറഞ്ഞ അപ്പ തന്നെ അലക്സ് പാടാൻ തുടങ്ങും.
1: ആഹാ, അത്രയ്ക്കായോ? എന്നാ അലക്സേ, യേശുദാസിന്റെ പറനിറയെ എന്ന ആ പാട്ട് നീ ഒന്ന് പാടിക്കേ, ഒന്ന് കേൾക്കട്ടെ.
0: എന്നെ അമ്മുമ്മേ, അലക്സ് അല്ല അലക്സ.
1: ആ, അത് തന്നെ ഞാൻ പറഞ്ഞതും. അലക്സ പറനിറയെ പാട്ടൊന്ന് പാടിക്കേ.
2: അയ്യോ മുത്തശ്ശി, എനിക്ക് യേശുദാസിനെ പോലെ പാടാനൊന്നും അറിയില്ല. പകരം ആ പാട്ട് മുത്തശ്ശിക്ക് വെച്ചു തരാം. നൗ പ്ലേയിങ് പറനിറയെ ബൈ കെ ജെ യേശുദാസ്.
3: പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പ.
1: എന്റെ ദൈവമേ, എന്തൊക്കെ വിദ്യകളാ! നീ ഒരു കൗതുകം തന്നെ എന്റെ അലക്സേ.
4: ആ മതി മതി മതി മതി, എല്ലാരും ഒന്ന് എഴുന്നേറ്റേ. അമ്മോ, നീ ചെന്ന് പൂക്കളൊരുക്ക്, എഴുന്നേക്കമ്മോ.
5: നിങ്ങളൊക്കെ പൊക്കോ, ഞാൻ പതുക്കെ എണീറ്റോളാ.
1: ഇനി എന്തുവാ പതുക്കെ എണീക്കടയക്ക?
5: എന്റെ ഫോണൊന്നും ചാർജ് ആവട്ടെ മുത്തശ്ശി, എന്നാലല്ലേ ഞാനും ചാർജ് ആവൂ. ഓണമല്ലേ, റീലെടുക്കണം, സ്റ്റാറ്റസ് ഇടണം, എന്തൊക്കെ കാര്യങ്ങളാ.
1: എന്റെ ദൈവമേ, ഞങ്ങളുടെയൊക്കെ കാലത്തെ പൂക്കളം ഇട്ടുകൊണ്ടാ രാവിലെ ഓണം തുടങ്ങുന്നത്, ഇപ്പൊ എന്താ ഫോണും എന്തൊക്കെ പിടിച്ചുകൊണ്ടാ. കൊള്ള എന്തായാലും.
0: ഇവനുമായിട്ട് ചുമ്മാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് ആരെങ്കിലും ഒരു ചായ ഇട്ടതാ, എന്നാലേ എന്റെ ഓണം ഒന്ന് ഉഷാറാവൂ.
6: ഇന്നത്തെ പിള്ളേരോട് എന്ത് പറയാനാമേ? ഓ, എന്റെയൊക്കെ കാലത്ത് എന്തായിരുന്നു, വെളുപ്പിനെ എഴുന്നേറ്റുള്ള തണുത്ത വെള്ളത്തിലുള്ള കുളിയും കൂട്ടുകാരുടെ കൂടെ പൂക്കൾ നുള്ളാൻ പോകലും പിന്നെ മുറ്റം വൃത്തിയാക്കാൻ പോകലും. ഓ, അതൊക്കെ ഒരു കാലം. ശരിക്കും നമ്മുടെ ഓണം അലാറം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആയിരുന്നു.
5: അതൊക്കെ ഞങ്ങളുടെ അലാറം. ബാറ്ററി ലോ, പ്ലീസ് ചാർജ്.
6: ഞങ്ങളുടെയൊക്കെ കാലത്ത് ചാർജ് കുറയുന്നത് എപ്പോഴായിരുന്നു എന്നറിയാവോ? വിശക്കുമ്പോഴായിരുന്നു. അപ്പൊ പിന്നെ ഒരു പാത്രം നിറയെ കഞ്ഞി അങ്ങ് കുടിക്കും, പിന്നെ അങ്ങോട്ട് ഫുൾ ചാർജ് അല്ലേ.
1: പണ്ട് ഇന്നത്തെ പോലെ അമ്മമാര് ഭക്ഷണവുമായി പുറകെ നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കാരണം എന്താ, അന്ന് നമ്മുടെ വീട്ടിലെ ഒരു 6-7 മക്കളെങ്കിലും മിനിമം കാണും. അപ്പൊ അവർക്ക് അവിടെ എന്തെങ്കിലും കിട്ടുന്നതും കഴിച്ച് അവർ വിശപ്പടക്കാൻ നോക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, 1-2 മക്കളെ ഉള്ളൂ, അപ്പൊ പുറകെ നടന്ന് ഭക്ഷണം കൊടുക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് അതുപോലെ പറമ്പിലും വയലിലും ഒക്കെ ഓടി നടന്ന് കളിക്കും. അന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലിയൊക്കെ അവരെ കൊണ്ട് നമ്മളും ചെയ്യിക്കുമായിരുന്നു. കാരണം അങ്ങനെ അന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പം ഈ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യുമ്പം തന്നെ വിശക്കും. വിശക്കുമ്പം കിട്ടുന്നത് എന്തെങ്കിലും കഴിച്ച് വിശപ്പ് മാറ്റും.
5: ഫോണും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു? ഐ കാൺട് ബിലീവ് ദാറ്റ്. ബോറടിക്കില്ലേ നിങ്ങൾക്ക്?
6: ബോറടിക്കാനോ? സമയം ഉണ്ടെങ്കിലല്ലേ ബോറടിക്കൂ. ഇപ്പൊ തന്നെ ഈ ഓണനാളുകൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അത്ര മനോഹരമായാണ് ഓരോ ദിവസത്തെയും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്.
5: നിങ്ങളുടെ ഓണം അത്രയും സ്പെഷ്യൽ ആയിരുന്നു.
6: സ്പെഷ്യൽ ആയിരുന്നു എന്നോ? കാറ്റിന് പോലും ഒരു പ്രത്യേക മണമായിരുന്നു. വയലിൽ ഈ ഓണനാളുകളൊക്കെ വരുമ്പഴേ പറമ്പിലും വയലിലും ഒക്കെ ഒരാള് പതിയെ തലപൊക്കാൻ തുടങ്ങും.
5: അതാരാ?
6: വെള്ള നിറം തൂകി നിൽക്കുന്ന തുമ്പപ്പൂക്കള്. പറമ്പിലെ മാവും പ്ലാവും ഓണത്തുമ്പികളും ഒക്കെ ഓണം വരുന്നേ ഓണം വരുന്നേ എന്ന് പറയുന്നത് പോലെ തോന്നും. പിന്നെ വെളുപ്പിനെ തന്നെ ഞങ്ങൾ കൂട്ടുകാരെ ഒരു കയ്യിലൊരു കുട്ടയുമായിട്ട് അങ്ങ് ഇറങ്ങും. പൂ വിച്ചാനായിട്ടാണ് കേട്ടോ. തുമ്പപ്പൂ, മുക്കൂറ്റി, കാക്കപ്പൂ, കൃഷ്ണകിരീടം, അങ്ങനെ കിട്ടുന്നതെല്ലാം പെറുക്കി അങ്ങ് കുട്ടയിൽ ഒതുക്കും. പക്ഷെ വീട്ടിലെത്തുമ്പോ അമ്മയുടെ ഒരു ശകാരമുണ്ട്. ഇത്രയും നേരം എവിടെയായിരുന്നു? പക്ഷെ ആ ശകാരത്തിനുള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം തന്നെ പിന്നെ പിറ്റേ ദിവസത്തിന്റെ പൂക്കളം ഇടുന്നതിനെ പറ്റിയ ആലോചന. അന്ന് ഇന്നത്തെ പോലെ ഗൂഗിളും യൂട്യൂബും ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വരച്ചങ്ങ് വെക്കും. തറയില് ചാണകം മെഴുകി, അതില് ചോക്കിലോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അന്ന് ഇന്നത്തെ പോലെ എപ്പോഴും ഡ്രസ് എടുപ്പൊന്നും ഇല്ല. ഓണവും വിഷുവും ഒക്കെ വരേണ്ടി വരും ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. വൈകുന്നേരത്തെ അച്ഛൻ ചന്തയിൽ നിന്നൊരു പുതിയായിട്ട് വരുമ്പോ അതിന്റെ ഉള്ളിൽ എന്റെ ഡ്രസ് ഉണ്ടോ എന്റെ ഡ്രസ് ഉണ്ടോ എന്നുള്ളൊരു ചങ്കിടിപ്പാണ്. ആ ചങ്കിടിപ്പിന് പോലും ഒരു പ്രത്യേക സുഖമാ. അന്ന് ഓണക്കോടി കയ്യിൽ കിട്ടിയാലോ പെട്ടെന്ന് വല്ല ഇട്ടു നോക്കൂ. കൊള്ളാം. തുറന്നു നോക്കും, അടച്ചു വെക്കും, തുറന്നു നോക്കും, അടച്ചു വെക്കും. നമ്മൾ പണ്ട് പുസ്തകത്താളിലൊക്കെ മയിൽപ്പീലി സൂക്ഷിച്ചു വെക്കത്തില്ലേ, അതുപോലെ വളരെ കരുതലോടെ സൂക്ഷിച്ചു വെക്കും.
1: മോള് പറഞ്ഞത് സത്യമാ കേട്ടോ. പക്ഷെ എന്നാലും ഓണത്തിന് ഈ ഓണക്കോടിയേക്കാളും സന്തോഷം തരുന്ന വേറൊരു കാര്യം ഉണ്ട്.
0: അതെന്തായാലും സദ്യ ആയിരിക്കും അല്ലേ അമ്മമ്മേ?
1: അല്ല മോളെ, ഓണത്തിന് രണ്ടു ദിവസം മുൻപേ വീട്ടില് അമ്മാവന്മാരും അമ്മായിയമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വരും. പിന്നെ ഒരു മേളം തന്നെയാ. മുറ്റത്താണെങ്കിൽ പിള്ളേരെല്ലാം വീട്ടിലെ പിള്ളേരും കാണും, അയലത്തെ

0: എല്ലാ പിള്ളേരും കാണും, എല്ലാവരും കൂടെ ഊഞ്ഞാലാട്ടവും കളിയെന്ന് പറഞ്ഞാൽ പന്ത് കളി, തുമ്പയിട്ട് കളി, അങ്ങനെ എന്തെല്ലാം കളികളുണ്ടെന്നറിയാവോ? എല്ലാവരും കൂടെ എന്തൊരു സന്തോഷമാണ് ഓണത്തിന്. നമ്മൾ പെരയ്ക്കകത്തും സന്തോഷം, വീട്ടു മുറ്റത്തും ഭയങ്കര സന്തോഷമായിരിക്കും. അന്നൊന്നും ഇന്നത്തെ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു.
1: കേൾക്കുമ്പോ തന്നെ കൊതിയാവുക. നിങ്ങളുടെ അന്നത്തെ ഓണം എന്ത് രസമല്ലേ?
2: അമ്മൂമ്മയുടെ അമ്മയുടെയും ബാല്യകാലവും ഓണത്തിന്റെ ഒന്നും അത്രയും വരില്ലെങ്കിലും ഞങ്ങളുടെ ഓണം ഒട്ടും പുറകിലൊന്നും അല്ല. ഞങ്ങളുടെ കാലം രണ്ടു ലോകങ്ങൾക്കിടയിലൂടെ ആയിരുന്നു. അമ്മൂമ്മ പറഞ്ഞ പോലെ വയലും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊപ്പം ടിവിയും ഓണപരിപാടികളും കൂടി ഉണ്ടായിരുന്നു. ഓണക്കോട് കിട്ടിയാലോ കണ്ണാടിക്ക് മുമ്പിൽ പിന്നെ ഫാഷൻ ഷോയാ, കണ്ണാടിക്ക് വേണ്ടി രുക്കുമായിട്ട് ഭയങ്കര അടിയുക. തിരുവോണം ആകുന്നവരെ അമ്മ അത് അലമാരി വെച്ചങ്ങ് പൂട്ടി വെക്കും, പക്ഷെ ഞങ്ങള് അമ്മ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കും.
3: ഞാൻ അറിയാതെയോ? എനിക്കറിയായിരുന്നു, പിന്നെ ഞാൻ കാണാത്ത പോലെ നടിക്കുന്നതല്ലേ.
2: രാവിലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാരും വരും, പിന്നെ ഒരു ഉത്സവം തന്നെ. ആരാ കൂടുതൽ പായസം കുടിച്ചതെന്നും ഊഞ്ഞാലില് ഏറ്റവും കൂടുതൽ ഉയരത്തിൽ ആടുന്നത് ആരാണ്, അങ്ങനെ അങ്ങനെ എന്ത് രസമായിരുന്നു. പിന്നെ വൈകുന്നേരം എല്ലാരും വീട്ടിൽ മടങ്ങുമ്പോ ഒരു സങ്കടം, അടുത്ത ഓണനാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അന്ന് തൊട്ട് തുടങ്ങും.
1: സത്യം പറഞ്ഞാ ഈ ഓണനാളുകൾക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. ഓണപരീക്ഷ കഴിഞ്ഞാ സ്കൂളിലെ ഓണപരിപാടി, മാവേലി, ഓണസദ്യ, ക്ലാസ്സിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, പിന്നെ പുതിയ ഡ്രസ് ഇട്ട് ഒരു സെൽഫി, അങ്ങനെ അങ്ങനെ ചില ഓണ നിമിഷങ്ങൾ മാത്രം. പക്ഷേ നിങ്ങളിപ്പോ പറയുന്നത് കേട്ടിട്ട് ഇപ്പോ ആഘോഷിക്കുന്നത് ഒരു ഓണമല്ല എന്നൊരു തോന്നൽ. എന്നാ എനിക്കും തുമ്പപ്പൂ നുള്ളാൻ പോണം, പൂക്കളെ വിടണം, ഊഞ്ഞാലാടണം, പിന്നെ അമ്മ പറഞ്ഞ പോലെ കസിൻസിനൊപ്പം കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കണം. ഒരു ദിവസമെങ്കിലും ഫോണൊക്കെ മാറ്റിവെച്ച് ഈ വർഷത്തെ ഓണമെങ്കിലും ഒന്ന് അടിച്ചു പൊളിക്കണം.
2: അതിനെന്താ കൊച്ചു, ഇപ്പോഴും വൈകിട്ടൊന്നും ഇല്ല, ഇനിയുള്ള എല്ലാ ഓണവും നമുക്ക് നന്നായിട്ട് തന്നെ ആഘോഷിക്കാം. ബാ, നമുക്ക് പോയി പൂക്കളയിടാം.
4: ഒരു വീട്ടിൽ നാല് തലമുറകൾ, നാല് ഓർമ്മകൾ. കാലം ഓരോരുത്തർക്കും ഓരോ കഥകൾ സമ്മാനിച്ചപ്പോൾ ആ കഥകളെയെല്ലാം ചേർത്ത് നിർത്തിയ മനോഹരമായ ഒരു വികാരമായി ഓണം. ഓർമ്മകളെ തലമുറകളിലേക്ക് കൈമാറുന്ന ജീവിതത്തിന്റെ ഏറ്റവും ഹൃദയസ്പർശിയായ യാത്ര. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടകം കാലം കടന്നൊരു ഓണക്കഥ. കഥ തിരക്കഥ ആവിഷ്കാരം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. കഥാപാത്രങ്ങൾ മുത്തശ്ശി സരസ്വതി, അമ്മ ബീന ഗുവേര, മകൾ ആതിര, ചെറുമകൻ വിജ്വൽ സജു.

ഓണം ഒരു വൈബാണ്, പൂക്കളം പോലെ കളർഫുൾ, സദ്യ പോലെ പവർഫുൾ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ

0: സൺഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിൽ

0: ബമ്പർ സമാനമായി മഹീന്ദ്ര താർ ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
8: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: ചരിത്രത്തിൽ ഇന്ന് August 27. ആദ്യമായി പെട്രോളിയം കണ്ടെത്തിയതും ലോക റെക്കോർഡുകൾ ആധികാരികമായി രേഖപ്പെടുത്തുന്ന ഗിന്നസ് ബുക്കിന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങിയതും മൈസൂർ രാജ്യത്തിന്റെ സൈന്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ പൊല്ലല്ലൂർ യുദ്ധം നടന്നതുമൊക്കെ ഒരു August 27. August 27 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 27. ലോകത്തെ ആദ്യ എണ്ണക്കിണറായ പെൻസിൽവാനിയയിലെ റിറ്റൂസ് വില്ലയിൽ പെട്രോളിയം കണ്ടെത്തിയത് 1859 August 27. ലോക റെക്കോർഡുകൾ ആധികാരികമായി രേഖപ്പെടുത്തുന്ന ഗിന്നസ് ബുക്കിന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങിയത് 1955 ഇന്നേ ദിവസമായിരുന്നു. ഇരട്ട സഹോദരങ്ങളും വിദ്യാർത്ഥികളുമായ നോറിസും റോസ് മക്കിട്ടറും ചേർന്നാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് വിമാനമായ ഹിൻകൽ ഹേ 178 വടക്കൻ ജർമ്മനിയിലെ മരീന ഹേഗിൽ പരീക്ഷണ പറക്കൽ നടത്തിയത് 1939 ഇന്നേ ദിവസമായിരുന്നു. മോൾഡോവ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1991 ഓഗസ്റ്റ് 27. ഏകദേശം 60,000 വർഷങ്ങൾക്കു ശേഷം ചൊവ്വാഗ്രഹം ഭൂമിയോട് ഏറ്റവും അടുത്തെത്തിയത് 2003 ഇന്നേ ദിവസമായിരുന്നു. ഹൈദരാലിയുടെ കീഴിലുള്ള മൈസൂർ രാജ്യത്തിന്റെ സൈന്യവും ജനറൽ അയർക്യൂട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ പൊല്ലല്ലൂർ യുദ്ധം നടന്നത് 1781 ഓഗസ്റ്റ് 27. ആദ്യത്തെ US വാണിജ്യ സാറ്റലൈറ്റ് റോക്കറ്റ് വിക്ഷേപിച്ചത് 1989 ഓഗസ്റ്റ് 27. ബ്രിട്ടീഷ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമായ മാർക്കോപോളോ 1 വഹിക്കുന്ന ഡെൽറ്റ ബൂസ്റ്ററായ ഫ്ലോറിഡയിലെ കേപ് കനാവൽ നിന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപിച്ചത്.
10: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
11: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
12: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഈശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരം

0: नमः। हरि ओम।
1: കഠോപനിഷത്തിൽ യോഗക്ഷേമത്തെക്കുറിച്ചുള്ള പരാമർശമുള്ളയിടത്ത് ആരാണ് യോഗക്ഷേമത്തിന്റെ പിറകെ പോവുക? പ്രേയോർത്ഥികളാണ്, ശ്രേയോർത്ഥികളല്ല എന്ന് പറയുന്നുണ്ട്. ആരാണ് പ്രേയോർത്ഥികൾ? പ്രേയോർത്ഥി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പ്രിയത്തെ അർത്ഥിക്കുന്നവർ. പ്രിയ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തൽക്കാല സൗഖ്യം, ഇന്ദ്രിയങ്ങളെ കെളിപ്പെടുത്തിക്കൊണ്ടുള്ള സുഖം, ഭോഗസുഖം. അവരെയാണ് യോഗക്ഷേമ തൽപരർ എന്ന് കഠോപനിഷത്ത് പറയുന്നു. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ തൗ സംവരീക്ത്യ വിവിനക്തി ധീരഃ ശ്രേയോഭി പ്രേയസോ അഭിവൃണീതേ. പ്രേയോ യോഗോ പ്രേയോ യോഗക്ഷേമാത്ത് വൃണീതെ. പ്രേയസ്സിനെ വരിക്കുന്നവർ അധീരന്മാരാണ്, മൂഢന്മാരാണ്. പ്രേയഹ മൂഢഹ യോഗക്ഷേമാത്ത് വൃണീതെ. യോഗക്ഷേമാർത്ഥം മൂഢന്മാരാണ് പ്രേയസ്സിനെ വരിക്കുക എന്ന് കഠോപനിഷത്തില് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രേയോ മന്ദോ യോഗക്ഷേമാത്ത് വൃണീതെ. പ്രേയസിനെ ആരാ വരിക്കുന്നത്? മന്ദന്മാരാണ്, ബുദ്ധിശൂന്യന്മാരാണ്. അതുകൊണ്ട് ഇവിടെ യോഗക്ഷേമത്തിന് ആ ഒരു അർത്ഥം കൊടുത്താൽ ശരിയാവില്ല. കുറച്ച് ഗൗരവമുള്ള അർത്ഥം മറ്റൊരാചാര്യൻ പറഞ്ഞു തരുന്നു. അനന്യ സമ്യക് ദർശിന അനന്യ ഭേദ ദൃഷ്ടി ന വിദ്യതെ യേഷാം തേ അനന്യാഹ സർവ അദ്വൈത ദർശിന. അദ്വൈത ദർശികളാണ് അനന്യ ഭക്തന്മാര്. രണ്ടൊന്ന് ഇവിടെ കാണുന്നില്ല. എല്ലാം സർവേശ്വരൻ, സർവം വാസുദേവമയം. സർവഭോഗ നിസ്പൃഹ, അവർക്ക് ഒരു ഭോഗത്തിലും സ്പൃഹയില്ല. ഈ ഒരു ഭോഗത്തിലും സ്പൃഹയില്ല എന്നുള്ളതൊക്കെ തെറ്റിദ്ധരിക്കരുതേ. ഭോഗസ്പൃഹയില്ല എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്നല്ല അർത്ഥം. കേട്ടില്ലേ? ജീവന വൃത്തിക്കായി കൊണ്ട് ഭക്ഷണം കഴിക്കും. ഇന്നത് വേണമെന്ന് വാശിയില്ല, ചോയ്സ് ഇല്ല എന്നൊന്നും ഇല്ല കേട്ടോ. കോഫി വേണോ, ചായ വേണോ, കോപ്പി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചായയോ കോപ്പിയോ രണ്ടും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. സന്തോഷം കേട്ടില്ലേ? അവരെ ഇത് ബാധിക്കില്ല എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയുള്ള സ്പൃഹയില്ല. സർവഭോഗ സ്പൃഹാഹ അഹമേവ ഭഗവാൻ വാസുദേവ സർവാത്മന മദ്വ്യതിരിക്തം കിഞ്ചിത് അസ്തി ഇതി ജ്ഞാത്വാ. ഞാൻ വാസുദേവൻ ആണെല്ലാം.

നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഒന്നുമില്ല എന്നറിയുന്ന അവർ. മാമേവ പ്രത്യഞ്ചം ചിന്തയന്തഹ, എല്ലായ്പ്പോഴും ഏത് ചിത്തവൃത്തികളിലും ഈ സർവേശ്വര ചിന്തനം അടങ്ങിയിരിക്കുന്നു. അതാണ് അവരുടെ പ്രത്യേകത. മാം നാരായണം ആത്മത്വേന യേ ജനാഹ സാധന ചതുഷ്ടയ സമ്പന്നാഹ സന്യാസിനാഹ പരിസർവതഹ അനവച്ഛിന്നതയാ ഉപാസദേ. വിവേക വൈരാഗ്യാദികളെയൊക്കെ ആർജിച്ചിട്ട് ആരാണോ ഏത് സമയത്തും ഈ നാരായണ ചിന്തനം തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സാധന ചതുഷ്ടയ സമ്പന്നന്മാരായിട്ടുള്ള ജനങ്ങൾ, അനവച്ഛിന്നതയാ ഉപാസദേ, സ്വം ച സർവം ച സർവദാ ബ്രഹ്മൈവ യേ പശ്യന്തി, അവനവനെയും കാണുന്നതിനെയും ഒക്കെ ബ്രഹ്മം തന്നെ എന്ന് ആരാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, തേ മത അനന്യതയാ കൃതകൃത്യായേ വേദി ശേഷ, അവര് എന്നിൽ നിന്ന് അന്യമല്ലാത്തതുകൊണ്ട് എപ്പോഴും കൃതകൃത്യരാണ്. തേഷാം നിത്യാഭിയുക്താനാം നിരന്തര സമാഹിത ചിത്താഹ തേഷാം ബ്രഹ്മവിദാം യോഗക്ഷേമം. അവിടെ യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്രാപ്തസ്യ അപേക്ഷിതസ്യ വസ്തുനഹ പ്രാപണം യോഗം സ്ഥിതസ്യ പരിപാലന ക്ഷേമഹ തദുഭയം അഹമേവ വഹാമി. അപ്രാപ്തി, അപ്രാപ്തമായതിന്റെ പ്രാപ്തിയാണ് യോഗം, അതിന്റെ സംരക്ഷണമാണ് ക്ഷേമം. ഇവരുടെ കാര്യത്തിൽ എന്താ യോഗക്ഷേമം? യോഗ നിരന്തര ബ്രഹ്മനിഷ്ഠ. ഈ നിരന്തര ബ്രഹ്മനിഷ്ഠയാണ് യോഗം. അതാണ് അവര് പ്രാപിക്കുന്നത്. അവര് പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഭഗവാൻ അനുഗ്രഹിച്ചു നൽകുക. തസ്യ ക്ഷേമം ആധ്യാത്മികാദി ഉപദ്രവൈഹി വിച്ഛേദരാഹിത്യം. അതിന്റെ ക്ഷേമം എന്ന് പറഞ്ഞാലോ ആധ്യാത്മികാദി ദുഃഖങ്ങളെ കൊണ്ട് അതിനൊരിക്കലും കോട്ടമുണ്ടാവുന്നില്ല, ആധ്യാത്മികാദി ബാധിക്കുന്നില്ല എന്ന് പറയാം. ദേവസംബന്ധിയായ തടസ്സമോ ഭൂതസംബന്ധിയായ തടസ്സമോ ആത്മസംബന്ധിയായ തടസ്സമോ ഈ ഒരു നിഷ്ഠയ്ക്ക് ഉണ്ടാവുന്നില്ല. അതാണ് യോഗക്ഷേമം. തദഹം സർവദാ കരോമി ഇതി. ഇനി രണ്ടാം അധ്യായത്തില് യോഗ ശബ്ദം കൊണ്ട് യോഗ കർമ്മസു കൗശലം സമത്വം യോഗ ഉച്യതേ സമാധൌ അചലാബുദ്ധി തഥാ യോഗമവാപ്സ്യസി എന്ന് മൂന്ന് സൂചന നൽകിയിട്ടുണ്ട് യോഗ ശബ്ദം കൊണ്ട്. ആറാം അധ്യായത്തില് യോഗ ശബ്ദം കൊണ്ട് ദുഃഖ സംയോഗ വിയോഗം എന്ന നിർവചനം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിക്കുമ്പോൾ യോഗം എന്ന് പറയുന്നത് ആത്മജ്ഞാന നിഷ്ഠയാവുന്നു. കർമ്മരംഗത്തെ വ്യാപരിക്കുമ്പോൾ സാധകൻ എന്നുള്ള നിലയിൽ കുശലത. എന്താ കുശലത എന്ന് പറഞ്ഞാൽ ഒരു കർമ്മ ഫലവും പാട് സൃഷ്ടിക്കുന്നില്ല, വാസന സൃഷ്ടിക്കുന്നില്ല. സമത്വം, സമത്വം എന്ന് പറഞ്ഞാൽ ലാഭ നഷ്ട ജയ പരാജയ ശീത ഉഷ്ണ സുഖ ദുഃഖ മാന അപമാനാദികളിൽ സമബുദ്ധി. സമാധൌ അചലാബുദ്ധി, സമാധി എന്ന് പറഞ്ഞാൽ ആത്മതത്വം എന്നർത്ഥം. അതിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള അവസ്ഥ, ഇതാണ് യോഗം. യോഗ നിർവചനം അനുസരിച്ച് ദുഃഖ സംയോഗ വിയോഗം, ദുഃഖവുമായിട്ട് സംയോഗിച്ചതിൽ വിയോഗം ഉണ്ടായി, അറിവില്ലായ്മ കൊണ്ടാണ് സംയോഗം, അറിവ് വന്നപ്പോൾ വിയോഗമുണ്ടായി. ഈ വിധം യോഗം പ്രസാദ ബുദ്ധി തത്വജ്ഞാന സിദ്ധി, ഇതാണ് യോഗം. അതിന്റെ ക്ഷേമം എന്ന് പറഞ്ഞാൽ തേഷാം സതത യുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാം ഉപയാന്തിതേ. അടുത്ത അധ്യായത്തിൽ അത് വിശദീകരിക്കും. ഇപ്രകാരം സർവസമർപ്പണ രൂപത്തിലുള്ള ഭക്തി പുലർത്തുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു എന്ന് ഭഗവാൻ പറയാം. അനുഗ്രഹത്തിന്റെ വിധി അവിടെ പറയുന്നുണ്ട്. ഈ വിധം ബ്രഹ്മജ്ഞാന നിഷ്ഠയുടെ പ്രാപ്തിയും അതിന്റെ നിരന്തര സംരക്ഷണവും ഇത് ഭഗവാൻ നോക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരിക്കൽ ഈ ഒരു അനുഭൂതിയിലേക്ക് ഉദ്ധരിച്ച ഒരാളെ പതിക്കാൻ ഞാൻ അനുവദിക്കില്ല. നഹി കല്യാണ കൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഇനിയും ഭക്തനെ രക്ഷിക്കുന്ന വിധം ഈ അധ്യായത്തിന്റെ അവസാനം പറയുന്നുണ്ട്. അർജുനനോട് പോയിട്ട് പ്രതിജ്ഞ ചെയ്തോളാൻ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ശ്ലോകം വ്യക്തമായി മനസ്സിലായോ?

0: പ്രായോഗികമായി വളരെ ലൗകിക അർത്ഥത്തിലും ഭഗവാൻ യോഗക്ഷേമം നോക്കും എന്നുള്ളത് പലരുടെ അനുഭവമാണ്. വീട്ടിലെ അല്ലാത്തവരുടെ അനുഭവമാണ്, പക്ഷെ അവരെ റെക്കഗ്നൈസ് ചെയ്യില്ല. അത്രയുണ്ട്. ഇങ്ങനെ ഒരു സമർപ്പിത ജീവിതമാണെങ്കിൽ കാര്യങ്ങളൊക്കെ സുഗമമായി കൂടും എന്ന് പറയാം. അങ്ങനെ ഒരർത്ഥം ചിന്തിക്കുന്നതിലും ധൈര്യമാർജിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ അടിസ്ഥാനപരമായി അറിയേണ്ടത് ആഴത്തിലുള്ള നിഷ്ഠയെ സംബന്ധിച്ചാണ്. ഈ അധ്യായത്തിന്റെ ഒരു ഗൗരവം പ്രമാണിച്ചിട്ട് ആ കാര്യവും കൂടി ഓർമ്മിക്കാം. ഇനിയോ, ഏപ്യന്യ ദേവതാ ഭക്താഃ യജന്തേ ശ്രദ്ധയാന്വിതാഃ തേപി മാമേവ കൗന്തേയ യജന്ത്യവിധി പൂർവകം. ഏഴാം അധ്യായത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് എടുക്കാമെങ്കിൽ, ഏഴാം അധ്യായത്തിൽ 20 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ, 7-20 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞതാണ് ഇവിടെ 23 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. 23 മുതൽ 25 അവിടുത്തെ വിഷയം എന്തായിരുന്നു? അന്യദേവതാ ഭക്തി. ഇവിടുത്തെ വിഷയം എന്താണ്? അന്യദേവതാ ഭക്തി. അവിടെ നമ്മൾ അന്യദേവതാ ഭക്തി എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. രാമനെ ഭജിക്കുന്നതും കൃഷ്ണനെ ഭജിക്കുന്നതും വിഷ്ണുവിനെ ഭജിക്കുന്നതും കാളിയെ ഭജിക്കുന്നതും കുട്ടിച്ചാത്തനെ ഭജിക്കുന്നതൊക്കെ അന്യദേവതാ ഭക്തിയാണോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെയോ, കാളിയിലും കൃഷ്ണനിലും രാമനിലും നിങ്ങൾ എന്ത് കാണുന്നു അതനുസരിച്ചാണ് ഈശ്വര ഭക്തിയും അന്യദേവതാ ഭക്തിയും തമ്മിൽ തരംതിരിക്കപ്പെടുന്നത്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അന്യദേവതാ ഭക്താഹ, ഇനി ചില അന്യദേവതാ ഭക്തന്മാര് യജന്തേ ശ്രദ്ധയാൻവിതാ, വിത്ത് ഓൾ ഫെയ്ത്ത് ദേ വർഷിപ് മീ, അവരെന്നെ ശ്രദ്ധയോടെ യജിക്കുന്നു. ദേവി മാമേവ കൗന്തേയ, അവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ്. ഓരോരോ ദേവതാ മുഖാന്തിരമാണ് ഭജിക്കുന്നതെങ്കിലും അവരെന്നെ തന്നെയാണ് ഭജിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ഫെയിൽ ടു റെക്കഗ്നൈസ് ഇറ്റ്. ഇനിയോ, അതെവിടെയാ റിസൾട്ട് ചെയ്യപ്പെടുക? ഇറ്റ് റിസൾട്ട്സ് ഇൻ തത്വേനാഥ ശ്ചവന്തി തേ, അവര് തത്വത്തിൽ നിന്ന് പതിച്ചു പോകും. അതിന്റെ കാരണം എന്താണ്? ഈശ്വര ഭക്തി നിലനിർത്താനും അന്യദേവതാ ഭക്തിയെ അപ്ഗ്രേഡ് ചെയ്യാനും ഉള്ള കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞതുപോലെ തന്നെ സമാനേ അഭി ആയാസേ, രണ്ടിലും ആയാസമൊക്കെ സമം തന്നെയാണ്, പിന്നെ എന്തിന് നിങ്ങൾ മറ്റു ദേവതകളുടെ പിറകെ നടക്കണു എന്ന ചോദ്യവും ഈ അധ്യായത്തിലും ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നാളെ ശ്രദ്ധിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

മഴക്കാലത്തിന്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും ഓണസദ്യയുടെ രുചിയും മനസ്സ് നിറയെ സന്തോഷവും സമ്മാനിക്കുന്ന ഈ ഓണക്കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹവും സന്തോഷവും പങ്കുവച്ച് ഒരുമയോടെ നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.

0: ഉറപ്പായ സമ്മാനങ്ങൾ. ഓണ ഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെറ്റ്, ഈ ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മണപ്പുറം ഐ ജി എൽ ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 42.
2: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക സിഇഒ രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-3939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണിവരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
2: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണിവരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി CP ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
5: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാനദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
2: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
6: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് MLA മാരുടെ ആവശ്യപ്രകാരം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
2: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2-ആം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2-ാം ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവെച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു.

0: നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം ജോസഫ് എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസും കൂട്ടരും പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രജിൻ രാജ്.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണക്കാലത്താണ് നാം ഇപ്പോൾ. നാടും നഗരവും ഓണത്തിൻ്റെ ആഘോഷ തിമിർപ്പിലാണ്. പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയും ഒക്കെയായി ഓണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നമ്മളൊക്കെ. ഈ ഓണക്കാലത്ത് നമ്മുടെ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ചിരിയും പകരുന്ന ഒന്നാണ് ഓണക്കളികളും വിവിധ തനത് കലാരൂപങ്ങളും. ചിലത് നമുക്ക് സുപരിചിതമാണ്, എന്നാൽ അധികം ആരും അറിയാത്ത നമ്മുടെ നാടിൻ്റെ പല കോണുകളിലും ഇന്നും നിലനിൽക്കുന്ന ചില ഓണക്കളികളും കലാരൂപങ്ങളുമുണ്ട്. ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ എപ്പിസോഡിൽ ഓണക്കാലത്തിൻ്റെ നാട്ടുമണമുള്ള കലാരൂപങ്ങളിലേക്കും കളികളിലേക്കും നമുക്കൊന്ന് സഞ്ചരിക്കാം. തുമ്പിതുള്ളലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ മുൻപന്തിയിലായിരുന്നു തുമ്പിതുള്ളൽ. വട്ടത്തിലിരിക്കുന്ന സ്ത്രീകളുടെ നടുക്ക് പൂക്കുലയുമായി ഇരിക്കുന്നയാളാണ് തുമ്പി. മറ്റുള്ളവർ പതിഞ്ഞ താളത്തിൽ തുമ്പിതുള്ളൽ പാടിത്തുടങ്ങും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പാട്ടിൻ്റെ താളവും വേഗവും കൂടും. ഇതനുസരിച്ച് തുമ്പിയുടെ ചലന വേഗവും കൂടും. അതനുസരിച്ച് പൂക്കുല വിറപ്പിച്ച് തുമ്പി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും. ഒടുവിൽ ഉറഞ്ഞു തുള്ളി വീഴുന്നതോടെ കളി അവസാനിക്കും. അനുഷ്ഠാന കലയെന്ന രൂപത്തിലും തുമ്പിതുള്ളൽ അവതരിപ്പിക്കുമായിരുന്നു. ഒന്നാം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന് തുടങ്ങുന്ന പാട്ട് 10ാം തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന വരിയിലേക്ക് എത്തുമ്പോഴേക്കും പാട്ടുകാരും തുമ്പിയും കാണികളും ആവേശത്തിലാകും. എന്നിട്ടും തുമ്പി തുള്ളിയില്ലെങ്കിൽ എന്തേ തുമ്പി തുള്ളാത്തേ എന്ന പാട്ട് തുടരും. വളരെ രസകരമായിട്ടുള്ള സ്ത്രീകളുടെ ഓണക്കാല വിനോദങ്ങളിൽ ഒന്നാണ് തുമ്പിതുള്ളൽ. അശകുശലേ പെണ്ണുണ്ടോ, ചെറുകോശാലേം പെണ്ണില്ലേ എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? ഇത് ഒരു ഓണക്കളിയാണ്. 2 ടീമുകളാണ് കളിക്കുന്നത്. ഓരോ ടീമിലെയും കളിക്കാർ കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് പാട്ടിനൊപ്പം താളത്തിൽ ചുവടുവെച്ച് കളിയിൽ പങ്കെടുക്കും. ഒരു ടീം മുന്നോട്ട് പോകുമ്പോൾ അതേ താളത്തിൽ മറു ടീം പിന്നോട്ട് പോകും. അത് തന്നെ തിരിച്ചും ആവർത്തിക്കും. 2 ടീമുകളിലും ഓരോ പെണ്ണുണ്ടാകും. കളിക്കിടയിൽ ഈ പെണ്ണിനെ പിടിച്ച് തങ്ങളുടെ കൂട്ടത്തിലാക്കുന്നതാണ് കളിമിടുക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിയാണ് പെണ്ണിനെ തട്ടിയെടുക്കുന്നത്. അങ്ങനെ ഒരു ടീമിലെ അംഗങ്ങൾ മുഴുവൻ മറു ടീമിൻ്റെ ഭാഗമാകുന്നതുവരെ കളി തുടരും. അശകുശലെ പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ, സ്വാമി രണ്ടുക്കും പെണ്ണുണ്ടോ, തൃക്കാമേനി മാപ്പിളയ്ക്ക്, ഈ പാട്ട് പാടിയാണ് ഈ കളി തുടരുന്നത്. മാണിക്ക് ചെമ്പഴുക്കയാണ് അടുത്ത കളി. ഇതും കളിക്കാർ വട്ടത്തിലിരുന്ന് കളിക്കുന്ന കളിയാണ്. ഒരാളെ കണ്ണുകെട്ടി നടുക്കിരുത്തും. പഴുത്ത അടയ്ക്കയാണ് മാണിക്ക് ചെമ്പഴുക്ക. അടയ്ക്കയില്ലെങ്കിൽ ഒരു വെള്ളയ്ക്ക എടുക്കും. ചുറ്റുമിരിക്കുന്നവർ കൈകൾ പിറകിലേക്ക് വയ്ക്കും. എന്നിട്ട് മാണിക്ക ചെമ്പഴുക്ക ഒരാളിൽ നിന്നും അടുത്തയാളിലേക്ക് കൈമാറും. കൂട്ടത്തിൽ പാട്ടും പാടും. കണ്ണുകെട്ടിയിരിക്കുന്ന പൊട്ടൻ മാണിക്ക ചെമ്പഴുക്ക ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് കളി. യഥാർത്ഥ ആളെ കണ്ടെത്തിയാൽ പിന്നെ അയാളാണ് അടുത്ത പൊട്ടൻ. അങ്ങനെ കളി തുടരും. ഈ വളരെ രസകരമായിട്ട് നമുക്ക് ഓണക്കാലത്ത് കളിക്കാവുന്ന ഒരു കളിയാണ് മാണിക്ക ചെമ്പഴുക്ക. കുട്ടിയും കോലും കളിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ചെറിയൊരു തുണ്ട് കമ്പാണ് കുട്ടി. ഒരടി നീളത്തിലുള്ള കമ്പ് കോലും. രണ്ട് തരത്തിലാണ് കുട്ടിയും കോലും കളി. ചെറിയൊരു കുഴിയെടുത്ത് അതിൽ കുട്ടി വച്ച് തട്ടിയുണർത്തി ദൂരേക്ക് അടിച്ച് പായിക്കുന്നതാണ് ഒരു കളി. കുട്ടി വീഴുന്നിടത്തേക്ക് കോലുപയോഗിച്ച് അളക്കും. അതാണ് പോയിന്റ്. കുഴിയിൽ നിന്നും തട്ടി ഉയർത്തി രണ്ട് തവണ അടിച്ചാൽ അത് ഇരട്ടിയായി. അപ്പോൾ കുട്ടി വച്ചാണ് ദൂരം അളക്കുന്നത്. മൂന്ന് തവണ അടിച്ചാൽ മുക്കൂട്ടിയായി. മുക്കൂട്ടി അടിച്ചാൽ കളി ജയിച്ചു. സാധാരണയായി ചെറിയ കുട്ടികൾ ഓണക്കാലത്ത് കളിക്കുന്ന ഒരു കളിയാണ് കുട്ടിയും കോലും കളി. ഒരു കാലത്ത് ഓണം വന്നാൽ വലിയ മൈതാനങ്ങളോ വില കൂടിയ കളിപ്പാട്ടങ്ങളോ ഒന്നും വേണ്ടായിരുന്നു. വീടിനടുത്തുള്ള മണ്ണിൽ കുറച്ച് വരകൾ വരച്ചാൽ മതി. ആ വരകൾക്കുള്ളിൽ ഒരു കളിക്കളം ഒരുങ്ങും. ഓടാനും പിടിക്കാനും തന്ത്രം പ്രയോഗിക്കാനും കൂട്ടുകാരോടൊപ്പം മത്സരിക്കാനും പറ്റുന്ന ഒരു കളിക്കളം. അതായിരുന്നു കിളിത്തട്ട് കളി. കളിക്കാനായി ആദ്യം മണ്ണിൽ കുറേ ചതുരക്കളങ്ങൾ അഥവാ തട്ടുകൾ വരയ്ക്കും. ഇതാണ് തട്ട്. കളിക്കാരെ രണ്ട് സംഘങ്ങളായി തിരിക്കും. ഒരു സംഘത്തിലെ കളിക്കാർ തട്ടുകൾക്കുള്ളിൽ നിലയുറപ്പിക്കും. മറുസംഘം അവരെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ഇവിടെയാണ് കളിയുടെ രസം. ഒരു തട്ടിൽ നിന്നും മറ്റൊരു തട്ടിലേക്ക് കടക്കുമ്പോൾ എതിരാളിയുടെ പിടിയിൽപ്പെടാതെ മുന്നേറണം. തടയാൻ നിൽക്കുന്നവർക്ക് എതിരാളിയെ പിടികൂടാൻ ശ്രമിക്കും. അതുകൊണ്ട് ഓട്ടവും തന്ത്രവും വേഗത്തിലുള്ള തീരുമാനവും കൂട്ടായ പ്രവർത്തനവുമെല്ലാം ആവശ്യമായ കളിയായിരുന്നു കിളിത്തട്ട് കളി. കൂട്ടുകാരോടൊപ്പം ഓടിയും ചിരിച്ചും മത്സരിച്ചും കളിച്ചിരുന്ന ഒരു ഓണക്കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് കിളിത്തട്ട് കളി. ഓണത്തല്ലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓണക്കാലത്ത് നാടിൻ്റെ ആവേശവും കൈക്കരുത്തും മാറ്റുരയ്ക്കുന്ന അപൂർവമായ ഒരു പരമ്പരാഗത ആയോധന വിനോദമാണ് ഓണത്തല്ല് അഥവാ കയ്യാങ്കളി. ഓണത്തോടനുബന്ധിച്ച് മലബാറിലും പ്രത്യേകിച്ച് തൃശൂർ, മലപ്പുറം, പാലക്കാട് പ്രദേശങ്ങളിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന ഒരു കായിക കലയും വിനോദവുമാണ് ഓണത്തല്ല്. പണ്ടുകാലത്ത് പടയാളികൾ തങ്ങളുടെ കായിക ക്ഷമതയും അടവുകളും പ്രകടിപ്പിക്കുന്നതിനായി തുടക്കമിട്ട ഈ വിനോദത്തിൽ ആയുധങ്ങളോ മുഷ്ടി ചുരുട്ടിയ ഇടിയോ ഇല്ല. പകരം കൈപ്പത്തി കൊണ്ടുള്ള അടിയും തന്ത്രങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്.

വൈരാഗ്യമില്ലാതെ പരസ്പര ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയും കളത്തിലിറങ്ങി നാടിൻ്റെ കൂട്ടായ്മയും ആഘോഷവും വിളിച്ചോതുന്ന ഓണത്തല്ല് നമ്മുടെ സമ്പന്നമായ കായിക പാരമ്പര്യത്തിൻ്റെ ജീവസ്സുള്ള അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഓണപ്പൊട്ടൻ എന്ന തെയ്യത്തെ പറ്റി എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാവാം ഇനി. കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. ഓണേശ്വരൻ എന്നും വിളിപ്പേരുണ്ട്. ഓണത്തിൻ്റെ വരവറിയിച്ചാണ് ഓണപ്പൊട്ടൻ്റെ വരവ്. മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടൻ എന്നും വിശ്വാസമുണ്ട്. 41 ദിവസത്തെ ചിട്ടയായ വ്രതത്തിനു ശേഷം ഉത്രാടം നാളിൽ പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് വേഷം കെട്ടുക. നേരം വെളുത്താൽ 6 മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായി ഓണപ്പൊട്ടൻ തിരിക്കും. ഒരിടത്തും നിർത്താതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടൻ്റേത്. പരമാവധി വീടുകളിലെത്താനുള്ള പ്രയത്നമാണത്. ഓണപ്പൊട്ടൻ ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്യും. മണി കിലുക്കിയാണ് വരവ്. ഓണപ്പൊട്ടൻ വാതുറന്ന് ഒന്നും ഉരിയാടാറില്ല. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന വിളിപ്പേര് ഉണ്ടായതും. ഓണപ്പൊട്ടൻ്റെ വേഷവും മനോഹരമാണ്. പനയോലയും ചായല്യവും ചേർന്ന മുഖത്തെഴുത്ത്, ചൂടകവും ഹസ്തകടവും ചേർന്ന ആടകൾ, തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടം, ചിത്രത്തുന്നലുള്ള ചുവന്ന പട്ടും ഉടുക്കും, തോളിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഓലക്കുടയും ഉണ്ടാകും. എന്നാലും ഒറ്റ നോട്ടത്തിൽ ഓണപ്പൊട്ടനെ വ്യത്യസ്തനാക്കുക ആ താടി തന്നെ. കമുകിൻ പൂക്കുല കൊണ്ടുള്ള നീണ്ട വെള്ള താടി ഓണപ്പൊട്ടൻ ചുണ്ടിന് മുകളിലാണ് കെട്ടുക. അതുകൊണ്ട് മൗനിയായ ഓണപ്പൊട്ടൻ ചുണ്ടനക്കിയും ആരും കാണില്ല. അരിയും ഓണക്കോടിയും ദക്ഷിണയും വീട്ടുകാർ നൽകാറുണ്ട്. ചിലർ ഭക്ഷണവും നൽകും. അരി നിറച്ച നാഴിയിൽ നിന്ന് അല്പം അരിയെടുത്ത് പൂവും ചേർത്ത് ചൊരിഞ്ഞ് ഓണപ്പൊട്ടൻ നമ്മെ അനുഗ്രഹിക്കും. വേഗത്തിൽ അടുത്ത വീട്ടിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ അപൂർവ കലാരൂപത്തെ നാട്ടിലെ ജനങ്ങൾ ആദരിക്കുന്നു. ഓണം ഉത്സവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണിത്. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിലൊന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. മുഖത്ത് മരം കൊണ്ടുള്ള മുഖം മൂടി ധരിച്ച് ശരീരത്തിൽ പുല്ല് ചുറ്റിക്കെട്ടിയ കുമ്മാട്ടിയിലെ കഥാപാത്രങ്ങൾ വീടുതോറും കയറിയിറങ്ങി രസകരമായ പ്രകടനം നടത്തുന്നു. കുമ്മാട്ടിപ്പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംമൂടികൾ വെച്ചാണ് നർത്തകർ ഒരുങ്ങുക. കമുകിൻ പാളയിലോ മുരുക്കിലോ ആണ് മുഖംമൂടികൾ ഉണ്ടാക്കുക. ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത്. ശ്രീകൃഷ്ണൻ, മഹാബലി, നാരദൻ, ഹനുമാൻ എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. പുരാതന കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ. ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിറങ്ങുന്നത്. കുമ്മാട്ടിക്കളിക്ക് പ്രത്യേക നൃത്ത ചുവടുകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട്. ഓണക്കാലത്ത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന തനത് കലാരൂപങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് പുലികളി. ചിലയിടങ്ങളിൽ ഇത് കടുവാകളി എന്നും അറിയപ്പെടുന്നു. പുലിയുടെയോ കടുവയുടെയോ വേഷം കെട്ടിയ കലാകാരന്മാർ പ്രത്യേക താളത്തോടെ പുലിക്കളി കളിക്കുക. തൃശൂരിന്റെ പുലിക്കളിയാണ് ഇക്കാര്യത്തിൽ ഏറെ പ്രശസ്തവും പഴക്കവും ശാസ്ത്രീയവുമായത്. തൃശൂരിന്റെ പുലികളാണ് 200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നത്. കടുവയുടേതുപോലെയുള്ള വരകൾ ശരീരത്തിൽ വരച്ച് കടുവയുടെ മുഖം മൂടിയും അണിഞ്ഞ് വാദ്യമേളക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നവരാണ് പുലികളിക്കാർ. പ്രത്യേക പരിശീലനം ഇത് അവതരിപ്പിക്കാൻ ആവശ്യമാണ്. കടും മഞ്ഞ നിറങ്ങളും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക. മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത്. ശരീരത്തിലെ രോമങ്ങളാകെ കളഞ്ഞാണ് ചായം തേപ്പ് നടത്തുന്നത്. പുലിയുടെ മുഖമുണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട പണി തന്നെയാണ്. 4ാം ഓണത്തിനാണ് തൃശൂരിൽ പുലിക്കളി നടക്കുക. ഓണനാളുകളിൽ തൃശൂർക്കാരന്റെ ഹൃദയതാളം പുലിക്കൊട്ടാണ്.
70 വർഷം മുൻപ് തോട്ടുങ്കൽ രാമൻകുട്ടി ആശാൻ ചിട്ടപ്പെടുത്തിയതാണ് പുലിമേളം എന്ന ഈ പ്രത്യേക താളക്കൊട്ട്. അവരുടെ മാത്രമാണ് ഈ കൊട്ട് എന്നവർ അവകാശപ്പെടുന്നു. മറ്റൊരു മേളക്കൊട്ടിനോടും സാമ്യമില്ലാത്ത ഈ അസുര താളത്തിനൊപ്പിച്ചാണ് കിലുങ്ങുന്ന അരമണികളും കെട്ടി പുലികൾ അന്ന് നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. തൃശൂരിൽ പഠാണി മുസ്ലിങ്ങളുടെ പഞ്ചയെടുക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രയിലാണ് പുലിക്കളി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് ഒരു ഐതിഹ്യം. ഓണക്കാലത്ത് തെക്കൻ ജില്ലകളിൽ ഉണങ്ങിയ വാഴയിലകൾ കെട്ടി പാളയിൽ പുലിമുഖവുമായി കടുവകളിയും നടത്താറുണ്ട്. ഇവർക്കൊപ്പം വേട്ടക്കാരന്റെ വേഷവും സംഘത്തിലുണ്ടാകും. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. ഹൈന്ദവരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. കേരള തനിമയുടെ ഒരു അടയാളം കൂടിയാണ് തിരുവാതിരക്കളി. മലയാളിയുടെ ഏത് ആഘോഷത്തിനും ഒരു വർണ്ണപ്പകിട്ടായി തിരുവാതിര കടന്നു വരാറുണ്ട്. ഓണമായാലും വിഷുവായാലും തിരുവാതിരക്കാലമായാലും ഈ കലാരൂപത്തെ എന്നും മലയാളി നെഞ്ചേറ്റി വരുന്നു. മലയാളിയുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന വേഷവിധാനവും താളവും ഈണവും തന്നെയാണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വീടുകളിലും ശിവക്ഷേത്രങ്ങളിലും പാർവതി പ്രാധാന്യമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ഗണപതി സ്തുതിയോടെയും സരസ്വതി വന്ദനത്തോടെയും ആണ് സാധാരണഗതിയിൽ തിരുവാതിര പാട്ടുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് പ്രധാനമായും ശിവപാർവതി സ്തുതിച്ചും ചില പുരാണ കഥകളൊക്കെ പാടിക്കൊണ്ടാണ് ഈ നൃത്തം ചെയ്യുന്നത്. കൈകൊട്ടിക്കളി, കുമ്മികളി എന്നൊക്കെയും ഈ കലാരൂപത്തെ അറിയപ്പെടാറുണ്ട്. ഓണക്കാലത്താണ് തിരുവാതിരക്കളി സ്ത്രീകളുടെ കൂട്ടായ്മയായി നാടെങ്ങും അവതരിപ്പിക്കുക. ഓണാഘോഷങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഇനം കൂടിയായി മാറിയിരിക്കുന്നു തിരുവാതിരക്കളി. സ്ത്രീകൾ പാട്ടുപാടി കൈകൊട്ടിക്കൊണ്ടാണ് തിരുവാതിര കളിക്കുക. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും നിന്നാണ് കളി. നിലവിളക്കിന് സമീപത്തായി അഷ്ടമംഗല്യവും നിറപറയും കിണ്ടിയിൽ വെള്ളവും വയ്ക്കും. സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ ആണ് സാധാരണ വേഷം. തലയിൽ മുല്ലപ്പൂവും ദശപുഷ്പവും ചൂടുന്ന പതിവുമുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും സ്തുതിക്കുന്ന പാട്ടുകളും നാടൻ കളിപ്പാട്ടുകളും കഥകളി പദങ്ങളുമെല്ലാം പിന്നണിയിൽ പാട്ടുകാർ പാടും. അതേറ്റുപാടി സ്ത്രീകൾ വൃത്തത്തിൽ നീങ്ങി കൈകൊട്ടിക്കളിക്കും. പാട്ടിന്റെ താളത്തിനും വേഗത്തിനുമനുസരിച്ച് കളിയുടെ വേഗവും കൂടും. ഇടയ്ക്കിടെ കുമ്മിയടിയും ഉണ്ടാകും. ലാസ്യ പ്രധാനമായ ഭാവമാണ് തിരുവാതിരക്കളിയുടെ പ്രത്യേകത. ഓണക്കാലത്ത് വ്യാപകമായി സംഘടിപ്പിക്കപ്പെടുമെങ്കിലും ഒരു അനുഷ്ഠാനമെന്ന രീതിയിൽ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് യഥാർത്ഥ ആഘോഷം. ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിനത്തിലാണ് ഹൈന്ദവാചാര പ്രകാരം പരമശിവന്റെ ജന്മദിനം. സതീദേവി പാർവതിയായി അവതരിച്ച ശേഷം പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിച്ചെന്നും തുടർന്ന് ശിവൻ പാർവതിയെ വരിക്കാൻ സമ്മതിച്ചതുമാണ് തിരുവാതിരയുടെ ഐതിഹ്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓണാഘോഷങ്ങൾക്ക് ആവേശത്തിന്റെ പൂരപ്പൊലിമ നൽകുന്ന തനത് ജലോത്സവമാണ് വള്ളംകളി. നാടിന്റെ കൂട്ടായ്മയും കായികക്ഷമതയും ഒന്നിക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ വഞ്ചിപ്പാട്ടിന്റെ ആവേശമായ ഈണത്തിനൊപ്പം 100 തുഴച്ചിലുകാർ ഒരേ മനസ്സോടെ താളത്തിൽ തുഴയെറിയുമ്പോൾ കായലോളങ്ങളിൽ ആവേശം അലതല്ലുന്നു. ജലത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ചുണ്ടൻ വള്ളങ്ങളും മറ്റ് വൈവിധ്യമാർന്ന വഞ്ചികളും അണിനിരക്കുന്ന ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളിയും പമ്പാനദിയിലെ ആചാര പെരുമ നിറഞ്ഞ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമൊക്കെ മലയാളിയുടെ മായാത്ത പാരമ്പര്യത്തിന്റെ തെളിവുകളാണ്. ഒരൊറ്റ മനസ്സോടെ ലക്ഷ്യത്തിലേക്ക് തുഴയുന്ന ഈ ഒത്തൊരുമ തന്നെയാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമ്മുടെ നാടൻ ഓണക്കളികളും കലാരൂപങ്ങളും എല്ലാം പ്രായഭേദമന്യേ ഏവരെയും ആവേശത്തിലാക്കുന്ന ഒന്നാണ്. പാട്ടിന്റെ താളം നിലയ്ക്കുമ്പോൾ കസേര പിടിച്ചെടുക്കാൻ ഓടുന്ന കസേരകളിയും കണ്ണുകെട്ടി കളം വരച്ച് സുന്ദരിക്ക് പൊട്ടുകുത്തലും വടത്തിന്റെ അറ്റത്ത് സർവശക്തിയുമെടുത്ത് മുറുക്കി പിടിച്ച് ഐലസ വിളിച്ച് വടം വലിക്കുന്നതുമൊക്കെ ഓണാഘോഷത്തിന് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല.
മത്സരബുദ്ധിയേക്കാൾ ഉപരി ചിരിയും തമാശയും സ്നേഹവും നിറയുന്ന ഈ കൊച്ചു

0: കളികളാണ് നമ്മുടെ ഓണാഘോഷത്തെ നിറമുള്ളതാക്കി മാറ്റുന്നത്. പഴമയുടെ തനിമ ചോർന്നു പോകാതെ പുലിക്കളിയും തിരുവാതിരയും വള്ളംകളിയും ഒക്കെ നെഞ്ചിലേറ്റുന്ന ഓരോ മലയാളിയും ഈ ആഘോഷത്തിലൂടെ വീണ്ടെടുക്കുന്നത് സ്വന്തം സംസ്കാരത്തിന്റെ വേരുകളാണ്. ഓണക്കളികളും ഓണകലാരൂപങ്ങളും അതുകൊണ്ട് തന്നെ വെറും വിനോദം മാത്രമല്ല, നമ്മുടെ മണ്ണിന്റെ സംസ്കാരവും പാരമ്പര്യവും തലമുറകളിലേക്ക് കൈമാറിയ ഓർമ്മകളാണ്. കാലം മാറുമ്പോൾ ചിലത് മറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവയെ ഓർക്കുകയും അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പാരമ്പര്യം ജീവിക്കുന്നത്. ആ ഓർമ്മകൾക്ക് നിറം മങ്ങാതിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓൾവേസ് വിത്ത് യു വെറവർ യു ആർ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ടെത്തുന്നതിനായി വലിയൊരു ടാലന്റ് ഹണ്ട് നടത്തുമെന്ന് ചെങ്കോട്ടയിൽ നിന്ന് താൻ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദുരന്ത സമയത്ത് നേപ്പാളിൽ ഉണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതിനുള്ള ശ്രമം തുടരുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. കേരളത്തിൽ നിന്നുള്ള 33 പേരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: Prime Minister yesterday spoke to the Prime Minister of Nepal, conveyed our deepest condolences, conveyed that India stands in solidarity with people of Nepal, has also offered all possible humanitarian assistance from our side. As per information currently available, there are 200
0: പ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി ബേലി പാലങ്ങൾ സജ്ജമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൈലാസ മാനസ സരോവർ യാത്ര നടത്തുകയായിരുന്ന 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യം വിലയിരുത്താൻ വിദേശകാര്യ സെക്രട്ടറിയുമായും കാഠ്മണ്ഡു, ബെയ്ജിംഗ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായും അദ്ദേഹം സംസാരിച്ചു. വിവിധ മന്ത്രാലയങ്ങളുമായും സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഇടപെടൽ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ വിദ്യാപീഠിൽ 72-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിജയപരാജയങ്ങളിൽ നിരാശരാകാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
2: ലക്ഷ്യം അപ്നേ ലിയേ മത് തയ് കർനാ, ദേശ് കേ ലിയേ, സമാജ് കേ ലിയേ, ഗരീബോ കേ ലിയേ, ലോഗോ കേ ലിയേ തയ് കർ. അഗർ ആപ്നേ സമാജ് കേ ലിയേ, ദേശ് കേ ലിയേ ലക്ഷ്യം

0: तय किया है तो जय पराजय का बोझ आप पर नहीं रहेगा।
1: രാജ്യത്തുടനീളം ശക്തമായ കായിക പരിതസ്ഥിതി സൃഷ്ടിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 36,000 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുജറാത്തിൽ പലാജിയിലെ IIT ഗാന്ധിനഗറിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ശക്തമായ ഒരു കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയാണെന്ന് മന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് ആസൂത്രണവും കാഴ്ചപ്പാടും നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 21st ആഗോള സുസ്ഥിരതാ ഉച്ചകോടിയെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ നിർണായക പങ്കുവഹിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന നാളെ 12 വർഷം പൂർത്തിയാക്കും. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആകെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ഉള്ളതാണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 450 കോടി രൂപ ചെലവിൽ ടി സീരീസ് ടാങ്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പദ്ധതിക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശിലാസ്ഥാപനം നടത്തി. ജബൽപൂരിലെ സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്ന വെഹിക്കിൾ ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. പ്രതിരോധ മേഖലയിൽ ജബൽപൂരിനുള്ള പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മഹാകൌശൽ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കരയുദ്ധത്തിൽ ടാങ്കുകൾ അനിവാര്യമാണെന്നും കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ സൈന്യത്തിന് ഏകദേശം 4,400 ടാങ്കുകൾ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി നിർമ്മിച്ചു നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: कि हमारी इंडियन आर्मी दुनिया की सबसे पावरफुल फोर्सेज में से एक है. ऐसे में इस ग्राउंड वॉरफेयर में T-72 और T-90 वेरिएंट के टैंक्स हमारे लिए बहुत ही आवश्यक है और ये टैंक्स हमारी सीमाओं पर आयरन वॉल बनकर खड़े हैं मेरे साथियों. और पिछले 40 वर्षों में हैवी व्हीकल फैक्ट्री यानी HVF ने इंडियन आर्मी को लगभग 4,400 टैंक्स की सप्लाई की.
1: തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണം ടൂറിസം വാരാഘോഷങ്ങൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. വിനോദസഞ്ചാര വാരാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ മുന്നേറുന്നു. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. പരമ്പരയിലെ 2nd മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോണിന് അയച്ചു. ശ്രീലങ്ക 2nd ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക 2nd ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി

யுவவாணி. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം, യുവവാണിയിലേക്ക് സ്വാഗതം.

കേരള ഹിന്ദി പ്രചാര സഭയുടെ ആചാര്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് സെം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. ഹിന്ദി ഭാഷയിലൂടെ സംസ്കാരങ്ങളെ ബന്ധിപ്പിക്കുന്ന വിജ്ഞാനത്തിന്റെ കേന്ദ്രമായ തിരുവനന്തപുരത്തെ കേരള ഹിന്ദി പ്രചാര സഭയിലെ വിദ്യാർത്ഥികളുടെ കലാവിരുന്നിൽ ആദ്യമായി സാന്ദ്ര കെ എസിന്റെ ലളിതഗാനം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ഓണം ഒരു വൈബാണ്, പൂക്കളം പോലെ കളർഫുൾ, സദ്യ പോലെ പവർഫുൾ. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അണിയറയിലെ ഓണം. ആശയം അവതരണം RJ പാർവതി.

0: നമസ്കാരം. എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പൊ ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ അണിയറയിലെ ഓണ വിശേഷത്തിലേക്ക് നമുക്കൊക്കെ ഒന്ന് പോയി വരാം. അണിയറയിലെ ഓണവിശേഷങ്ങൾ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു ഞാൻ പാർവതി പ്രസാദ്. അണിയറയില് ഇന്ന് മൈക്കിനരികിൽ നിങ്ങളോടൊപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ ആർജിസും ടെക്നിക്കൽ ടീമും സൗണ്ട് എഞ്ചിനീയേഴ്സും മറ്റ് അണിയറ പ്രവർത്തകരും എല്ലാവരും ഇവിടെ ഓണം അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരുടെയും ഓണ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് വരാം. ഒപ്പം നിങ്ങളും കൂടിക്കോ, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. ബീനു ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ പോകാം. ബീനു ചേച്ചി, ഒരു മിനിറ്റ് നമ്മുടെ ശ്രോതാക്കൾക്കൊപ്പം കുറച്ച് നേരം. എനിക്കറിയാം നല്ല തിരക്കിലാണ്, ഓണമാണ്, കൂടാതെ ഓഫീസ് ജോലികളൊക്കെ ഉണ്ട്. അപ്പൊ പരിചയപ്പെടുത്താൻ തന്നെ നമുക്കറിയാം, ഇത് ബീന ഗുവേരയാണ്, നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററും അതോടൊപ്പം ആർജിയുമാണ്. ഹായ് ബീനു ചേച്ചി, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം പാർവതി.
0: ബീനു ചേച്ചി, എങ്ങനുണ്ട് ഓണാഘോഷമൊക്കെ?
1: പൊളിയല്ലേ. ഓണം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മലയാളികളുടെ ഒരു ഹരമല്ലേ, അല്ലേ? അതായത് നമ്മുടെ മനസ്സിനെ എന്താ പറയാ, നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വികാരമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. ജാതിയോ പ്രായമോ മതമോ നിറമോ ഒന്നുമില്ലാതെ എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഈ ഒരു സ്നേഹത്തിന്റെ ഉത്സവമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മും നമ്മുടെ എഫ്എമ്മിലെ ഈ ഒരു ഫാമിലിയും നമ്മുടെ എഫ്എമ്മിന്റെ ശ്രോതാക്കളും ഒക്കെ ചേരുന്നതാണ് നമ്മളുടെ ഈ ഒരു ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫ്എം കുടുംബത്തിന്റെ പേരിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ നമ്മളുടെ ഫാമിലിയിലുള്ളവർക്കും നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനും നമ്മളുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ഞാൻ. ഈ ഒരു ദിവസം, ഈ ഒരു ഓണം എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ ആരോഗ്യവും അളവറ്റ സന്തോഷങ്ങളോടുകൂടി തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ പേരിൽ, ബീന ഗുവേര എന്ന ആർജിയുടെ പേരിൽ, ബീന ഗുവേരയുടെ പേരിൽ, അല്ലെങ്കിൽ ഈ റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു.
0: അപ്പൊ ബീന ചേച്ചി, ഓണവിശേഷങ്ങളൊക്കെ കേട്ടു. നമ്മളിവിടെ ഓണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്, തോക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. നമ്മുടെ ഓണവിശേഷങ്ങൾക്കൊക്കെ ശ്രോതാക്കൾക്കും കേൾക്കാനായിട്ടൊരു ആഗ്രഹം കാണും. എന്തൊക്കെയാണ് നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റുമോ?
1: പിന്നെ നമ്മളിങ്ങനെ പൊളിച്ച് പൊളിച്ച് നിൽക്കുകയല്ലേ, നമുക്ക് എന്തെല്ലാമാണ് ഓണം. നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളികളാണെന്ന് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ചെയ്യുന്നത്. അവരൊക്കെ നല്ല ചിൽ ചിൽ ചില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ ഫാമിലിയുണ്ട്, അവരുടെ മക്കളുണ്ട്, അവരെല്ലാവരും ഇവിടെ ഉണ്ട് നമ്മളോടൊപ്പം എന്നുള്ളതാണ് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ചേർന്നപ്പോൾ തന്നെ ഒരു ഓണം ആയി അല്ലേ. ഓണം അല്ലെങ്കിൽ കൂടി ഇതുപോലെയൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ചേരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫ്എം നല്ല രീതിയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്.
0: യെസ്, അപ്പൊ ബീന ചേച്ചി തിരക്കിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ചേച്ചിയുടെ തിരക്കുകളിലേക്ക് തന്നെ പോകട്ടെ. ചേച്ചിക്ക് ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിന്റെ വകയും എന്റെ വകയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: താങ്ക് യു പാർവതി.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിൽ ഓണാഘോഷമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ഒപ്പം ജ്ഞാനപർവം കിഞ്ചന വർത്തമാനം പ്രോഗ്രാം പ്രൊഡ്യൂസറും ആർജിയുമായ രജി സാറാണ്. ഹായ് രജി സാർ.
2: ഹായ് പാർവതി, എങ്ങനെയുണ്ട് ഓണമൊക്കെ?
0: അടിപൊളിയായിട്ട് പോകുന്നു. എന്റെ ആദ്യത്തെ ഓണമാണ് സാർ.
2: ഓ, സാന്ദ്രത്തി വന്നിട്ട്. ഞാനൊരു 2 വർഷത്തിന് മുമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ തന്നെയാണ് സീനിയർ. അടിപൊളി. പക്ഷെ ഇപ്രാവശ്യം ഭാഗ്യമുണ്ട് കേട്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഇപ്രാവശ്യം. ഓരോ പ്രാവശ്യം കഴിയുന്നവരും നമ്മുടെ റേഡിയോ വളരുന്നതനുസരിച്ച് ഓണാഘോഷം ഇങ്ങനെ നല്ലതായിട്ട് വരികയല്ലേ.
0: എന്തൊക്കെയാണ് സാറിന്റെ ഓണവിശേഷങ്ങൾ?
2: ഓ, എന്താണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളെല്ലാം മറന്നിട്ട് നമ്മളെല്ലാവരും, നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ, ഇപ്പൊ കുറച്ച് നാൾ നമുക്കറിയാം മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും ഒക്കെ കെടുതികളിലായിരുന്നു നമ്മുടെ ആൾക്ക്. പക്ഷെ അതെല്ലാം മാറി വളരെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെയും ഓണം നമ്മൾ മലയാളികൾ ആഘോഷിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, സന്തോഷമുണ്ട്, ഇത് തന്നെയാണ് ഓണം.
0: യെസ്. എന്താണ് സാർ നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം

0: 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്.
1: നമ്മുടെ സ്വന്തമല്ലേ നമ്മുടെ ശ്രോതാക്കൾ എന്ന് പറഞ്ഞത്? ശ്രോതാക്കളില്ലാതെ റേഡിയോക്ക് നിലനിൽപ്പില്ലല്ലോ, നമുക്ക് നിലനിൽപ്പില്ലല്ലോ. അതുകൊണ്ട് അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. നമ്മളെല്ലാവരുടെയും ഒരുമിച്ച്, നമ്മളെല്ലാവരും ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ത്വനത്തിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ ഓണം നിങ്ങളോടൊപ്പം ഞാനും ആശംസിക്കും.
0: അതെ, അതോടൊപ്പം ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: താങ്ക് യു സോ മച്ച്.
2: ഓണമൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സദ്യ ഒക്കെ ഇങ്ങനെ ഉണ്ട്, നമ്മൾ ചെറിയ ഒരു പുച്ഛമയക്കത്തിന്റെ ഫോമിലേക്ക് ഇങ്ങനെ പോകുകയാണ്. ഈ സമയത്ത് എന്റെ ഒപ്പം ഒരാളുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാം എല്ലാമായി നിൽക്കുന്ന തച്ചെഴുത്ത് വേണുചേട്ടനാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. വേണുചേട്ടാ നമസ്കാരം.
3: നമസ്കാരം പാർവതി.
2: എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ?
3: നമ്മൾ ഒന്നാം ഓണത്തിന്റെ സദ്യ നമ്മൾ ഭംഗിയായിട്ട് കഴിച്ചു. നമ്മളെല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് വന്നു. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് വൈകിട്ട് ഇനിയും പോയി സാധനങ്ങൾ വാങ്ങണം. അതിനെയാണ് നമ്മൾ ഉത്രാട പ്രാച്ചിൽ എന്ന് പറയും. എങ്കിലും ഈ നമ്മുടെ സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മത്ത് വന്നു, മത്തടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. എങ്കിലും റേഡിയോയിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കളയാൻ പറ്റില്ല. ശ്രോതാക്കളാണ് നമ്മുടെ എല്ലാം എല്ലാം. അവർക്ക് വേണ്ടി നമ്മളൊരു ഓണം നമ്മൾ ഒരുക്കുക കൂടി ചെയ്യുകയാണിപ്പോൾ. അപ്പോൾ അതിന് എന്തെല്ലാം വിഭവങ്ങൾ വേണമെന്നുള്ളത് ഓരോരുത്തർ ഓരോരുത്തരുടെ നല്ല ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മളിപ്പോഴും ഈ പരിപാടിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നല്ല ദിവസമാണ്, നല്ല അന്തരീക്ഷമാണ്. നമ്മുടെ ഓണം നല്ല വൈബിൽ ഇങ്ങനെ പോകാൻ പോവുകയാണ്.
2: യെസ്, നമ്മളിപ്പോ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും, എന്തായിരിക്കും ഈ റേഡിയോയുടെ പിന്നിൽ ഇവർ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നതെന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം കാണും. നമ്മൾ അതിപ്പോ ഇങ്ങനെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ നമ്മൾ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മളെ കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, ആ കേരളത്തിൽ മാത്രമുള്ള ഒരു എന്താ പറയുക വിശേഷമല്ല ഓണാഘോഷം. നമ്മുടെ മലയാളികൾ എവിടെയുണ്ടോ, ലോകത്ത് എവിടെയായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ ഓണാഘോഷം എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിവസങ്ങളോളം ഓണമായിരുന്നു. അത് നമുക്ക് ഇന്ന് വീടുകളിൽ നമുക്ക് സാമ്പത്തിക സ്ഥിതി വളരെ നല്ല രീതിയിലാണ്, അതുപോലെ തന്നെ എല്ലാ വീട്ടുകാരും നല്ല വിദ്യാഭ്യാസമുള്ളവർ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഉള്ളവർക്ക് നമ്മൾ പറയത്തിൽ ഉള്ളവർക്ക് ഓണം എന്ന പോലെ ആയിരുന്നു. ഇന്ന് അതല്ല, എല്ലാവർക്കും ഓണമാണ്, സമസ്ത മതസ്ഥർക്കും ഓണമാണ്. ആ ഓണത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രോതാക്കളുടെ ഈ പരിപാടി കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, ആ പരിപാടികളിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു പുതിയ പരിപാടിയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ടൊരു ഓണ വിഭവം ഈ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. കമ്മ്യൂണിറ്റി റേഡിയോ 90.4 സാന്ത്വനം, അത് വലിയൊരു വിഭവമായി നമ്മൾ ഇതിനെ കണക്കാക്കും.
2: അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്.
3: തീർച്ചയായും പാട്ട്, ഞാനൊരു പാട്ടുകാരനല്ല. പ്രധാനമായും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓണം, ഞാൻ ഈ റേഡിയോയിൽ പങ്കെടുക്കുന്ന പ്രധാനമായും നമ്മൾ കിടപ്പ് രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയാണ്. അവരുടെയൊക്കെ നമ്മൾ പറയത്തില്ലേ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ മാറി നല്ലൊരു ദിനം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായി. പിന്നെ ഓണത്തിൻ്റെ കഥ ഞാൻ പറയാതെ തന്നെ അറിയാം. നമ്മൾ എന്തിനാണ് ഒന്നാം ഓണം ഇപ്പം വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചത്? നമ്മൾ കഴിച്ചത് നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടാവും. ആ നമ്മുടെ വീടുകളിൽ പോയി ആഹാരം കഴിക്കുന്നു, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പാത്രത്തിൽ നിന്ന് ചോറ് കൊണ്ടു ഇവിടെ വെച്ച് കഴിക്കുന്നു. പക്ഷെ അതല്ല, ഇല വെട്ടിയിട്ട് എല്ലാ വിഭവങ്ങളും രണ്ട് പായസമൊക്കെ കൂട്ടി നമ്മളിപ്പോൾ കഴിച്ചിരിക്കുക. അപ്പോൾ ആ കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. പാട്ട്, പാട്ട് പാടാൻ അറിയാത്തില്ലെങ്കിലും ഞാൻ ഒരു നാല് വരി മൂളുന്നതായിരിക്കും. അത് കുറവുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും സദ്യം ക്ഷമിക്കും എന്ന് വിചാരിച്ച്, ശ്രോതാക്കൾ എന്നോട് സഹിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ നാല് വരി പാടും.

0: വേണു ചേട്ടാ അടിപൊളിയായി പാടിയിട്ടുണ്ട്. ഈ ഓണം റേഡിയോ സാന്ത്വനം 90.4 FM ഒപ്പം കളർ ആക്കിയിട്ടുണ്ട്.
1: ഓക്കെ, വളരെ സന്തോഷം. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പരിപാടികൾ ഗംഭീരമായിട്ട് നടക്കണം. അടുത്ത എല്ലാവരും മാറി മാറി ഇരിക്കാതെ അവരവരവരുടെ പരിപാടികൾ ശ്രദ്ധയോടുകൂടി ചെയ്ത് നമ്മുടെ റേഡിയോ സാന്ത്വനം ശ്രോതാക്കൾക്ക് വേണ്ടിയുള്ള നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ എല്ലാവരും പരിശ്രമിക്കണം. ഇനി നാളെ തിരുവോണമാണ്. തിരുവോണ ദിവസം നമുക്കറിയാം എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്ന്. നമ്മൾ ഓരോരുത്തരും അതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ റേഡിയോയിലോട്ട് വന്നിരിക്കുന്നത്. ഇനി പോരാത്ത സാധനങ്ങൾ വൈകിട്ട് ഒരു ഉത്രാടപ്പാച്ചിലിൽ പോയി വാങ്ങി നമ്മൾ ഇത് കളർഫുള്ളാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.
0: വേണുചേട്ടനും റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: വളരെ സന്തോഷം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഓണാഘോഷമൊക്കെയാണ് അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കസേര കളിയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓണക്കളിയുടെ ആരവത്തിൽ നിന്ന് ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാരുമല്ല, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രോഗ്രാം പ്രൊഡ്യൂസറും ആർജിയുമായ പ്രീത ടീച്ചറാണ്. ഹലോ പ്രീത ടീച്ചർ.
1: ഹായ് പാർവതി. ഓണക്കോടിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: ഓണം ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ടീച്ചർ, നമ്മളിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാ ടീച്ചർ നല്ല സുന്ദരിയായിട്ടുണ്ട്.
1: താങ്ക് യു. അപ്പൊ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിന് സൂട്ട് ചെയ്യുന്ന ഒരു കോസ്റ്റ്യൂം ഇടുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി നമ്മൾ നല്ല സാരിയൊക്കെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് സെറ്റുമുണ്ടാണെങ്കിൽ അതൊക്കെ

0: സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ നേരത്തെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെക്കും ഓണത്തിന് അടിച്ചു കുളിക്കാനായിട്ട് അല്ലേ. അപ്പൊ അതൊക്കെ അല്ലേ ഒരു സന്തോഷം.
1: അതെ അതെയാണ് സന്തോഷം ടീച്ചർ. എന്റെ ഒരു മാസത്തെ കഷ്ടപ്പാടാണ് ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത്.
0: ആണോ
1: ടീച്ചറിന്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഇത്രയും സുന്ദരിയായത്?
0: ഒരു മാസം.
1: ഒരു മാസം
0: എന്ന് വെച്ചാൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ കൊടുത്തെങ്കിലേ അവർ ചെയ്ത് തരത്തുള്ളൂ. അപ്പൊ അത് മാത്രമാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്.
1: മത്സരങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്, അതിനിടയിൽ ഒരു ഇച്ചിരി വിശേഷം നമുക്ക് രണ്ടുപേർക്കും ഒന്ന് സംസാരിക്കാം ടീച്ചർ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ടീച്ചർ ഒരു ആർജയാണ്, ടീച്ചറാണ്, ഒരുപാട് വർഷങ്ങളായി പല മേഖലകളിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത കാണുമല്ലോ, എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് പറയാമോ?
0: നമുക്ക് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഓണാഘോഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലർ പറയും പണ്ടത്തെ ഓണമായിരുന്നു നല്ലത് എന്നാണ്. എനിക്ക് അങ്ങനൊന്നും തോന്നാറില്ല. എല്ലാ വർഷത്തെ ഓണത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മളുടെ ജീവിതം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ആഘോഷങ്ങളിലും മാറ്റങ്ങളൊക്കെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഓണാഘോഷത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ളൊരു ഓണമാണ്. അപ്പൊ അത് ആ സമയത്ത് നമ്മൾ ഓണം ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സൊക്കെ ആ സമയത്ത് ഭയങ്കര ഫ്രീ ആണ്. ഇതുപോലെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ വേറെയുള്ള ചിന്തകളൊന്നും ഇല്ല. നമ്മൾ കുട്ടിയല്ലേ. അപ്പൊ നമുക്ക് ഈ ആഘോഷം എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ്റെ കുടുംബ വീട്ടിലൊക്കെ നമ്മളെല്ലാവരുമായിട്ടും ഓണം ആഘോഷിച്ചു. അപ്പൊ അവ അന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ സൈക്കിളജ്ഞം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ വരും. അപ്പൊ അത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മൈതാനമുണ്ട്. അപ്പൊ അവിടെ ഈ സൈക്കിളജ്ഞക്കാർ വരും, അവരെ കാണുക, അവരുടെ പരിപാടികൾ കാണുക, എല്ലാവരുമായിട്ടും ആഘോഷിക്കുക. കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ടാവും. സദ്യ കളികള്, പിന്നെ ഓണക്കോടി. അന്നത്തെ കാലത്ത് ഓണക്കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോഴത്തെ കണക്ക് നമ്മൾ എല്ലാ മാസവും പോയി ഡ്രസ്സ് വാങ്ങിക്കാലൊന്നും ഇല്ല. ഓണത്തിനാണ് നമുക്ക് ഓണക്കോടി, അത് പുതിയ ഡ്രസ്സൊക്കെ കിട്ടുന്നത്. അപ്പൊ അതുമൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നീട് നമ്മൾ വളർന്ന് സ്കൂള് കോളേജിലൊക്കെ വരുമ്പം പല പല തരത്തിലുള്ള ഓണാഘോഷങ്ങളാണ്. അപ്പം നമ്മൾ ആഘോഷിച്ച ഓണം എന്ന് പറയുമ്പം ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാനൊരു ടീച്ചറായതിനു ശേഷം നമ്മൾ കുട്ടികളുമായിട്ട് ഓണം ആഘോഷിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒരു ഓണത്തിന് ഒരു മാസം മുമ്പേ നമ്മൾ തയ്യാറെടുപ്പാണ്. കുട്ടികളെ പല മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ മിക്കവാറും നമുക്കൊരു ഓണം സെലിബ്രേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാവും സ്കൂളിലും കോളേജിലുമൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഏർപ്പെട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കും. പിന്നെ നമ്മൾ കൂട്ടുകാർ, നമ്മുടെ കൊളീഗ്സും അതുപോലെ തന്നെ പിന്നെ പ്രിൻസിപ്പളും ഒക്കെ ആയിട്ട് ഇരുന്നുള്ള ഒരു ഓണം ആഘോഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. റേഡിയോ സാന്ത്വനത്തിൽ വന്നതിന് ശേഷം ഇവിടെ കുറേ നല്ല കൂട്ടുകാരുണ്ട് എനിക്ക്. എല്ലാവരും നല്ലവരാണ്. എല്ലാവരും ഭയങ്കര നമ്മളുമായിട്ട് വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുമായിട്ടൊരു ഓണാഘോഷം. പിന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട്, വനിതാ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഓണം ഉണ്ടാവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 7-8 ആഘോഷം എന്ന് പറയുന്നത് ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും ഓണം കഴിയുമ്പോഴും. അപ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ ഒരു സീസണിനെ ഞാൻ കാണുന്നത്. പ്രത്യേകിച്ചും എവിടെ നോക്കിയാലും സുന്ദരികളെ നമുക്കിങ്ങനെ കാണാം, സുന്ദരന്മാരെയും കാണാം അല്ലേ. സുന്ദരന്മാരെ വിട്ടുപോയാൽ ഇനി അവർ ചിലപ്പോൾ നമ്മളോട് പിണങ്ങും. അതുകൊണ്ട് സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ഇങ്ങനെ ഒരുങ്ങി ആ ഒരു തയ്യാറെടുപ്പ്, ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ആഘോഷങ്ങളും ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് നമ്മളുടെ സന്തോഷം ഷെയർ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ നന്നായിട്ട് ഓണം ആഘോഷിക്കാറുമുണ്ട്, എൻജോയ് ചെയ്യാറുമുണ്ട്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് എന്താണ് ടീച്ചറിന് പറയാനുള്ളത്?
0: അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഓണം ആഘോഷിക്കാനും നമ്മൾ ഈ വർഷവും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഓണം ആഘോഷിക്കാനായിട്ട് ദൈവം ഒരു അവസരം തന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവരും ഓണം അടിച്ചു വിളിക്കൂ, അത് തന്നെയാണ് പറയാനുള്ളത്.
1: യെസ്. അപ്പോൾ റേഡിയോ സാന്ത്വനം 90.4 FM എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
0: താങ്ക് യു പാർവതി, വളരെ സുന്ദരിയായിട്ടുണ്ട്. അപ്പോ അങ്ങനെ അടിച്ചു പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ പൊക്കോളൂ.
1: അടുത്തതായി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുന്ദര സഞ്ചാരത്തിലൂടെ നമുക്ക് പരിചയമായ നമ്മുടെ പ്രിയപ്പെട്ട ടി സദാശിവൻ സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം
1: സാർ. ഹാപ്പി ഓണം.
2: സെയിം ടു യു.
1: സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എന്നെങ്കിലും ഓണം മിസ് ചെയ്തുകൊണ്ട് യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
2: ചില അവസരങ്ങളിൽ അങ്ങനെ വേണ്ടിവരും. ഉദാഹരണത്തിന് 2026

0: ണം കാശ്മീരിൽ ആഘോഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുന്ദര സഞ്ചാരം അവതാരകൻ എന്ന നിലയിൽ റേഡിയോ സാന്ദനത്തിലെ രണ്ടാമത്തെ ഓണാഘോഷത്തിലാണ് പങ്കെടുക്കുന്നത്. വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ സംവിധാനമാണല്ലോ നമ്മുടെ റേഡിയോ. ഇവിടേക്ക് ഇതിൻ്റെ സന്ദേശവുമായി എത്തുന്നത് നമ്മൾ കുറെ കൂട്ടുകാരാണ്. കാരണം കൈമയി മറന്ന് ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഈ ഓണാഘോഷം നടക്കുന്നത്. ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ്.
1: സാർ, അപ്പൊ ഈ വർഷത്തെ ഓണാഘോഷം യാത്രയിലാണ്. എന്നാലും റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെയും ഇന്ത്യയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: സുന്ദര സഞ്ചാരത്തിന്റെ അവതാരകൻ എന്ന നിലയിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ നേരുകയാണ്. നല്ല ഒരു മലയാള വർഷമാകട്ടെ കൊല്ലവർഷമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
1: നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ലിറ്ററി വേൾഡും കറന്റ് അഫയേഴ്സ് പ്രോഗ്രാം പ്രൊഡ്യൂസറുമായ ഡോക്ടർ പാർവതി ജീവനാണ്. ഹായ് മിസ്.
2: ഹായ് പാർവതി.
1: യെസ്, എന്തൊക്കെയുണ്ട് മിസ് ഓണവിശേഷങ്ങൾ?
2: ഹായ് പാർവതി. ഓണം സെലിബ്രേഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നു. എൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ ഓണം സെലിബ്രേഷനാണ്. ഐ റിയലി എൻജോയ് ബീയിങ് വിത്ത് ഓൾ ഓഫ് ദം ഹിയർ.
1: യെസ്. അപ്പൊ 31 വർഷമായിട്ട് മിസ് അതായത് ടീച്ചിങ് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ? 31 വർഷമായിട്ട്
2: റിട്ടയർ
1: ചെയ്തു. അപ്പോ ഇത്രയും വർഷം അതായത് പല തരത്തിലുള്ള ഓണാഘോഷങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടോ?
2: അതെ അതെ.
1: നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പമുള്ള ഓണാഘോഷം എങ്ങനെയുണ്ട്?
2: ആ, അടിപൊളി ഓണാഘോഷം. ഞാൻ 26 years ഫാറ്റിമ മദർ നാഷണൽ കോളേജിലായിരുന്നു. അതിനു മുമ്പ് 5 years ഐ ടോട്ട് അറ്റ് ദ +2 സ്കൂൾസ്. അപ്പോൾ പലതരത്തിലെ ഓണം മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കോളേജിലെ യങ്സ്റ്റേഴ്സിൻ്റെ ഓണം, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നെ വീട്ടിലെ ഞങ്ങളുടെ ഓണം, അതെല്ലാം അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു കുടുംബം നല്ല ഓണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ഐ എൻജോയ് ബീങ് ഹിയർ ഫോർ ഓണം.
1: എന്താണ് മിസ്സേ ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ വിഷമങ്ങളൊക്കെ മനസ്സിലൊക്കെ കാണും എല്ലാവർക്കും, എന്താ എപ്പോഴും സന്തോഷമായിരിക്കില്ല, ബട്ട് എൻജോയ് ദ മാക്സിമം, എൻജോയ് ടു ദ ഫുൾ ഡ്യൂറിങ് ഓണം സീസൺ. That will be good only, not only for your mind, but also for your health. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: മിസ്സിനും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെയും അതോടൊപ്പം എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: താങ്ക് യു സോ മച്ച് പാർവതി.
1: അണിയറയിലെ ഓണാഘോഷം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് എന്റെ ഒപ്പം റേഡിയോ സാന്ത്വനം 90.4 FM ടെക് ബൈറ്റ്സിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായ അനു വേട്ടനാണ്.
3: ഹലോ പാർവതി.
1: യെസ്, എന്തൊക്കെയുണ്ട് ഓണ വിശേഷങ്ങൾ?
3: എങ്ങനെയുണ്ട് പാർവതിയുടെ ഓണാഘോഷങ്ങളൊക്കെ?
1: അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ ഓണം ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയല്ലേ അനു വേട്ട, കണ്ടില്ലേ മത്സരങ്ങളൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്.
3: പായസം അടിപൊളിയായിരുന്നു.
1: യെസ്, അതെ, നമ്മളത് സാറിനോട് പ്രത്യേകം പറയുന്നതായിരിക്കും അനുവേട്ടന് പായസം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്.
3: അടിപൊളി പായസമായിരുന്നു, എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശ്രോതാക്കൾ എല്ലാരും ഓണം ആഘോഷിച്ചോണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത്തവണ ടെക് ബൈറ്റ്സിന്റെ എല്ലാ പ്രത്യേകമായ ഒരു ഓണം എപ്പിസോഡ് നമ്മൾ ഇവിടെ അണിയറയിൽ ഓക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ഓണം ഞങ്ങളുടെ ടെക് ബൈറ്റ്സിന്റെ വക ആശംസിക്കുന്നു.
1: യെസ്. അപ്പൊ അനുവേട്ടാ, എന്റെയും റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: താങ്ക് യു.
1: അനുവേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അനുവേട്ടന്റെ അടുത്ത് തന്നെ നമ്മുടെ ടെക് ബൈറ്റ്സിന്റെ അഖിലേട്ടൻ ഇരിപ്പുണ്ട്. ഹായ് അഖിലേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഓണം?
4: ഹലോ പാർവതി. പാർവതിക്ക് ഹാപ്പി ഓണം. ഒത്തിരി സന്തോഷമാണ്. ഞാൻ എൻ്റെ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ഇപ്പോഴാന്ന് തോന്നുന്നു ഇത്രയും സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഓണമൊക്കെ ശരിക്കും ആഘോഷിക്കുന്നത്. മിക്കപ്പോഴും ഓണം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വർക്കിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു പോകാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്കെന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം സമയം കിട്ടി. ഇവിടെ എൻ്റെ എല്ലാവർക്കും നിർബന്ധിച്ചിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റി. ഞാനിപ്പോൾ ഒരു വർഷത്തിന് മേലെയായിട്ട് ഇവിടെ ടെക് ബൈറ്റ്സിലെ പരിപാടി ഞാൻ ഇവിടെ ചെയ്യുന്നു. അപ്പോൾ യാദൃശ്യമായിട്ടാണ് എനിക്ക് ഇവിടെ അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതും. അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി ഇപ്പോൾ ഒരു സക്സസ്ഫുള്ളായിട്ട് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് അതിനകത്ത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഓണാഘോഷം നമ്മളിപ്പോൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി നമ്മൾ കഴിയാറാവുന്ന പരിപാടികളൊക്കെ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. സദ്യ ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു. റേഡിയോ സാധനത്തിലെ എല്ലാ ഫാമിലിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. അതുപോലെ തന്നെ ടെക് ബൈറ്റ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും, നമുക്ക് ഇത്രയും നാൾ സപ്പോർട്ട് തന്നതും നിങ്ങളുടെ ഡൗട്ട്സ് പലരും നിങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മളെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അഖിലേട്ടന് ഞങ്ങളുടെ റേഡിയോ സാന്ത്വനത്തിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊന്നോണം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഓണവിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് ഡോക്ടേഴ്സ് ചാറ്റിന്റെയും അതോടൊപ്പം ഗാനവേദിയുടെയും പ്രൊഡ്യൂസറായ ഡോക്ടർ ശ്രീജ അനിലാണ്. ഹലോ ഡോക്ടർ.
2: നമസ്കാരം. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ഡോക്ടർ. ഞാൻ അങ്ങോട്ട് ആദ്യം ഹാപ്പി ഓണം പറയാൻ വന്നേ, അപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് ഹാപ്പി ഓണം തന്നു.
2: ഓ,
1: തിരിച്ചും ഹാപ്പി ഓണം.
2: താങ്ക് യു.
1: എന്തൊക്കെയുണ്ട് ഡോക്ടർ ഓണവിശേഷങ്ങൾ?
2: ഓണവിശേഷങ്ങൾ എന്ന് പറയുമ്പം വളരെ ഹാപ്പിയാണ്. പക്ഷേ മോളൊന്നും സ്ഥലത്തില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചുമോളുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ പണ്ടത്തെ ഓണം എന്ന് പറയുമ്പം അത് വേറൊരു നൊസ്റ്റാൾജി തന്നെയാണ്. ഇപ്പം അങ്ങനത്തെ ഓണങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് കുറേ ക്ലബ്ബുകളൊക്കെ ഉണ്ട്, അവിടെ നല്ല ഓണാഘോഷങ്ങളൊക്കെ ഉണ്ട്. തിരുവാതിര സഹിതം നമ്മൾ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നുണ്ട്.
1: അതെ, അതോടൊപ്പം റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ കൂടെയും ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓണ മത്സരങ്ങളൊക്കെ കണ്ടിട്ട് എന്താണ് ഡോക്ടറിന് തോന്നുന്നത്? അടിപൊളിയായിട്ടുണ്ടോ?
2: പിന്നെ തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും. അതോടൊപ്പം ഡോക്ടറിന്റെ കൊച്ചുമോള് അലങ്കൃത ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് അല്ലി.
3: ഹായ് പാർവതി ചേച്ചി.
1: ഹാപ്പി ഓണം അല്ലി.
3: ഹാപ്പി ഓണം പാർവതി ചേച്ചി.
1: അല്ലി ഇങ്ങനെ ഇവിടെ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. കസേര കളിയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അല്ലി ജയിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ, അപ്പൊ എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടി രണ്ടു വരി ഓണപ്പാട്ട്.
2: ഓക്കെ ഓക്കെ.

0: ഏവർക്കും നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന ഒരു പാട്ടാണിത്. ശ്രീകുമാരൻ തമ്പിസാറിന്റെ വരികൾക്ക്, അർജുന മാഷിന്റെ സംഗീതം, വാണി ജയറാമിന്റെ സുന്ദരമായ അലവരം അല്ലേ. എപ്പോൾ കേട്ടാലും നമുക്കൊരു ഒരു ഓണത്തെ പറ്റിയുള്ള ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവും.
1: ഈ അവസരത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കാം. വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ ഒപ്പം ഉമാനന്ദിനി മാമും ശിവപ്രകാശം സാറും ഉണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ ശ്രോതാക്കൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അതെ, ഇന്നിസയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ആണ്. നമസ്കാരം സാർ.
2: വണക്കം
1: സാർ. ആദ്യം തന്നെ റേഡിയോ സാന്ത്വനത്തിന്റെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: താങ്ക് യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പമുള്ള ആദ്യത്തെ ഓണമാണ്. ഈ അവസരത്തിൽ എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
2: കേൾക്കുമ്പോഴേ ரொம்ப സന്തോഷമാ இருக்கு. മുതൽ മുതലേ റേഡിയോ സാന്ത്വനത്തിലെ ഓണം വിടാവേ നാങ്കൾ വെകു വിമർശയാ കൊണ്ടാടുന്നതിൽ ரொம்ப ரொம்ப സന്തോഷം. இந்த நாள் ரொம்ப மறக்க முடியாத ஒரு நாளா இருக்கு எனக்கு. എല്ലാവർക്കും ഓണ നൽവാഴ്ത്തുക്കൾ.
1: ഹലോ മാം.
3: ഹലോ.
1: ഓണം ഇങ്ങനെ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്?
3: എനിക്ക് ഭയങ്കര സന്തോഷമാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ശ്രോതാക്കൾക്കും അംഗങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.
1: ഇപ്പൊ എന്റെ മൈപോഞ്ചിൽ നിൽക്കുന്ന അധികം ആർക്കും അറിയാത്ത ഒരാളാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന അനിത ചേച്ചിയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഹായ് അനിത ചേച്ചി.
4: ഹായ് പാർവതി.
1: ചേച്ചി, ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: പാർവതിക്കും എന്റെ ഓണാശംസകൾ. യെസ്.
1: ചേച്ചി, ഇതുവരെ ആഘോഷിച്ച ഓണാഘോഷത്തില് ഏറ്റവും പ്രിയപ്പെട്ട ഓണാഘോഷം ഏതാണ്?
4: എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓണാഘോഷം എൻ്റെ കുട്ടിക്കാലത്തെ ഓണാഘോഷം തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ 3rd വർഷത്തെ ഓണാഘോഷമാണിത്. അടിപൊളിയാണ്.
1: അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ?
4: അതെ.
1: യെസ്. അപ്പോൾ ചേച്ചിക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: റേഡിയോ സാന്ത്വനത്തിനും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ആഘോഷങ്ങൾക്കിടയിൽ നിന്ന് ഒരാളെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഹായ് ആതിര. ഹായ് പാർവതി, ഹാപ്പി ഓണം. ആതിരയെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആർജെ ആതിരയ്ക്ക് ഹാപ്പി ഓണം.
5: യെസ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഓണ ബഹളത്തിന്റെ ഇടയിൽ നേരത്തെ തന്നെ പാർവതി പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ എന്താ പറയാ, മത്സരത്തിന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പാർവതി വാ വാ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ വന്നതാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹാപ്പി ഓണം നേരുന്നു.
1: യെസ്. ആതിര തിരക്കിലാണ്. ഓണ മത്സരത്തിന്റെ ആഘോഷ തിമിർപ്പിലാണ്. മത്സരങ്ങളുടെ ഒക്കെ ബഹളത്തിനിടയിൽ നിന്ന് ഞാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നതാണ്. എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. നമ്മുടെ ശ്രോതാക്കളൊക്കെ ഓണമായിട്ട് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
5: അതെ, മത്സരത്തിന്റെ ഒരു ചൂടിലാണ്. ഞാൻ ചില മത്സരത്തിലൊക്കെ ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അടുത്തതിന് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ചോദിച്ചോളൂ.
1: യെസ്. ആതിരയുടെ ഓണമൊക്കെ എവിടം വരായി? ഇതാണ് എന്റെ ചോദ്യം.
5: ഓണം ഇവിടം വരെയായി. ഇപ്പൊ നമ്മുടെ റേഡിയോ സാന്ത്വനം അടിപൊളിയായിട്ട് ഓണം സെലിബ്രേഷൻ മോഡിലാണ്. കുറച്ച് മത്സരങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത്രയും സന്തോഷമായിട്ട് ഇങ്ങനെ എല്ലാവരും ആ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഓൾമോസ്റ്റ് വീട്ടിലും എന്താ പറയാ, നമ്മുടെ സ്കൂളിലും സ്കൂളിലൊക്കെ മോളുടെ സ്കൂളിലും ഒക്കെ ആഘോഷത്തിന്റെ ഭാഗമായി. അപ്പൊ അങ്ങനെ കളറായിട്ട് തന്നെ ഈ ഒരു ഓണം ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
1: എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോട് പറയാനുള്ളത്?
5: എല്ലാ പ്രിയപ്പെട്ടവരും മനോഹരമായിട്ട് തന്നെ എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ഓണത്തിന് ഇങ്ങനെ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പണ്ടുള്ള കാലഘട്ടത്തിൽ ഓണത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഓണങ്ങളാണ് ഓരോ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. എങ്കിലും ഈ ആഘോഷത്തിന്റെ നിറം ഒട്ടും മങ്ങിയിട്ടില്ല. ഏത് കാലഘട്ടത്തിലൂടെ പോകുമ്പോഴും ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അത് ആഘോഷത്തിന്റെ ഭാഗമാണ്, നിറങ്ങളാണ്, നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പൊ പൂക്കളാണെങ്കിലും ആ ഒരു സദ്യയുടെ മണമാണെങ്കിലും എല്ലാം ഇങ്ങനെ മനോഹരമായിട്ട് തന്നെ തുടരുകയാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും മനോഹരമായി തന്നെ മലയാളികൾ എവിടെയുള്ളവർക്കാണെങ്കിലും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനിങ്ങനെ തിരക്കിലാണ്, പറഞ്ഞോളൂ.
1: മത്സരങ്ങളുടെ ഒക്കെ ഒരു ആവേശത്തിലാണ് ആതിരയെന്ന് അറിയാം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു രണ്ട് വരി പാട്ട്.
5: യെസ്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഒരു ഓണ മൂഡിൽ എല്ലാവരുടെ മനസ്സിൽ ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പാടുകയാണ്.

0: എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ആതിര.
0: നമ്മളോടൊപ്പം അടുത്തതായി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ടെക്നിക്കൽ സപ്പോർട്ടും പിന്നണി ഗായകനുമായ ഹരിപ്രസാദ് ആണ്. ഹായ് ഹരിച്ചേട്ടാ.
2: ഹായ് പാർവതി. ഹാപ്പി ഓണം എന്തുണ്ട്?
0: ഹാപ്പി ഓണം ഹരിച്ചേട്ടാ. അടിപൊളിയായിട്ട് പോകുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM എന്റെ ആദ്യത്തെ ഓണമാണ്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹരിച്ചേട്ടാ, ഞങ്ങൾ എല്ലാരും ഓണം അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഹരിച്ചേട്ടൻ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഹരിച്ചേട്ടന്റെ ഈ വർഷത്തെ ഓണ പരിപാടികൾ?
2: ഓണം നമ്മൾ ഇവിടെ തന്നെ അടിച്ചു പൊളിക്കുകയല്ലേ. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ കൂടെ എല്ലാരുമായിട്ട് നമ്മുടെ ആദ്യത്തെ ഓണമല്ലേ?
0: യെസ്, എന്റെ ആദ്യത്തെ ഓണമാണ് ഹരിച്ചേട്ടാ. അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഹരിച്ചേട്ടൻ ഇങ്ങനെ ജോലിയിലൊക്കെ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി രണ്ട് വരി പാട്ട്.

0: ഹരിച്ചേട്ടാ സൂപ്പർ ആയിരുന്നു. എന്റെയും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഓണാഘോഷം ഇങ്ങനെ സമാപനത്തോടടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളോടൊപ്പം 20 വർഷമായി കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സാരഥിയായും ഇപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഡയറക്ടറുമായ എന്നം പിള്ള സാറാണ് ഉള്ളത്. നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം
0: സാർ. ഹാപ്പി ഓണം.
2: ഹാപ്പി ഓണം പാർവതി. ഹാപ്പി ഓണം ടു ഓൾ ദി ലിസണേഴ്സ് ഓഫ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: താങ്ക് യു സാർ. നമ്മൾ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ സാർ. യെസ്, സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് അതോടൊപ്പം നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ?
2: തീർച്ചയായിട്ടും. രസകരമായ കാലമായിരുന്നു ബാല്യം. ആ ബാല്യത്തിലാണ് യഥാർത്ഥത്തിൽ ഓണം ആഘോഷിക്കുകയും ആഘോഷിക്കുന്നത് കാണുകയും ചെയ്തിട്ടുള്ളത്. പുലികളെയും വേലകളെയും ഓണപ്പാട്ടും ഊഞ്ഞാലാട്ടവും എല്ലാമായിട്ട് തിമിർത്താടിയ ഒരു കാലമുണ്ടായിരുന്നു. നല്ല നല്ല ഓർമ്മകളുടെ ഒരു കാലം. പക്ഷേ അതെല്ലാം ഇന്ന് കൊഴിഞ്ഞുപോയി എന്ന് തോന്നുന്നു. 20 വയസ്സുവരെ നമ്മൾ കണ്ട ഓണാഘോഷമല്ല ആ 20 വർഷത്തിന് ശേഷം ഇന്ന് ഇന്നത്തെ ന്യൂജൻ എന്ന് പറയുന്ന കുട്ടികളായാലും നാട്ടുകാരായാലും ആ എല്ലാവരും കാണുന്നത് മറ്റൊരു പ്രകടമായ വ്യത്യാസമുള്ള ഓണാഘോഷങ്ങളും ഓണചിന്തകളും ഓണ പരിപാടികളും ഒക്കെയാണ് സംഘടിപ്പിക്കുന്നത്, കാണുന്നത്, കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ പരക്കെ പരാതി പറഞ്ഞ് കേൾക്കുന്നത് ഓണാഘോഷത്തിൻ്റെ പൊലിമ നഷ്ടപ്പെട്ടു പോയി, ഇവയെല്ലാം എന്തൊക്കെയോ ചേർന്ന് ദുരിതപൂർണമാക്കിയിരിക്കുന്നു. പഴയ ആചാരങ്ങളിൽ നിന്നും പൊലിമയിൽ നിന്നും ഒക്കെ നമ്മൾ വളരെ വളരെ അകന്നു പോയി എന്നാണ് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ 20 വയസ്സുവരെ നാട്ടിലും അതിനുശേഷം പല ദേശങ്ങളിലുമായിട്ടാണ് കഴിഞ്ഞു കൂടിയിട്ടുള്ളത്, ജോലി സംബന്ധമായിട്ടും മറ്റും. ഇവിടെ എല്ലാം ഓണം വിദേശത്തായാലും പിന്നെ നാട്ടിൽ നിന്ന് വളരെ അകന്ന, ഇപ്പോൾ ഗൗഹട്ടിയിലായാലും ഡൽഹിയിലായാലും കൽക്കട്ടയിലായാലും തിരുവനന്തപുരത്തൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഓണം മറുനാട്ടുകാരുമായിട്ട് പങ്കിടുമ്പോൾ ഒരു വല്ലാത്ത അനുഭൂതിയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഓണാഘോഷങ്ങൾ വളരെ ഈ വർഷം വളരെ തകൃതിയായിട്ട് നല്ല കാലാവസ്ഥയിൽ കൊണ്ടാടപ്പെടുമെന്നാണ് ആശിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കട്ടെ. എല്ലാ ആശംസകളും മുന്നോടിയായിട്ട് തന്നെ നേരുന്നു. പാർവതിക്കും എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അനേകായിരം രോഗികളടങ്ങിയ കുടുംബങ്ങൾക്കും വേദനരഹിതമായ സന്തോഷപ്രദമായ ഒരു ഓണം ആശംസിക്കുന്നു. അങ്ങനെ ആവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശിക്കുകയും ചെയ്യുന്നു.
0: നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് ശ്രോതാക്കളോട് ഒരുപാട് കടപ്പാടുണ്ട്. റേഡിയോ സാധനത്തിൻ്റെ 3rd വർഷമാണ്. 3rd December 10 ആകുമ്പോഴത്തേക്ക് 3 വർഷം പൂർത്തിയാവുന്നു. വളരെ നല്ല നിലയിൽ ഞങ്ങളോട് സഹകരിച്ച ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക്, ദേശത്തും വിദേശത്തുമുള്ള ലക്ഷക്കണക്കിന് ശ്രോതാക്കൾക്ക് എല്ലാ നന്ദിയും അറിയിക്കുന്നു. നല്ല നല്ല പരിപാടികൾ ഇനിയും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ

0: വിശ്വസിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം.
1: സാർ നന്ദി നമസ്കാരം. അതോടൊപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: തീർച്ചയായിട്ടും.
1: നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സൗണ്ട് ഡിസൈനറായ ആദർശ് അജയാണ്. ആദർശ് ഒരു ഗായകനും കൂടിയാണ്. പാട്ടൊക്കെ നമുക്ക് വഴിയെ കേൾക്കാം. ഇപ്പോ നമുക്ക് ആദർശിന്റെ ഓണ വിശേഷങ്ങൾ കേൾക്കാം. ഹായ് ആദർശ്.
2: ഹായ് പാർവതി. ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ആദർശ്. കഴിഞ്ഞ ഒരു വർഷമായി ആദർശ് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഓണം ആഘോഷിക്കുന്നുണ്ട്. എന്താണ് ആദർശ് ഈ വർഷത്തെ ഓണ വിശേഷങ്ങൾ?
2: ഓണമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. നൈസാണ്. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുകയാണ്. അതൊക്കെ പങ്കെടുത്തോണ്ടിരിക്കുന്നു. അടിപൊളിയാണ്.
1: അടിപൊളിയാണ്. അപ്പൊ അടിപൊളിയായി തന്നെ പോകട്ടെ. ഏതാണ് ഞങ്ങൾക്ക് വേണ്ടി തരുന്ന പാട്ട്?
2: നമുക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യം ആ സിനിമയിലെ ഒരു ഓണപ്പാട്ടുണ്ടല്ലോ, അത് പാടാം.

0: അപ്പൊ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. ആദർശിന്റെ ഓണവും അടിപൊളിയാവട്ടെ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഓണാഘോഷ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ഇന്നേ ദിവസം ഞങ്ങളും ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആഘോഷത്തിൽ നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടും പിന്നണി ഗായകനും റെക്കോർഡിസ്റ്റുമായ ശ്യാം ചേട്ടൻ, ശ്യാം ദാസ് നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് ശ്യാം ചേട്ടാ, നമസ്കാരം. ഹാപ്പി ഓണം.
1: ഹായ് പാർവതി, ഹാപ്പി ഓണം.
0: ശ്യാം ചേട്ടാ, ഈ ഓണക്കാലത്ത് എന്താണ് പ്ലാൻ?
2: ഈ ഓണക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ അവരുടെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാകുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഓണാഘോഷം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഈ വർഷത്തെ ഓണം കണ്ടിട്ട് എന്താ തോന്നുന്നേ?
2: റേഡിയോ സാന്ത്വനം 90.4 FM ഫാമിലിയുടെ കൂടെയുള്ള രണ്ടാമത്തെ ഓണാഘോഷമാണ് എൻ്റെത്. കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ നല്ല രീതിയിലുള്ള ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളുമാണ് ഈ വർഷവും നടന്നു വരുന്നത്.
0: ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാമോ?
2: അപ്പോൾ പാടാലോ.
3: അട്ടക്കളം കുത്തണ്ടേ, ഓണവില്ലടിക്കണ്ടേ, പുലികളി വേഷം കെട്ടാനൊപ്പം കൂടണ്ടേ. ആട്ടക്കളം കുത്തണ്ടേ, ഓണവില്ലടിക്കണ്ടേ, പുലികൾ

0: മത്സരങ്ങളുടെ ഒരു ലഹരിയിൽ എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. വിജയവും തോൽവിയും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ഒരു നിമിഷം നിൽക്ക്. ശ്രീലക്ഷ്മി, ഞാൻ ഇച്ചിരി വിശേഷങ്ങളൊക്കെ നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ വന്നിരിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ പുറകെ ഓടി നടക്കുക.
1: ഞാൻ ഇത്തിരി തിരക്കായി പോയി. എന്തായാലും ചോദിച്ചോളൂ. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആദ്യം തന്നെ ഹാപ്പി ഓണം പറയാണ്.
0: ശ്രീലക്ഷ്മി, വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടെ നമ്മുടെ ശ്രോതാക്കളും ഒപ്പം ഉണ്ട്. അപ്പൊ ആ വിശേഷങ്ങളിലൊക്കെ ഒക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുവരെ ആഘോഷിച്ച ഓണത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ശ്രീലക്ഷ്മിക്ക് ഈ വർഷം തോന്നിയിട്ടുള്ളത്?
1: ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് നമ്മളിങ്ങനെ റേഡിയോയിൽ കൂടി ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വൈബ്, ഒരു പ്രത്യേക വൈബ് അല്ലേ. ഇപ്പൊ നമ്മുടെ ഒരു സെക്കൻഡ് ഫാമിലി ആണല്ലോ നമ്മുടെ ഇപ്പൊ റേഡിയോ എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളുണ്ട്. അപ്പം കുറച്ചും കൂടി സ്പെഷ്യൽ ആണ് ഈ ഓണം. പിന്നെ ഇവിടുത്തെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും പരാജയപ്പെടുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കളിയാക്കലുകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്.
0: ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാരും കൊണ്ട് ഞാൻ പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൈക്കിന്റെ മുന്നിൽ വന്നാൽ ശ്രീലക്ഷ്മിയും പാട്ട് പാടണം.
1: അപ്പൊ
0: ഞങ്ങൾക്ക് വേണ്ടി, തീർച്ചയായും വേണം. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടു വരി പാട്ട് പാടിത്തരുമോ?
1: യെസ് ഓഫ് കോഴ്സ്.

ഞങ്ങളുടെ അണിയറയിലെ ഈ ഓണം എല്ലാരും കേട്ട് സന്തോഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം റേഡിയോ കുടുംബം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തവണ ഓണം ആഘോഷിച്ചത് നിങ്ങളോടൊപ്പം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി അണിയറയിലെ ഓണം. ആശയം അവതരണം RJ പാർവതി.

മാവേലി തമ്പുരാന്റെ വരവറിയിച്ച് തുമ്പപ്പൂവും തുളസിക്കതിരും പുഞ്ചിരിക്കുന്ന ഈ ഓണക്കാലത്ത് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പുതുപ്പൂവിൻ്റെ നൈർമല്യവും നിലവിളക്കിൻ്റെ പരിശുദ്ധിയുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഏവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ.

നിലാവിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ ചേർത്ത് വയ്ക്കാൻ ഒരു പൊന്നോണം കൂടി വരവായി. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: மனம் 90.4 FM. Stay tuned.
1: சரகம கர்வான்மினி மலையாளம்.

പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ എം പിള്ള, റേഡിയോ സാന്ദ്രം 90.4 FM സ്റ്റേഷൻ ഡയറക്ടർ, അതുപോലെ കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയും സിഇഒയുമാണ്. ലോകമെമ്പാടുമുള്ള റേഡിയോ സാന്ദ്രം 90.4 FM ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കുട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കഥയുടെ പേര് അഭിനയത്തിന്റെ രഹസ്യം. ശ്രദ്ധിച്ചു കേട്ടോളൂ. പണ്ട് ബാഗ്ദാദിൽ ഒരു യുവാവ് ഉണ്ടായിരുന്നു, പേര് ഷംസുദ്ദീൻ. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ധൂർത്തടിച്ച് ചെലവഴിച്ചപ്പോൾ അയാൾ പാപ്പരായി. ജീവിക്കണമെങ്കിൽ യാചിക്കണമെന്ന സ്ഥിതി വരെ എത്തി. ഒരു ദിവസം അയാൾ ദേശാടനത്തിന് വേണ്ടി ഒരു മാളികയുടെ മുമ്പിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടിട്ട് കൂടി നിന്നവരിൽ ഒരാളിനോട് അയാൾ ചോദിച്ചു, ഈ മാളികയിൽ താമസിക്കുന്നത് ആരാണ്? ഈ മാളികയിൽ താമസിക്കുന്നത് ദാനശീലനായ അലാവുദ്ദീനാണെന്ന് ഇവിടെയുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമല്ലോ, അയാൾ മറുപടി പറഞ്ഞു. ഷംസു ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും അദ്ദേഹം തരുമോ? അകത്തു പോയി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ തീർച്ചയായും തരും. ഷംസുദ്ദീൻ മാളികയുടെ പൂമുഖത്ത് പ്രവേശിച്ചു. നീണ്ട താടിയും മനോഹരമായ തലപ്പാവും ധരിച്ച് ഒരു സ്വർണ സിംഹാസനത്തിൽ വൃദ്ധനായ അലാവുദ്ദീൻ ഇരിക്കുന്നു. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അസ്ലാമു അലൈക്കും. ഷംസുദ്ദീൻ അലാവുദ്ദീന് സലാം പറഞ്ഞു. അലാവുദ്ദീൻ പ്രത്യഭിവാദനം ചെയ്തു. അലൈക്കും അസ്ലാം. ഷംസുദ്ദീൻ താൻ പാപ്പരായ കഥ അലാവുദ്ദീനോട് പറഞ്ഞു. രണ്ടു ദിവസം ഒന്നും കഴിച്ചിട്ടില്ലാത്ത തനിക്ക് എന്തെങ്കിലും തരണമെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. എന്ത്, ഈ നാട്ടിൽ ഒരു യുവാവ് പട്ടിണി കിടക്കുന്നെന്നോ? അലാവുദ്ദീൻ അത്ഭുതം പ്രകടിപ്പിച്ചു. അലാവുദ്ദീൻ ഉടനെ ഷംസുദ്ദീനെ ഭക്ഷണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭൃത്യന്മാരെ പേര് ചൊല്ലി വിളിച്ചിട്ട് ആഹാരം വിളമ്പാൻ പറഞ്ഞു. പക്ഷേ ഭൃത്യന്മാരാരും വന്നില്ല. അലാവുദ്ദീൻ കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. ഷംസുദ്ദീൻ ഇത് കണ്ട് അമ്പരന്നു. മിണ്ടാതിരുന്ന ഷംസുദ്ദീനെ കണ്ടിട്ട് അലാവുദ്ദീൻ ചോദിച്ചു, നീ എന്താണ് ആഹാരം കഴിക്കാതിരിക്കുന്നത്? മേശപ്പുറത്ത് ഇഷ്ടം പോലെ വിഭവങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ലേ? അലാവുദ്ദീൻ തന്നെ കളിയാക്കുകയാണെന്ന് ഷംസുദ്ദീന് തോന്നി. എന്നാൽ അയാളും ബുദ്ധിമാനായിരുന്നു. ഷംസുദ്ദീനും ആഹാരം കഴിക്കുന്നതായി അഭിനയിച്ചു. അല്ലാതെ എന്തു ചെയ്യാനാണ്? അലാവുദ്ദീൻ ആഹാരം വലിയ വലിയ ഉരുളകളായി വിഴുങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഷംസുദ്ദീനോട് പറഞ്ഞു, ഇഷ്ടം പോലെ കഴിച്ചോളൂ, നിനക്ക് വിശക്കുന്നുവെന്നല്ലേ പറഞ്ഞത്? ഷംസുദ്ദീൻ പറഞ്ഞു, ഞാനും വലിയ വലിയ ഉരുളകളായി ആഹാരം കഴിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഈ റൊട്ടിക്ക് നല്ല രുചി അല്ലേ? അലാവുദ്ദീൻ ഷംസുദ്ദീനോട് ചോദിച്ചു. ഷംസു ഉത്സുകതയോടെ നോക്കിയിട്ടും അവിടെ എങ്ങും റൊട്ടി കണ്ടില്ല. ഷംസുദ്ദീനും പരാജയം സമ്മതിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അയാളും പറഞ്ഞു, ശരിയാണ്, ഈ റൊട്ടിക്ക് നല്ല സ്വാദ്. ഇത്രയും നല്ല റൊട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ട് പോലുമില്ല. ഇനി അല്പം മദ്യം കൂടി നമുക്ക് കഴിക്കാം. എന്താ? അലാവുദ്ദീൻ ചോദിച്ചു. മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഷംസുദ്ദീൻ പറഞ്ഞു, ഞാൻ മദ്യം കഴിക്കാറില്ല. അലാവുദ്ദീൻ മദ്യം കഴിക്കുന്നതായി അഭിനയിച്ചു. എന്നിട്ട് ഷംസുദ്ദീനെ മദ്യം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ ഷംസുദ്ദീൻ മദ്യം കുടിക്കുന്നതായി അഭിനയിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഷംസുദ്ദീൻ അലാവുദ്ദീനെ പ്രഹരിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് അലാവുദ്ദീൻ ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇതെന്റെ കുഴപ്പമല്ല സുഹൃത്തെ, മദ്യത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. മദ്യം ഞാൻ കഴിക്കുകയില്ലെന്ന് ആദ്യമേ പറഞ്ഞതല്ലേ. ഇനിയും അഭിനയം തുടർന്നാൽ അപകടമാകുമെന്ന് അലാവുദ്ദീന് തോന്നി. അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വളരെ കാലമായി നിന്നെ പോലെയുള്ള ഒരു യുവാവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇന്ന് മുതൽ നിന്നെ എന്റെ കാര്യസ്ഥനായി നിയമിച്ചിരിക്കുന്നു. നിനക്ക് സുഖമായി ഇവിടെ കഴിയാം. നാം എന്തെല്ലാം കഴിച്ചതായി അഭിനയിച്ചോ അതിൽ മദ്യമൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാം. കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ തീരുകയാണ്. അടുത്ത കഥയുമായിട്ട് നാളെ വരാം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിഗ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അവിട്ടം ദിന പ്രത്യേക പരിപാടി. ഹൃദയപൂർവ്വം മെജോ ജോസഫ്. അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആഘോഷങ്ങൾ നമ്മൾ കലണ്ടറിൽ മാത്രമാണ് കണ്ടുവരുന്നത്. എന്നാൽ ചില ആഘോഷങ്ങളോ ഹൃദയത്തിലേക്ക് മനോഹരമായി തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ കാലാതീതമായി നമ്മിൽ അലിഞ്ഞു ചേർന്ന ഒരാഘോഷത്തിന്റെ പേരാണ് ഓണം. എവിടെയാണെങ്കിലും ഓരോ മലയാളിയെയും ഓർമ്മകളിലേക്കും സ്നേഹത്തിലേക്കും സ്വന്തം വീട്ടുമുറ്റത്തേക്കും എത്തിക്കുന്ന മനോഹരമായൊരു വികാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളോടൊപ്പം ഈ നിമിഷത്തിൽ ഞാൻ RJ ആതിര. ഈ ഓണനാളിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം തരട്ടെ. ഒരു സംഗീത സമ്മാനം തന്നെ ആയാലോ. 2 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയ്ക്ക് ഹൃദയസ്പർശിയായ മെലഡികൾ സമ്മാനിച്ച ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഒരു സിംഗറാണ്, ഒരു ആക്ടറാണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ബഹുമുഖ പ്രതിഭ. ഈ ഓണനാളിൽ റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കൾക്കായി വളരെ സ്നേഹത്തോടുകൂടി സമ്മാനിക്കുന്നു ദ മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് ഡയറക്ടർ മെജോ ജോസഫ്. നമസ്കാരം സർ.
1: അതെ,
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയപൂർവം മെജോ ജോസഫ് എന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്.
1: അതെ,
0: ആദ്യം തന്നെ പറയട്ടെ സർ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ടു യു ടു. എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം.
0: അതെ അതെ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമ്മാനിക്കാനുള്ളത്, സാധാരണ ഈ ഓണം എന്ന് പറയുമ്പോ ഓണത്തിന്റെ പൂക്കളും അതിന്റെ ആ ഒരു മണവും സദ്യയുടെ രുചിയും അതിനൊപ്പം തന്നെ ഈ ഓണനാളിൽ ഒരു മധുരം നൽകുക, അതിമധുരം എന്ന രീതിയിലാണ് നമ്മുടെ മെജോ ജോസഫ് സാറിന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ശ്രോതാക്കളെ പോലെ തന്നെ എനിക്കും അതൊരു, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് സാറിന്റെ ഓരോ വാക്കുകളും കേൾക്കാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോ ഈ ഒരു ജേണിയില് അല്ലെങ്കിൽ ഈ ഓണനാളുകളില് സാറിന് എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത്? ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ,
1: ഓണം കേൾക്കുമ്പോ തന്നെ എന്റെ ചെറുപ്പത്തിലൊരു ഓണം ഭയങ്കര ഇപ്പോഴും ഞാൻ എപ്പോഴും ഓർമ്മയിൽ വരും. അതായത് ഞങ്ങളുടെ വീടുപണി കഴിഞ്ഞ്, ഞാനന്ന് 1 പഠിക്കണേ, ആ വീടുപണി കഴിഞ്ഞ് എല്ലാ 2 പപ്പയുടെ മമ്മിയുടെയും ഫാമിലീസ് എല്ലാവരും കൂടി വന്നിട്ട് വീട്ടിൽ ഒത്തു ഒരുമിച്ചൊരു ഓണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പക്കൊരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ അതിന്റെ ഒരു മണ്ടേല നഗർന്നാണ് നമ്മുടെ ഇതിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവിടെ നാട്ടുകാരുടെ ഒക്കെ ഉള്ള എല്ലാ ഈ പുലിക്കളി അതുപോലത്തെ പിന്നെ കൈകൊട്ടിക്കളി ഇതെല്ലാം കൂടി അടങ്ങിയ എന്റെ ചെറുപ്പകാലത്തെ ഏറ്റവും നല്ലൊരു ഓണത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞത് അതാണ്. അതെ, ഒരിക്കലും മറക്കില്ല. ഒരു നേരം പോലും മങ്ങാതെ മനസ്സിൽ എപ്പോഴും ആ പയ്യന്റെ മനസ്സിലുള്ള സാധനം ഇപ്പോഴും വളരെ കളർഫുൾ ആയിട്ടുള്ള ഓണം അതാണ്. പിന്നെ വലുതാകുമ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പലപ്പോഴും വിദേശമാണ്, ഫാമിലി വിദേശമാണ്. അപ്പം കഴിഞ്ഞ കൊല്ലൊക്കെ അവിടെ ആയിരുന്നു ഓണം. ഇപ്പൊ ഞാൻ ഇവിടേക്ക് വന്നു, നാട്ടിലേക്ക് വന്നു. ചെലപ്പത്തിന് അവിടെ ആയിരിക്കും. അപ്പം കല്യാണം കഴിഞ്ഞ് പിന്നെ വർക്കിന്റെ തിരക്കൊക്കെ വന്നപ്പോ പിന്നെ

0: പോലെ ചില സെറ്റുകളിലായിരിക്കും എനിക്ക് തോന്നുന്നു നോട്ട്ബുക്കിന്റെ ഒക്കെ സെറ്റിൽ ഓണം സെറ്റിലായിരുന്നു. പിന്നെ പല വീട്ടിലും കുടുംബത്തോടൊപ്പം ചിലപ്പോ ഉണ്ടാവാൻ പറ്റും, ചിലപ്പോ പരമാവധി ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്.
1: അതെ അല്ലേ? അതെ. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ സാർ, ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളി എന്ന രീതിയിൽ എവിടെയാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത്.
0: അതെ
1: അതെ. അപ്പൊ അങ്ങനെ തീർച്ചയായും ആ ഒരു മധുര ഓർമ്മകളിലൂടെ ഇപ്പൊ സാറ് ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ സാർ നോട്ട്ബുക്കിന്റെ കാര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഏകദേശം ഒരു 21 വർഷം കഴിഞ്ഞിരിക്കുകയാണ് നോട്ട്ബുക്ക് എന്ന ചിത്രം റിലീസ് ആയിട്ട്. പക്ഷെ ഇപ്പോഴും സാറിന്റെ മനസ്സിലും ആ ഒരു സിനിമ അല്ല ഇപ്പോഴും ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു സിനിമയും. അതില് ഇപ്പോഴും സാറിന്റെ മെജോ ജോസഫ് എന്ന പേര് കേൾക്കുമ്പോ തന്നെ ആ ഒരു പിയാനോ വായിക്കുന്ന ഒരു പയ്യനാണല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പൊ സാറിന് ഇപ്പോഴും ആ ഒരു ക്യൂട്ട് ഫേസിലാണ് നമുക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളത്.
0: അപ്പൊ
1: അതെ അതെ തീർച്ചയായും. അപ്പൊ ആ ഒരു സിനിമയിലെ വിശേഷത്തിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ആ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലേക്ക് എത്തിയത് അതില് എല്ലാ പാട്ടുകൾക്കും സംഗീതം നൽകിയിരിക്കുന്ന സാറ് തന്നെയാണ്. അപ്പൊ ആ സിനിമയിലെ വിശേഷങ്ങളിലൂടെ ഒന്ന് നമുക്ക് തുടങ്ങാം.
0: സിനിമ പറഞ്ഞ പോലെ അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്ത് വന്നതാണ്, എന്നാൽ ആഗ്രഹമുള്ള ഒരു സമയത്ത് വന്ന ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ അലീന്റെ പടം കൂടി ആയതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞ് വരണ സമയമായിരുന്നു. അപ്പൊ ഈ ടീനേജേഴ്സിന്റെയും പിന്നെ അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് കറക്റ്റ് നമുക്ക് ഉള്ള നമ്മുടെ പ്രായത്തിലുള്ളവരുടെ ഇമോഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പോ പിന്നെ ദൈവാനുഗ്രഹത്തിൽ എല്ലാം ഓക്കെ വന്നു, ചെയ്ത എല്ലാ ഫസ്റ്റ് ഓപ്ഷൻസ് തന്നെ ഓപ്ഷൻ ഇഷ്ടമായി. അത് നന്നായിട്ട് ജനം സ്വീകരിച്ചു, സന്തോഷം, ഒരുപാട് സന്തോഷം.
1: ഈ സിനിമ സാർ എനിക്ക് തോന്നുന്നു 21 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും എന്റെ ഒക്കെ മനസ്സിൽ, ഞാനൊരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസ് ആവുന്നത്. പക്ഷെ ഇപ്പോഴും ആ സിനിമ യൂട്യൂബിൽ കാണാനാണെങ്കിലും TVയിൽ കാണാൻ ഇപ്പോഴും കൗതുകമാണ്. ഫിറോസ് എന്ന് പറഞ്ഞ സാറ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിനോട് അത്രയും എന്താ പറയുക, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഫേസ് ആണ്. പക്ഷെ
0: എവിടെ പോയാലും ലോകത്തിൽ എവിടെ പോയാലും ആ ഒരു ക്യാരക്ടറിനോടുള്ള സ്നേഹം എനിക്ക് ഇപ്പോഴും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അത് ഭയങ്കര ലൈഫുള്ള കാര്യം. ഞാൻ അധികം അഭിനയിച്ചേക്കുന്നത് വളരെ ചുരുക്കം പടങ്ങളിലാണ്. നോട്ട്ബുക്കിലും പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകം, അങ്ങനെ ഒന്ന് 2 പടത്തിൽ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ക്യാരക്ടറിന്റെ ഒരു പ്ലസ് പോയിന്റ് കൊണ്ട് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടാറുണ്ട്.
1: അതെ, അങ്ങനെ തന്നെയാണ് സാർ. അതില് എല്ലാ, അതായത് പ്രേക്ഷകരെല്ലാരും ഇന്നും അറിയാം ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ആ ക്യാരക്ടറിന് എന്തായാലും ഈ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് അറിയാമെങ്കിൽ കൂടിയും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവുമ്പോഴും അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം എയർപോർട്ടിൽ ആ ഒരു സീനുണ്ടല്ലോ, അത് എല്ലാരും ഒരേപോലെ ആഗ്രഹിച്ചൊരു സീനായിരുന്നു സാറിന്റെ ആ ഒരു വിജയം എന്നുള്ളത്. അപ്പൊ മ്യൂസിക് ജേണിയിലും സാർ ആ ഒരു അഭിനയത്തിൽ മാത്രമല്ല, റിയൽ ആയിട്ടും സാർ ആ ഒരു മ്യൂസിക് ജേണിയിൽ ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ തുടരട്ടെ, ഒരുപാട് നല്ല പ്രൊജക്ടുകൾ സാറിന് കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ അഭിനയത്തിന്റെ കാര്യം പറയുമ്പോ സാർ, അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വാരിക്കുഴിയിലെ കൊലപാതകം എന്നുള്ളത്. അപ്പോ ഈ തുടക്കത്തില് ഫിറോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ക്യൂട്ടായിട്ട് വളരെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അയ്യോ പാവം എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് തോന്നും. പക്ഷെ ഈ വാരിക്കുഴയിലെ കൊലപാതകം എന്ന ചിത്രത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആണ് അല്ലേ സാർ?
0: ഷെയ്ഡ് ഞാൻ
1: അതെ അല്ലേ? അതെ, ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമ കാണുമ്പോ ഒരു ട്വിസ്റ്റ് മേക്ക് ചെയ്യിക്കുന്ന ഒരു ക്യാരക്ടർ. അതെ,
0: നടക്കുന്നത്
1: തീർച്ചയായും സാർ.
0: അപ്പൊ കുറച്ച് താടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് കുറെ പേർക്ക് ഒന്നും മനസ്സിലായിട്ടില്ല.
1: അതെ അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും സാർ, അഭിനയത്തിന്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ സാറിന്റെ പാട്ടുകള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെലഡി ആണല്ലേ? അപ്പൊ ഏതൊരു പാട്ടിലും, ഇപ്പൊ ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ കൂടിയും, ഇപ്പൊ ട്രാഫിക്കിൽ ആ ഒരു സോങ്ങിൽ ഒരു ഫാസ്റ്റ് ബീറ്റിൽ ഇങ്ങനെ പോകുന്നൊരു പാട്ടുണ്ട്, പക്ഷെ എങ്കിൽ കൂടി അതെ അതെ അതെ, ആ പാട്ടിലാണെങ്കിൽ കൂടിയും അതിലൊരു മെലഡി, ഒരു മെലഡിയസ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് തോന്നാറുണ്ട്. അപ്പൊ സാറിന്റെ മെലഡിയോടാണല്ലേ കൂടുതൽ ഇഷ്ടം?
0: എനിക്ക് ശരിക്കും താല്പര്യം മെലഡി തന്നെയാണ്, കാരണം മെലഡിക്ക് എപ്പോഴും ലൈഫ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര എത്ര കാലം കഴിഞ്ഞാൽ, ഇപ്പം സിനിമ വിജയിച്ചോ ഇല്ല എന്നുള്ളതല്ല, അത് കഴിഞ്ഞ് ചിലപ്പോ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു മെലഡി ചിലപ്പോ ആൾക്കാരിലേക്ക് എത്തുന്നതും സ്വീകരിക്കപ്പെടുന്നതും. അപ്പൊ അതിലൊരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈവൻ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു മെലഡിയുടെ ഒരു അംശം കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ എപ്പോഴും മെലഡി ഫാസ്റ്റ് നമ്പേഴ്സിൽ ഏറ്റവും നല്ല ഐഡി എന്റെ മനസ്സിലെപ്പോഴും ഞാൻ റെഫറൻസ് ചെയ്യുന്നത് ലജാവതിയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും എവർഗ്രീൻ പാസ്റ്റിന് സാധനം തുടങ്ങുമ്പോ തന്നെ
1: അവിടെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും അതായത് മലയാളത്തിലെ പാട്ടുകളുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തമിഴും തെലുങ്കു ഹിന്ദി ഒന്നും വേണ്ട, മലയാളത്തിലും ഉണ്ട് അതുപോലെ പാട്ടുകളല്ലേ. അതെ, അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും അല്ലേ. യെസ്, അപ്പൊ സാർ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഈ ഒരു നോട്ട്ബുക്കിലെ ആ ഒരു യാത്രയിൽ നിന്ന് തുടങ്ങി ആ ഒരു ചെറിയ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ ഇന്ന് വലിയ രീതിയിൽ ഒരു ഹിറ്റിലേക്ക് ഒരുപാട് ചിത്രങ്ങളിലൂടെ ഒരുപാട് ആൽബം സോങ്സിലൂടെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സർ ഇപ്പോ കുറച്ച് നാളായിട്ട് പുറത്തും അതായത് ഫോറിൻ കൺട്രിയിലാണ്
0: ബാലൻസ് ആയി പോകുന്നു, വർക്ക് തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരും, പിന്നെ ഫാമിലി അവിടെ ആയതുകൊണ്ട് യുഎയിലായതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോകും, അങ്ങനെ സെറ്റിലാണ്.
1: അതെ അല്ലെ,
0: മക്കളൊക്കെ അവിടെ പഠിക്കുന്നു, പിന്നെ അവിടെ രണ്ടു മൂന്ന് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ വൈഫാ നോക്കുന്നത്. ഞാനിപ്പോ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ വർക്കുകൾ ചെയ്യും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് പോകുന്ന സമയത്ത് നാട്ടിലേക്ക് വരും.
1: അതെ അല്ലെ, അപ്പൊ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാണ്. അപ്പൊ ഇത് അതെ ഇതൊരു പാഷൻ എന്ന പുറത്ത് അത്രയും ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പൊ സാർ നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സാർ ഒരു മ്യൂസിക് ഡയറക്ടർ ആണ്, അതിൽ അതുപോലെ തന്നെ ഒരു സിംഗർ ആണ്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സാർ ഒരു പാട്ട് നമുക്ക് വേണ്ടി സാറിന് ഏറ്റവും കംഫർട്ടിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടാം.
0: ഞാനൊരു കൂട്ടം ചെയ്യാം, എന്റെ വെരി റീസെന്റ്ലി ഇറങ്ങിയ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ട്രാക്ക് ഉണ്ട്,
1: ജാനേജു.
0: അതെന്റെ ഒരു ഒരു ഡ്രീം മ്യൂസിക്കൽ ജേണിയുടെ ഭാഗമായിട്ടുള്ള എന്റെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണ് അത്. അപ്പൊ അതൊരു ഒരു 100 ഇൻഡിപെൻഡന്റ് ട്രാക്സ്, അതായത് ഞാൻ ചെയ്യാത്ത ജോണേഴ്സ്, ചെയ്യാത്ത ഭാഷകള്, അങ്ങനെ സഞ്ചരിക്കാനായിട്ട് പല പല ആർട്ടിസ്റ്റുകളിലൂടെ സഞ്ചരിക്കാനായിട്ട് ഒരു താല്പര്യത്തിന്റെ ഒരു ഡ്രീം ജേണിയാണ് അത്. അപ്പൊ നമ്മൾ സിനിമാ ഗാനങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇതപ്പോ ഇങ്ങനെ ഒരു പരീക്ഷണം, അത് പാരലലി പോകുന്ന ഒരു സംഭവം, സിനിമയും ഇതും കൂടി പാരലലി പോകുന്ന ഒരു സംഭവമായിട്ട് നിൽക്കണം. അപ്പൊ ഇതെന്റെ ഒരു ഒരു ഫസ്റ്റ്, അതിലത്തെ ആ 100 പാട്ടുകളിലത്തെ ഒരു ആദ്യത്തെ പാട്ടാണ് ജാനേജു.
1: അപ്പൊ
0: അത് ഇതിപ്പോ തൽക്കാലം ഇത് ഞാൻ പാടിയത് ഇത് പാടിയിരുന്ന ഞാൻ തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജീഷ് ഹക്കീം എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരനത് ലിറിക്സ് എഴുതിയിരിക്കുന്നത്, ഇയാള് യുഎയിലുള്ളതാണ്. ഇനിയിപ്പോ ഇതിന്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ സിത്താര പാടിയൊരു വെർഷൻ വേറെ വരുന്നുണ്ട്, നെക്സ്റ്റ് മന്തിൽ വരും. അപ്പൊ അങ്ങനെ ഓരോ മാസം ഓരോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ട്രാക്ക് ഇറക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്.
1: അപ്പൊ ഒരു സീരീസ് പോലെ അല്ലേ.
0: ഇപ്പൊ തൽക്കാലം രണ്ടെണ്ണം മലയാളമാണ്, അത് കഴിഞ്ഞ് ചിലപ്പോ വേറെ ഭാഷകളായിരിക്കും. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ്.
1: അതെ അതെ, അപ്പൊ അതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ സാർ. അപ്പൊ ജാനേജു എന്ന സാറിന്റെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ഷനിലെത്തിയ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളും കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്.
0: ഞാൻ

0: അങ്ങനെ പോകുന്നൊരു സംഭവം.
1: അതെ, ഹൃദയത്തിൽ തന്നെയാണ് സാർ. എന്തായാലും സാർ ചെയ്യുന്ന വർക്കുകളെല്ലാം വളരെ നമുക്ക് പ്രിയങ്കരമായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാട്ടും ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സീരീസ് ഇങ്ങനെ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്.
0: അതെ
1: അതെ. അപ്പൊ സാർ, അതെ സാർ, അപ്പോ അങ്ങനെ പറയുമ്പോ എന്ത് പറഞ്ഞാലും സാർ, എന്റെ ഒരു ബാല്യകാലത്ത് തൊട്ടേ അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളുടെയും ബാല്യ കൗമാര യൗവന കാലഘട്ടത്തിലെല്ലാം ഒരു നിറമേകിയ ചിത്രമാണ് നോട്ട്ബുക്ക് എന്ന ചിത്രം അല്ലേ. അപ്പൊ ആ സിനിമ വിട്ട് നമുക്ക് ഒരു കളിയില്ല സാർ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അതിലെ സിനിമ എന്ന് പറയുമ്പോൾ സംഗീതവും സിനിമയും വളരെ ബ്ലെൻഡ് ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മള് സുവർണ കാലഘട്ടം ആണെങ്കിൽ ഇന്നത്തെ
0: കാലഘട്ടം കുറെ നല്ല പടങ്ങള് പാകാൻ പറ്റി എന്നുള്ളത് വലിയ ഭാഗ്യമാണ്.
1: അതെ. അപ്പൊ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പാടാതെ സാറിനെ ഞങ്ങൾക്ക്, അപ്പൊ അതിലെ ഹൃദയവും എന്ന ഗാനം നമുക്ക് വേണ്ടി ഒന്ന് പാടാം.

0: പെണ്ണുനി സുന്ദരന്റെ വരവോർത്തിരിക്കുമൊരു സുന്ദരി പെണ്ണുനി കാമുകന്റെ വിളി കാത്തിരിക്കുമൊരു കാമുകി പെണ്ണുനി.
1: യെസ് സാർ, അത് ഇപ്പോഴും ആ ഒരു എന്താ പറയാ, ആ ഇത്രയും ഏജിലും സാർ അതുപോലെ തന്നെ അത്രയും ഫീലോട് കൂടി പാടുന്നു എന്നുള്ളതാണ്. അപ്പൊ സാർ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ് ആ ഒരു സോങ് നമുക്കൊന്ന് കേട്ടിട്ട് തിരികെ എത്തിയാലോ. യെസ്, അപ്പോ ഈ ഓണനാളുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ വിശേഷങ്ങളും പാട്ടുകളും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ജനപ്രിയനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ മേജോ ജോസഫ് സാറാണ്. അപ്പൊ നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM ഹൃദയപൂർവ്വം മേജോ ജോസഫ്, അതിലൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയപൂർവ്വം മേജോ ജോസഫ്.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Entry is by pass only. Call 845-553-5671 or 845-729-5649 to reserve your passes today.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: Welcome back to Radio Santhanam 90.4 FM. Onanalil manoharamayittulla sangeetha yathrayil ningalodoppam njan Aadirayanu. ഹൃദയപൂർവ്വം മെജോ ജോസഫിൽ മെജോ ജോസഫ് സർ, സംഗീത സംവിധായകൻ മെജോ ജോസഫ് സാറിന്റെ വിശേഷങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തത് ആ നോട്ട്ബുക്കിലെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സർ.
3: നമസ്കാരം.
2: അതെ, അപ്പൊ സർ, അപ്പൊ ഈ നോട്ട്ബുക്കിലെ പാട്ട് പറഞ്ഞു വരുമ്പോ അതിലാണ് തുടക്കം എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമാ രംഗത്ത് ഒരുപാട് മെലഡികളാണ് സർ സമ്മാനിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മുടെ സൈക്കിൾ എന്ന ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്, അതും എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആണ്. അതെ, പാട്ടുണർന്നുവോ കാതിൽ തീനിറഞ്ഞുവോ ആരോ ഏറ്റു പാടിടും രാഗം അനുരാഗം. അതൊന്ന് മൂളാവോ.

0: അതെ അതെ അവരുടെ ശബ്ദത്തിൽ വന്നപ്പോ ഒരു പ്രത്യേക ഭംഗിയാണ്. അതെ, ശ്രീനി സാറിന്റെ വോയിസിന് ഒരു പ്രത്യേകത ഉണ്ട്.
1: അതെ അതെ അതെ, അതൊക്കെ ലെജൻഡറി നമ്മുടെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. അതൊക്കെ അവരെ പോലെയുള്ള ലെജൻഡറി സിംഗേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മളതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് ഇതൊക്കെ ടിവിയിൽ കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. അപ്പൊ അവരുടെ കൂടെ ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് തന്നെ വലിയ, പിന്നെ അതൊക്കെ ഒരു ദൈവാനുഗ്രഹം വേറെ ഒന്നുമില്ല.
0: അതെ അതെ അതെ,
1: ഞാനിപ്പോ പാടാം.

0: അത് ഇങ്ങനെ എന്താ പറയാ, കിളികളുടെ അല്ലേ, അങ്ങനെ അങ്ങനെ വശ്യമായിട്ട് കുറെ വരികൾ അതിലുണ്ട്.
1: അതെ
0: അതെ അതെ. അപ്പൊ അതിലിങ്ങനെ
1: ഭയങ്കര ഒരു എൽഡർലി ബ്രദർ ആയിട്ടുള്ള അങ്ങനത്തെ ഫിഗർ ആയിരുന്നു അനിൽ എന്നിട്ട്. കാരണം നമ്മള് നോട്ട്ബുക്ക് ചെയ്യുമ്പം ഒരു ആ ഒരു കംഫർട്ട് സോൺ ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ബുദ്ധിമുട്ടുകളും അറിയാത്ത ഒരാളായിരുന്നു. എല്ലാ ഓപ്ഷൻസും ഫസ്റ്റ് ടൈം ഓക്കെ ആണ്. ഗിമ്മിക്സ് ഒന്നും അറിയില്ല, മ്യൂസിക്കലി ഗിമ്മിക്സും കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാം ഒറിജിനൽ ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിച്ച് ജേർണി തുടങ്ങുന്ന സമയം അത് എഴുതിയിരിക്കുന്ന സ്ഥലത്തായിരുന്നു നോട്ട്ബുക്കിന്റെ സോങ്സ്.
0: പിന്നീട്
1: വന്നപ്പോ അനിലേട്ടൻ എനിക്ക് ഈ വർണ്ണപ്പയങ്കിളി എന്നുള്ള പാട്ട് എന്റെ സമയത്ത് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നു. കാരണം അത് പല പാഴ്ച സിറ്റുവേഷൻസ് മാറ്റി വന്നപ്പോ അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് അനിലേട്ടൻ എന്നെ ആദ്യം നമുക്കൊരു ജേർണിക്ക് വന്നിട്ട് പറഞ്ഞിട്ട് മൂകാംബിക പോയി ഞങ്ങള് രണ്ടുപേരും കൂടി. അപ്പൊ അതിലിടയിൽ ആള് കുറെ ഇങ്ങനെ കാര്യങ്ങളുടെ സന്യാസ ജീവിതത്തെ കുറിച്ചും പിന്നെ ഈസി ആയിട്ട് നമ്മള് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളെ കുറിച്ചും ആള് പറഞ്ഞു. ഈസി ആയിട്ട് ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ടല്ലോ, ആ റിലാക്സേഷൻ, അതിനെ കുറിച്ച് ആള് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ എനിക്ക് ഒരുപാട് ടിപ്സ് എനിക്ക് ആള് തന്നിട്ടുണ്ട്. പിന്നെ പിന്നീടും ഒരുപാട് വർക്കുകൾ ഞാൻ ആളുടെ കൂടെ ചെയ്തിട്ടുണ്ട്, അനിലേട്ടന്റെ കൂടെ, ജനാധിപൻ, അങ്ങനെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്.
0: അതെ, ഈ പാട്ടുകളൊക്കെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സാർ ഇന്നും എന്താ പറയാ എല്ലാവരുടെയും മനസ്സിലും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ, അല്ലെങ്കിൽ സ്പോട്ടിഫൈ ആണെങ്കിലും എല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആവിർഭാവം ഉണ്ടല്ലോ, അതുമൂലം വീണ്ടും വീണ്ടും എന്താ കുറെ റീലുകളിലാണെങ്കിലും.
1: അതെ,
0: അപ്പൊ സാർ
1: ആർട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞതാണ്, ഇപ്പം ചിലപ്പോ നമ്മള് വിചാരിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല അത് ഹിറ്റ് ആവണതും. ചിലപ്പോ ചെയ്യുന്ന സമയത്ത് അത് ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി ഇപ്പം ആഫ്റ്റർ ജനറേഷൻസ് ഒക്കെ എനിക്ക് അത് ആൾക്കാര് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തും കാര്യങ്ങളും. ഇപ്പം പല പഴയ മലയാളം പാട്ടുകളും തങ്ങളും അങ്ങനെയാണല്ലോ, ആ സമയത്ത് ഇറങ്ങുമ്പോൾ അത്ര ഹിറ്റ് ആയില്ല എങ്കിൽ കൂടി ഇപ്പൊ വീണ്ടും അത് വീണ്ടും ഒരു തരംഗമായിട്ട് മാറുന്ന ഒരുപാട് ും പാട്ടുകളൊക്കെ.
0: അതെ, അങ്ങനെയാണ്. ഇപ്പൊ ഈ നോട്ട്ബുക്കിന്റെ കാര്യം പറയുമ്പോ തന്നെ അന്ന് ഇന്നത്തെ ടൈപ്പിലൊരു പ്രൊമോഷനൊക്കെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലില് ആ ഒരു സിനിമ പോയിന് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്രയും
1: മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് മാറിയല്ലോ. അന്ന് നമ്പർ ഓഫ് ഫിലിംസ് വളരെ കുറവാണ്, അപ്പോ എല്ലാ പാട്ടുകളും എല്ലാ പടങ്ങളും കാണാനായിട്ടുള്ള സംഭവങ്ങള് ആൾക്കാർക്കും ഉണ്ട്, ക്ഷമയും പിന്നെ അതുപോലെ സമയവും ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഒരു ഒരു പടത്തും ഒരു ആഴ്ചയിലെ ഒരു അഞ്ചാറ് പടം മലയാളത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ അന്യഭാഷ ചിത്രങ്ങള്, പിന്നെ ഒ ടി ടി എന്നുള്ള വേറെ ഓപ്ഷൻ, യൂട്യൂബ് ഓപ്ഷൻ. അപ്പൊ ഫസ്റ്റ് 10 to 20 സെക്കൻഡ് ഈ സോങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതില് നമ്മൾ എന്തെങ്കിലും മാജിക് ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നതിൽ ആളുകൾക്ക് തോന്നിയില്ലെങ്കിൽ ഒരു അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു സംഭവം. അത് ആരെയും കുറ്റമല്ല, അത് അതാണ് ഇപ്പോഴത്തെ ഇത്. ഇപ്പൊ തിരിച്ച് മെലഡിയിലേക്ക് വരാം വരാതിരിക്കാം, അതങ്ങനെ ആ ജേർണിയിൽ നമ്മളും ഭാഗമാവാ, നമ്മളും വേണ്ടുന്ന അപ്ഡേഷൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവാ. അത് മാത്രം നമുക്ക്
0: സോഷ്യൽ മീഡിയയില്
1: ഭയങ്കര ദൈവാങ്കെന്ന് വെച്ചാൽ ഈ ഒരു 10-11 വർഷം കുറെ നല്ല പദങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈ മൂന്ന് പാട്ടുകൾ ആണ് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക്.

0: കയറിയെങ്കിൽ കൂടി ഇപ്പൊ നോട്ട്ബുക്ക് സൈക്കിൾ ട്രാഫിക് കഴിഞ്ഞിട്ട് കെയർ ഓഫ് സൈറാ ബാനു, വാരിക്കുഴിയിലെ കൊലപാതകം, പിന്നെ
1: കൊന്തയും പൂണോലും എന്ന ചിത്രത്തിലെ ഒരു പാട്ടുണ്ടോ?
0: അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്
1: അതില്. സാറിന്റെ പാട്ടുകൾ കൂടുതൽ മെലഡി ഒരു വെസ്റ്റേൺ ടച്ച് വരുന്നെങ്കിൽ ഇതിൽ കുറച്ച് കർണാടിക് വേർഷൻ വരുന്ന പോലെ എനിക്ക് ഫീൽ
0: ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് എത്താത്ത പാട്ടാണത്, പക്ഷെ എനിക്ക് ഒരുപാട് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട്. അതുപോലെ കന്മഴ പെയ്യും മുമ്പേ കണ്ടൊരു പടം ഉണ്ടായിരുന്നു,
1: കാറ്റ് വന്നു ചാര, അതെ, വിധു പ്രതാപും ജോത്സ്നയും ചെയ്ത, അതെ
0: അതെ, അത് എന്റെ തേർഡ് ടീമാണ്. സൈക്കിളിനും ട്രാഫിക്കിനും ഇടയിലുള്ള ഒരു സിനിമയാണ് അത്. ശരിക്കും അച്ഛനെ എനിക്ക് ഇപ്പോഴും ഒന്ന് ഓർക്ക, ഈ ഇന്റർവ്യൂടെ ഒന്ന് ഓർക്കാന്ന് വിചാരിക്കണേ. മൈക്കൽ പനച്ചിക്കൽ അച്ഛനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആ അച്ഛൻ എനിക്ക് അടുത്ത് മരണപ്പെട്ടു. ആളുടെ തിരുനാമ കീർത്തനം പോലത്തെ ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ടല്ലോ, ശിവഭക്തി ഗാന ചാനലൊരു എനിക്ക് ഒരു മോർ ദൻ 1000 ഫിലിംസ് പാട്ടുകള് എഴുതിയിരിക്കുന്ന അച്ഛനാണ്. പിന്നെ ധ്യാനഗുരു ആയിരുന്നു. അപ്പൊ ആ അച്ഛനാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, കൺവഴി പെയ്യും മുമ്പേ എന്നുള്ള പടം. റോയ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അത് ഡയറക്ട് ചെയ്തത്. പിന്നെ തിലകൻ ചേട്ടൻ, പിന്നെ നമ്മുടെ അരുൺ ഷഫന, അവരൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. നല്ല പടം, വളരെ ക്യൂട്ട് ആയിട്ടുള്ള പടമായിരുന്നു. ഒരു പാട്ട് നല്ലതായിട്ട് ചെയ്യാനും പറ്റിയത്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്,
1: നല്ലൊരു പാട്ടാണത്. അപ്പൊ ഇന്ന് അതായത് സാർ പറഞ്ഞ പോലെ തന്നെ ചില സിനിമകളും പാട്ടുകളും ഒക്കെ ആ ഒരു ടൈമിൽ ഹിറ്റാവില്ല, പക്ഷെ പിന്നീട് അത് വീണ്ടും കാലാതീതമായി യാത്ര തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഒരു സന്തോഷം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറേ നല്ല പാട്ടുകൾ മേജു സാർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ അന്നത്തെ ഒരു കാലത്ത് ചിലപ്പോൾ ഹിറ്റാവാത്ത പാട്ടുകൾ ഇന്ന് പക്ഷെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
0: വാർത്തകൾ ഇതുവരുന്നിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എന്റെ ഒരു 3-4 വർഷം മുമ്പ്, വാരിക്കുഴിയുടെ ഒക്കെ സമയത്തിന് ഇറങ്ങിയ ഒരു പടമാണ്. പക്ഷെ പടം അത് അത്ര ഹിറ്റായിരുന്നില്ല. ഒരു 80s 90s നമ്മുടെ സത്യൻ സാറിന്റെ ഒക്കെ പടങ്ങളുടെ, സത്യൻ അന്തിക്കാട് സാറിന്റെ ഒക്കെ പടങ്ങളുടെ ഒരു പാറ്റേണിലുള്ള ഒരു പടമായിരുന്നു. ജോൺ സംഭാഷന്റെ ഒക്കെ പാറ്റേണിലുള്ള പാട്ടുകളായിരുന്നു. അങ്ങനത്തെ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ വേണുവേട്ടൻ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, അമ്മാന താമനിൽ കൈതപ്പന്തിരിമേനി എഴുതിയിട്ട്. പക്ഷെ ആ പാട്ട് അന്ന് വളരെ കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു 3-4 മാസം മുമ്പ് ഞാൻ വെറുതെ ഇൻസ്റ്റയിൽ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര റീച്ചിലേക്ക് പോയി. അപ്പോഴും പലരും ആ പാട്ട് ആൾക്കാർ ഇങ്ങനെ ഒരു പാട്ട് ഇട്ടുന്ന ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു എന്ന് പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നു.
1: അതെ, അപ്പൊ ഇങ്ങനെയുള്ള, അതായത് ഈ ഇങ്ങനെയുള്ള പാട്ടുകളും ഇങ്ങനെ സിനിമകളും ഒക്കെ ഇങ്ങനെ പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഹിറ്റാകുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ. അതെ അതെ അതെ. അപ്പൊ അന്നൊരു നിരാശയാണെങ്കിലും പിന്നീട് നല്ലൊരു അംഗീകാരമാണ് ചില പാട്ടുകൾക്ക് സിനിമകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് സന്തോഷിക്കാം അല്ലേ സാർ.
0: അതെ.
1: അപ്പൊ അങ്ങനെ സാറിന്റെ പാട്ടുകളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ, സിനിമാ ഗാനങ്ങളാണെങ്കിലും നല്ല നല്ല ആൽബം സോങ്സും സാറ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഏറ്റവും വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് മായാതെ എന്നൊരു ആൽബം. അതെ, അത് ഹരീഷ് ശിവരാമ സാറും നിത്യാമാമനും കൂടെ പാടിയത്. ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടോ സാർ?
0: പക്ഷെ
1: നല്ല രസമുള്ളൊരു പാട്ടാണത്.

0: ഇങ്ങനെ പോകുന്നു.
1: അതെ, അപ്പൊ സർ
0: അതെ,
1: ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ സർ, മേജോ ജോസഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മെലഡി ആണ്, വെസ്റ്റേൺ മ്യൂസിക് ആണ്, അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നല്ലോ. പക്ഷെ ഇതൊരു കർണാട്ടിക് ടച്ച് ആണ്. അപ്പൊ സർ, വെസ്റ്റേൺ മ്യൂസിക് ആണോ പഠിച്ചിട്ടുള്ളത്, അതോ കർണാട്ടിക്കും പഠിച്ചിട്ടുണ്ടോ?
0: എനിക്ക് രണ്ടും പഠിക്കാനായിട്ട് അവസരം കിട്ടി. കാരണം പഠിച്ചു തുടങ്ങിയത് വെസ്റ്റേൺ ആണ്. അതായത് ഞാനൊരു പള്ളിയില്, നമ്മുടെ പാരീഷിൽ തന്നെ ഇങ്ങനെ എന്നെ ഒരു അച്ഛനാണ് പഠിപ്പിച്ചത്. വെസ്റ്റേൺ കോഡ്സും കാര്യങ്ങളൊക്കെ, പള്ളി കുർബാനയും കാര്യങ്ങളൊക്കെ, കുർബാന പാട്ടുകളാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ അതേ സമയം തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരു രാധാകൃഷ്ണൻ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആള് സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോ ആടെ എന്നെയും അനുജത്തിനെയും കൂടി ആ സമയത്ത് കർണാട്ടിക്കിന്റെ ബേസ് ഒക്കെ തന്നിരുന്നു. പിന്നെ ഞാൻ കർണാട്ടിക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയത് പൊള്ളാച്ചിയിൽ ഞാൻ MBA ചെയ്യുമ്പോഴാണ്. അവിടെ ഒരു മുത്തു ഭാഗവതർ എന്നിട്ടൊരു സാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 3-4 വർഷം എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയിരുന്നു. അത് ശരിക്കും ഒരു, ഞാൻ ആളെ കാണാൻ പോകുമ്പോ തന്നെ ആളോട് ഞാൻ പറഞ്ഞിരുന്നു, എന്റെ മ്യൂസിക് ഡയറക്ഷൻ ആണ് എന്റെ ഡ്രീം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി അതനുസരിച്ച് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതായത് ആളുടെ കൂടെ കച്ചേരികൾക്ക് കുറെ പോവും. പിന്നെ ഒരു രാഗത്തിന്റെ സാധ്യതകൾ, അതായത് ആരോഹണം അവരോഹണം, പിന്നെ അതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളതും, പിന്നെ എങ്ങനെ ഒരു രാഗത്തിൽ നിന്ന് ഫിലിം സോങ്സിലേക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാം എന്നുള്ളത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഉള്ളൊരു ടീച്ചിങ് മെത്തഡോളജി. അപ്പോ പിന്നെ അതുപോലെ തന്നെ കുറെ ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുടെ കൂടെ കച്ചേരികൾക്ക് പോകുമ്പോൾ ആളുടെ സെയിം പ്രായത്തിൽ, അന്ന് ആൾക്ക് 76 വയസ്സ് ഉണ്ടായിരുന്നു, 20 വർഷം മുമ്പത്തെ കേസാണ് കേട്ടോ. കഴിഞ്ഞ 50 വർഷം ആള് മരണപ്പെട്ടത്. അപ്പോ ആളുടെ പ്രായത്തില് മ്യൂസിക് മാത്രമായിട്ട്, അതായത് പൈസ ഒന്നും അവർക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല, അത് കിട്ടിയാൽ ദക്ഷിണ പോലെ കാണുന്ന ഇത് മാത്രമാണ്. അപ്പൊ അവരുടെ കൂടെ ഇപ്പൊ നാദസ്വരം വിദ്യമാരുണ്ടായിരുന്നു, വിദ്വാന്മാരുണ്ടായിരുന്നു, മൃദംഗം, ഇത് ഇവരെല്ലാവരും കൂടിയിരുന്ന് ഞാൻ ഈ ചെറിയ പയ്യൻ ഹാർമോണിയം ബാക്ക് ചെയ്യായിരുന്നു. ഹാർമോണിയം ബാക്ക് ചെയ്യുമ്പോ ഇടയ്ക്ക് വെസ്റ്റേൺ കോഡ്സ് ഒക്കെ കയറി വരും കച്ചേരിയുടെ ഇടയില്. അപ്പൊ ആളിങ്ങനെ സൈഡിൽ എന്നെ ഇങ്ങനെ നോക്കും. അത് പക്ഷെ ഭയങ്കര വാത്സല്യായിരുന്നു എന്നോട്. അപ്പൊ ഇപ്പൊ ആളുടെ ചെറുമകൻ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്, വിമലിന് വന്നിട്ട്. അതെ അതെ. അപ്പൊ അത് അവരുടെ ഡെസ്റ്റിനിയുടെ ഭാഗമാണത്. നമ്മള് ഓരോ, ഞാൻ ശരിക്കും പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞപ്പോ മ്യൂസിക് ലൈനിലേക്ക് കടക്കാന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. അപ്പൊ പപ്പ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ PG കൂടി ചെയ്യ്, അത് എപ്പോഴെങ്കിലും കല്യാണ മാർക്കറ്റിലെങ്കിലും ഗുണം ചെയ്യുന്നുള്ള. അങ്ങനെയാണ് MBA ചേർന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് പാരലലി കൊണ്ടു നടന്നു. അത് ഒരുപാട് ഗുണം ചെയ്തു. അത് അതുകൊണ്ട് അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി എനിക്ക് കർണാട്ടിക് മ്യൂസിക്കിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റി. എപ്പോഴും ഒരു ഒരു സ്റ്റുഡന്റ് പോലെയാണ്, എല്ലാ പാട്ടുകളിൽ നിന്നും എല്ലാ കീർത്തനങ്ങളും ഒന്നും കേൾക്കാതെ വിടില്ല, നല്ലതെന്നും ഒന്നും കേൾക്കാതെ വിടില്ല. ഇപ്പൊ എന്റെ തന്നെ കോമ്പസിഷൻസ് അല്ല, ഇപ്പൊ അല്ലാതെ വേൾഡിലുള്ള നടക്കുന്ന പല ജോണറിലുള്ള മ്യൂസിക്കിനെ കുറിച്ച് അറിയാനും കാര്യങ്ങൾക്കും എക്സ്പെരിമെന്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു ഒരു കുട്ടിയെ പോലെ ആ ഒരു, എന്നാലും നമ്മളും വളർച്ച ഉണ്ടാവുള്ളൂ. എല്ലാം അറിയാന്ന് വിചാരിച്ചിരുന്നിട്ടൊരു കാര്യമില്ല.
1: അതെ സർ, അപ്പൊ ഒത്തിരി സന്തോഷം സർ. അത് വെസ്റ്റേണും കൂടെ പഠിച്ചത് കൊണ്ട് തന്നെ ഒരു നമ്മുടെ മലയാള സംഗീതത്തിൽ ഒരു പ്രത്യേകമായ ഒരു മെജോ ജോസഫ് സ്റ്റൈലിംഗ് തന്നെ കൊണ്ടുവരാൻ സാധിച്ചു.
0: സിഗ്നേച്ചർ ഒക്കെ ഡിറൈവ് ചെയ്ത് വന്നത് അങ്ങനെയായിരിക്കും. ബ്ലെൻഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഇപ്പൊ ചെറുപ്പം തുടങ്ങിയ, ഞാനിപ്പം 7-ാം ക്ലാസ്സിൽ തുടങ്ങിയ എന്റെ ഒരു ഡ്രീം മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള ഒരു സംഭവം. പക്ഷെ അപ്പൊ ആ സമയത്താണ് റഹ്മാൻ സാറിന്റെ റോജയൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അന്ന് തുടങ്ങി എന്റെ, അത് ശരിക്കും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, റഹ്മാൻ സാറിന്റെ സംഗീതവും. സെയിം ടൈം രാജാ സാറിന്റെ സംഗീതം, ആ രാജാസാറിന്റെ കോഡ് പ്രോഗ്രഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മലയാളത്തിൽ നോക്കണെങ്കിൽ ഇപ്പൊ ജോൺസൺ മാഷ് റീ റെക്കോർഡിങ് ചെയ്യുന്ന സ്റ്റൈല്, രവീന്ദ്ര മാഷിന്റെ, അത് വേറൊരു സ്റ്റൈലാണ്, പക്ഷെ ഞാൻ ആസ്വദിക്കാൻ ഇഷ്ടമാണ് രവീന്ദ്ര മാഷിന്റെ ഇതും, ബാബുക്കയുടെ ഇമോഷണൽ ആ ഒരു ഇത് സംഭവം. അപ്പൊ അങ്ങനെ എല്ലാവരിൽ നിന്നും ഒരുപാട് പഠിക്കാം. ഇപ്പൊ ഈവൻ ഈ തലമുറയിലത്തെ സുശിൻ പോലത്തെ പിള്ളേരുടെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുശിൻ, വിഷ്ണു വിജയ്, ജസ്റ്റിൻ, ഇവരുടെയൊക്കെ ഒരു അത് വേറെ ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ആണ്. എല്ലാം മ്യൂസിക് തന്നെ, പക്ഷെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു ഫ്രഷ്നസ് കിട്ടുമ്പോ അതാണ്. എപ്പോഴും മ്യൂസിക് എന്ന് പറയുന്നതാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ സ്വരത്തിൽ ആണ് എങ്കിൽ കൂടി പ്രസന്റേഷനിലുള്ള ഫ്രഷ്നസിലാണ് നമ്മള് പുതുമയും പഴമയൊക്കെ
1: നമ്മള് സാർ. അപ്പൊ അത് തീർച്ചയായും മെജോ ജോസഫ് എന്ന രീതിയിൽ മലയാള സിനിമയിൽ ഒരു സിഗ്നേച്ചർ ഉണ്ട് സാർ. അപ്പൊ അത് ആ ഒരു സ്റ്റൈല് എന്താ പറയാ, നമുക്കിപ്പോ സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഷിൻ ഉണ്ട്, ഒരുപാട് ഇപ്പൊ ജേക്സ് ബജു, അങ്ങനെ ഒരുപാട് പുതിയ സംഗീത സംവിധായകർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും മെജോ ജോസഫിന്റെ സിഗ്നേച്ചറും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്.
0: അപ്പൊ ഇനിയും
1: അതെ സാർ, അതെ. അപ്പൊ ട്രാഫിക് എന്ന ചിത്രമാണ് സാറിന്റെ ഏറ്റവും എന്താ പറയാ ഒരു ഒരു അടുത്തൊരു സെക്കൻഡ് എൻട്രി എന്ന രീതിയിൽ സാറ് കയറി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ ഒരുപാട് പ്രാധാന്യം അല്ലെ.
0: കംപ്ലീറ്റ് മ്യൂസിഷ്യൻ ആയിട്ട് നമ്മൾക്ക് നമുക്കാണ് ഫീൽ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയും ആ ഒരു കൈയടക്കത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അപ്പം അത് ഒരു ക്യാരക്ടർ പോലെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ലൗഡ് ആവാൻ പാടില്ല, ഈവൻ അതിന്റെ സൈലൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അവിടെ സൈലൻസ് ഉപയോഗിക്കണം. ഇപ്പൊ ഡയലോഗിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഒരു ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് ഒരു മ്യൂസിക് ചെയ്യുന്നതും ഡയലോഗിന് മുമ്പ്

0: ആ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ഡയലോഗിന് ശേഷം ആ മ്യൂസിക് ഉള്ള ഒരു മീനിങ്ങിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് ഈ ത്രൂ നമ്മള് ഈ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ പെർസ്പെക്ടീവ്സിലൂടെ നമ്മള് ആ ജേർണി കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ദൈവാനുഗ്രഹം എനിക്ക് പല പല ജനറേഷൻസിലുള്ള ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റോഷൻ ചേട്ടൻ, ജോണി ചേട്ടൻ അങ്ങനത്തെ ആൾക്കാരുടെ കൂടിയും ഇപ്പോഴത്തെ പുതിയ തലമുറയിലത്തെ ഇപ്പം താരം തീർത്ത് കൂടാരെന്നൊക്കെ പറഞ്ഞിട്ടൊരു പടം
1: ചെയ്തിട്ടുണ്ടായിരുന്നു
0: കഴിഞ്ഞ ഗോകുൽ എന്ന് പറഞ്ഞിട്ട് നല്ല
1: പാട്ടുകളാണ്,
0: നല്ല പാട്ടുകളും നല്ല ക്യൂട്ട് ഫിലിമായിരുന്നു. പിന്നെ അതുപോലെ കായ്പോള എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു ഷൈജു എന്ന് പറഞ്ഞിട്ട്. പിന്നെ കൊതയുമ്പോളും ജോണിന്റെ ആന്റണി സോണിയുടെ എന്താ ശൈറാഭവൻ, അപ്പൊ അങ്ങനെ വാരിക്കുഴിയുടെ നമ്മുടെ രജീഷ്, ഇവരെല്ലാവരും പല പല പല ആംഗിളിലൂടെ ചിന്തിക്കുന്ന ടീമുകളാണ്. ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ മാത്രല്ല കേട്ടോ, ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുതിയ പ്രോഗ്രാമേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ജേണി ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ. അപ്പൊ അങ്ങനെ ഈ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് സർ തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒരു എൻട്രി കിട്ടുന്നത്. അതെ. അപ്പൊ പിന്നീട് അപ്പൊ ആ ഒരു ജേണിയെ പറ്റി എന്താണ് പറയാനുള്ളത്? മലയാളത്തിൽ നിന്ന് തമിഴ് ഹിന്ദിയിലേക്കൊക്കെ പോകുമ്പോ എങ്ങനെയായിരുന്നു സാറിന്റെ ആ ഒരു ടൈമില്?
0: എനിക്ക് ഞാന് ട്രാഫിക്ക് എനിക്ക് കുറച്ച് പേടിയുണ്ട്. പേടിന്ന് വെച്ചാൽ ഇത് ഇവിടെ അത്ര ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പോ എന്നാൽ സെയിം സബ്ജക്ട് തന്നെ അവിടെ എടുക്കുമ്പോ എന്റെ കയ്യിൽ ഡിഫറെന്റ് മ്യൂസിക് ആയിരിക്കണം, പിന്നെ അത് അതുപോലെ തന്നെ ഹിറ്റ് ആവുന്നതാണ്. കാരണം അവിടുത്തെ ആർട്ടിസ്റ്റിന് ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു അവിടെ. ഇപ്പം പറയണ ശരത് കുമാർ സാറ്, രാധിക മാഡം, സൂര്യ, പിന്നെ എന്താ പറയാ പ്രകാശ് രാജ്, ചേരൻ, അവിടെ ഇല്ല അന്ന് മെയിൻ സ്ട്രീമിലുള്ള മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു സംഭവം ചെന്നൈ ആയിരുന്നാള്. അത് രാജേഷന്റെ അസിസ്റ്റന്റാണ് അവിടെ ഡയറക്ട് ചെയ്തത്, ഷഹീദ് ഖാദർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വലിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു, അത് ദൈവാനുഗ്രഹത്തെ നന്നായി തന്നെ ചെയ്തു. അവിടെ നല്ല രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടിയ മ്യൂസിക്കാണ്. എനിക്ക് ഏറ്റവും ചലഞ്ച് പാട്ടുകളെക്കാളും കൂടുതൽ ആ ട്രാഫിക്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു പിയാനോ പീസ്
1: ഉണ്ട്
0: നമ്മുടെ. ഇതിന്റെ ഒരു ഒരു വേറൊരു സാധനം അവിടേക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. വർക്ക് ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ മെന്റലി പ്രിപ്പയർഡ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. പക്ഷെ അത് നല്ല രീതിയിൽ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ട്യൂൺ അവിടെയും വന്നു. തമിഴ്നാട്ടിലും നന്നായിട്ട് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പാട്ട് എക്സ്ട്രാ വന്നു, ഇപ്പോ ഒരു റൊമാൻറ്റിക് സോങ് കൂടിയും അഡീഷണൽ കേട്ടിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ ഒരു നല്ല അങ്ങനെ. പിന്നെ അത് നല്ല ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ. ശ്വേത പിന്നെ ടിപ്പു ശരിക്കും രസം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെറിഞ്ഞാൽ കാണാതിരുന്നല്ലോ ട്രാഫിക്കില്. അതിനു വേണ്ടി ഞാൻ ചെയ്തിരുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതാണ് തമിഴ് ട്രാഫിക്കിനുണ്ടെ സെയിം സിറ്റുവേഷന് വേണ്ടി ഉപയോഗിച്ചത്. അത് കുറച്ചുകൂടിയും പഞ്ചും പേസും കൂടിയ ഒരു പാട്ടായിരുന്നു അവിടെ. ടിപ്പുവാണ് അവിടെ അന്ന് പാടിയത് ചെന്നൈയിൽ ഒരു നാളില്. അപ്പൊ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു തുടക്കമായിരുന്നു അവിടെ തമിഴില്. തമിഴില് ആ സമയത്ത് ഞാൻ മലയാളത്തിൽ വീണ്ടും കുറെ തിരക്കുകൾ വന്നു, കുറെ മൂന്നാലഞ്ച് പടങ്ങൾ ഇവിടെ കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അല്ലെങ്കിൽ ആ സമയത്ത് ചെന്നൈയിൽ പോകേണ്ട ആളായിരുന്നു. ആ സമയത്ത് ഇവിടെ ചാപ്റ്റേഴ്സ്, ഹാങ് ഓവർ, എൻട്രി അങ്ങനെ ഒരു നാലഞ്ച് പടം ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഹിന്ദിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ചെയ്തത്. ട്രാഫിക്കിന്റെ ഹിന്ദിയുടെ പാട്ടുകൾ ചെയ്ത അവിടെ മിഥുൻ ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ് ഹിന്ദിയില്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളം തന്നെയാണ് ഏറ്റവും ഹിറ്റായിരിക്കുന്നത്, ഏറ്റവും ഹിറ്റായി ആൾക്ക്. ഈവൻ തമിഴ്നാട്ടിൽ വരെ ചെന്നൈയിൽ ഒരു നാളിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ട്രാഫിക്കാണ്, മലയാളം ട്രാഫിക്കാണ്.
1: അതെ, അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോ സന്തോഷമാണ് സർ.
0: പിന്നെ അത് ഒരുപാട് ഒരുപാട് ഭാഗ്യം ഭാഗ്യം ദൈവാനുഗ്രഹം പ്രോജക്ടിന്റെ ഭാഗമാകാൻ പറ്റുന്നു.
1: അപ്പോ
0: ഒരു ഡ്രീം ആയിരുന്നു തമിഴ് ഇൻഡസ്ട്രി. ഇപ്പൊ എനിക്കൊരു ഡ്രീം ഇൻഡസ്ട്രി ആണത്. ഞാൻ പ്രത്യേകിച്ച് പഠിച്ചത് പൊള്ളാച്ചിയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും മലയാളം പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ഇതാണ് തമിഴ്.
1: അതെ. അപ്പൊ ഇനി ഒരുപാട് പ്രൊജക്ടുകൾ സാറിന് അതായത് തമിഴിലും എല്ലാ ഭാഷകളിലും ലഭിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു.
0: തെലുങ്ക് ഒരു നച്ചിനവടു എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 9 വർഷം. പിന്നെ ഒരു തെലുങ്ക ബായ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഞാൻ വളരെ വളരെ അടുത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്. അപ്പൊ അത് അതുകൊണ്ട് കുറച്ച്
1: സോഷ്യൽ മീഡിയയിൽ സർ കുറച്ചല്ല സർ ആക്റ്റീവ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ.
0: പുതിയ ഇതിന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറയുന്ന സമയം എടുക്കും.
1: അതെ.

0: അതെ. അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആവട്ടെ, ആക്റ്റീവ് ആകുമ്പോ സാറിന് കുറച്ചും കൂടെ എന്താ പറയാ, ആൾക്കാർ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ഫെയിം ആവട്ടെ എന്ന് കൂടി ആഗ്രഹിക്കണം സോഷ്യൽ മീഡിയയിലൂടെ. ഈ സോഷ്യൽ മീഡിയയുടെ ആവശ്യമൊന്നും ഇല്ല മേജു ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
1: ഇപ്പോ ഇപ്പോ ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ആവശ്യമുണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും. ഒരു ലിമിറ്റ് വെച്ച് വേണം ഈ സംഭവം, എന്നാലാണ് ഇങ്ങനെ ഒരാള് ഇപ്പോഴും ഉണ്ടെന്നുള്ള ഒരു സംഭവം ഓർമ്മപ്പെടുത്താനായിട്ട് ഒരു ആവശ്യമുണ്ടല്ലോ.
0: അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താം. പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മെജു ജോസഫ് അല്ലെങ്കിൽ നോട്ട്ബുക്ക്, ട്രാഫിക് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ തന്നെ ആ ഒരു മുഖം, അല്ലെങ്കിൽ ഫിറോസിന്റെ മുഖം ആരും മറക്കില്ലല്ലോ സാർ. അത് എത്ര ഏജ് എന്ന് പറഞ്ഞാലും സാറിന്റെ ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് ആ ഒരു സിനിമ. അപ്പൊ അതങ്ങനെ തന്നെ തുടർന്നും, അതായത് മലയാളികൾക്ക് തുടർന്നും അങ്ങനെ ഒരു ഇഷ്ടം സാറിനോട് ഉണ്ട്. അതെ, അപ്പോ അങ്ങനെ പറയുമ്പോ ഫാമിലിയെ പറ്റി പറയുമ്പോഴും സാർ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട്.
1: അതായത് MBA കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിപ്ലോമ കോഴ്സ്. അത് ഇവിടെ റിയാൻ എന്ന് പറഞ്ഞിട്ട് അന്ന് എറണാകുളത്തൊരു ഇതുണ്ടായിരുന്നു, ടോമിൻ ടച്ചിംഗ്ലി സാറിന്റെ. അപ്പൊ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതൊരു അത് കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യേണ്ടി പോണ്ടി വന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി അത് ചെയ്തത് തന്നെ മ്യൂസിക് ഡയറക്ഷൻ പാഷൻ ആയതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിനോട് എന്താണ് വേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഒരു ടെക്നിക്കൽ നോഹവിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോ അത് ചെയ്തു. പിന്നെ പ്രോഗ്രാമിങ്ങിനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ആ കോഴ്സ് ചെയ്തത്. പിന്നെ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി, കാരണം അതിലത്തെ എന്റെ ജൂനിയർ ആയിട്ടിരുന്ന ഒരു പയ്യനുണ്ട് അമിത് എന്ന് പറഞ്ഞിട്ട്, അമിത് ബാല്. അതിപ്പോ തൈക്കൂടും പിന്നെ വിധുവിന്റെ ഒക്കെ എല്ലാം കൂടെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവൻ എന്റെ കൂടെ ഒരു 10 വർഷത്തോളം സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഉണ്ടായിരുന്നു. ട്രാഫിക് ഒക്കെ ചെയ്ത് സൈക്കിൾ ട്രാഫിക് അങ്ങനെ 3-5 പടങ്ങൾ ആൾ തന്നെയാണ് ചെയ്തത്. ഇപ്പോ ഷിജു എന്ന് പറഞ്ഞിട്ട് പുതിയ പയ്യൻ. അപ്പൊ ഇവരൊക്കെ ഒരു ടീമായിട്ടാണ് നമ്മളെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഐഡിയാസ് ഇപ്പൊ പല പ്രോഗ്രാമേഴ്സിലൂടെയും പല ഇൻസ്ട്രുമെന്റലിസ്റ്റുകളുടെയും പല പല സൗണ്ട് എഞ്ചിനീയേഴ്സിന്റെയും കൂടി കയ്യിൽ കൂടെ വരുമ്പോൾ, സിംഗേഴ്സിന്റെ ശബ്ദത്തിലൂടെ വരുമ്പോഴാണ് അതിനെ ഒരു ഒരു ടോട്ടാലിറ്റിയിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്.
0: അങ്ങനെ. അതെ, അപ്പൊ ഫാമിലിയെ പറ്റിയൊക്കെ പറയാൻ സാറേ. ഇപ്പൊ നേരത്തെ തന്നെ സാർ പറഞ്ഞിരുന്നു വീട്ടിലും എല്ലാരും അത്യാവശ്യം കലാപരമായിട്ടുള്ള കഴിവുള്ളവരാണ്. അപ്പൊ ഫാമിലിയെ പറ്റി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്.
1: ഫാമിലി ഇവിടെ കൊറ്റനെല്ലൂർ വീട്ടില് പപ്പ മമ്മി ഉണ്ട്. നമ്മുടെ UAE വൈഫ്, 4 മക്കളാണ് എനിക്ക്. മൂത്താള് 8 രണ്ടാമത്തെ ആള് 4, മൂന്നാമത്തെ ആള് 3, 4 ഇപ്പൊ ഈ വർഷം ചേർക്കണം. വൈഫിന്റെ പേര് മെറിൻ. പുള്ളിക്കാരി ബിസിനസ് ആളൊരു ബിസിനസ് വുമൺ ആണ്. ഞങ്ങൾക്ക് അവിടെ ഒരു നഴ്സറി ഉണ്ട്, പിന്നെ ഒരു ലേഡീസ് സലൂൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആളും എൻഗേജ്ഡ് ആണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ വർക്കുകൾ അവിടെ ഇരുന്ന് ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ നന്നായി പോകുന്നു, ബാലൻസ്ഡ് ആയിട്ട് പോകണം.
0: അപ്പൊ നമ്മൾ ഈ ഓണ നാളുകളിൽ ഇങ്ങനെ സാറിന്റെ സംഗീത വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് ഓണം എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ആ ഓണത്തിലേക്ക് വരുമ്പോ, സാറിന് ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ മനസ്സിൽ ഓടി എത്തുന്നത്, ഇപ്പൊ നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ കുറെ നല്ല പാട്ടുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാസാഗറിന്റെ ഒക്കെ ഒരു ബീജമാണ് ആദ്യം ഓർക്കുന്നത്. അപ്പൊ സാറിന്റെ മനസ്സിൽ ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും?
1: എനിക്ക് ജെറി സാറിന്റെ കോമ്പോസിഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ജെറി അമൽദേവ് സാറിന്റെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചില ചില ഈ നോട്ട്സുകൾ തമ്മിലുള്ള ഒരു ഒരു ചെസ് കളി പോലെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എനിക്ക് അങ്ങനെ വരുമ്പോൾ ഓണത്തിന് ഓണം വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എന്ന് തോന്നിയാൽ കൂടി ഭയങ്കര ശരിക്കും പാടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടുണ്ട്.

0: ഭയങ്കര ഡൈനാമിക്സ് ഉണ്ട്. നീ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്,
1: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്.
0: അതെ അതെ അതെ, ദാസേട്ടനും ചിത്രജിച്ചും കൂടി പാടിയേക്കുന്ന പാട്ട് പോയിന്റ് സാറ് എഴുതിയേക്കുന്നത്.
1: അപ്പൊ
0: ഇത് ഇതെനിക്ക് ഓണമായിട്ട് എന്നോട് ഏതെങ്കിലും ആരെങ്കിലും പാടാൻ പറയുമ്പോ എന്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന ഒരു പാട്ട് ഇതാണ്, ഈ അത്തപ്പൂന്നുള്ളി എന്നുള്ള പാട്ടാണ്.
1: അതെ അതെ. അപ്പൊ ഈ കുട്ടിക്കാലത്ത് ഓണ റിലേറ്റ് ചെയ്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുമോ സാറിന്?
0: ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം, നമ്മുടെ വീടിന്റെ അവിടെ ഉള്ള പിന്നെ പള്ളി, നമ്മുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കും, അവിടെ ഈ പൂക്കള മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പൂക്കള മത്സരത്തിന് ഈ ഞങ്ങളുടെ പല പക്ക ഗ്രാമപ്രദേശത്തിന് അപ്പൊ ഈ പാടത്ത് മാത്രം കിട്ടുന്ന ഒരു ഒരു ഒരു ചെറിയ പേര് മറന്നു വെച്ചു. അവിടെ ഞങ്ങൾ മൂന്നാല് ഫ്രണ്ട്സ് കൂടി പോയി പറിച്ചുകൊണ്ടും, ഞാൻ ഈ ഡിസൈനിങ് ഒന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, അത് പെൺപിള്ളേരൊക്കെ ചെയ്ത് വെക്കും. ഞങ്ങൾ ഈ പൂക്കളൊക്കെ ഒപ്പിച്ചുകൊണ്ടും സൈക്കിളും കൊണ്ടുപോയി വരും. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഓർമ്മയാണ് ഈ വേദപാഠത്തിന്റെ സമയത്തുള്ള പൂക്കള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ.
1: അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ സാർ,
0: വീട്ടിലത്തെ പൂക്കളങ്ങളൊക്കെ മമ്മിയും അനുജത്തി ആൻസിയും കൂടിയാണ് അതൊക്കെ ആ സമയത്ത് ചെയ്തിരുന്നത്.
1: അതെ അല്ലേ. അതെ. അപ്പൊ ഓണം എന്ന് പറയുമ്പോ സാർ, എത്ര വർഷങ്ങൾ കടന്നു പോയാലും അതായത് ഒരുപാട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞു പ്രായത്തിലുള്ള ഓണത്തിൽ നിന്ന് ഇന്ന് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കുറച്ചും കൂടെ എന്താ പറയാ, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓണം എന്ന രീതിയിലേക്കൊക്കെ മാറുന്നുണ്ട്.
0: അപ്പൊ വീട്ടിൽ വെക്കാൻ ചിലപ്പോ സാധിച്ചില്ലെങ്കിൽ എല്ലാവരും കൂടി ഏതെങ്കിലും ഹോട്ടലിൽ പോകും.
1: അതെ അതെ. അപ്പൊ
0: അങ്ങനെയൊക്കെ
1: തീർച്ചയായും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഓണം എന്ന് കേൾക്കുമ്പോ ഏറ്റവും എന്റെ മനസ്സിൽ ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ ഓണ സദ്യയാണ് സാർ ആദ്യം എത്തുന്നത്. പല പല ടൈപ്പ് എന്ന് പറയുമ്പോ നമ്മുടെ രുചികളുടെ ഒരു സംഭവം, അതുപോലെ എല്ലാ വീട്ടിലും നമ്മുടെ കസിൻസ് ആണെങ്കിലും എല്ലാരും ഒത്തുകൂടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് നിറങ്ങളാണ് ഓണത്തിന്, പൂക്കളം, പിന്നെ
0: എന്താ
1: അതെ നല്ല ഭംഗിയാണ്. സ്ത്രീകൾ മാത്രല്ല പുരുഷന്മാര് നല്ല രസമായിട്ട്. അതെ. അപ്പോ അങ്ങനെ സാറിന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓണസദ്യയാണ് ഏറ്റവും കൂടുതൽ ഓണം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നത്, സാറിന് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് എന്തായിരിക്കും? ഓണപ്പൂക്കളമാണോ ഓണസദ്യയാണോ ഇനി എല്ലാരും ഒരുമിച്ചുള്ള ഒരു
0: കൂടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പാക്ട് കിട്ടുന്നത്.
1: അതെ.
0: അത് കഴിഞ്ഞിട്ട് ഓണസദ്യ, പിന്നെ പൂക്കളം ഓഫ് കോഴ്സ് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ഇടുമല്ലോ.
1: അതെ അതെ.
0: പൂക്കളത്തിൽ ഞാൻ അങ്ങനെ കൈവയ്ക്കാറില്ല.
1: അതെ അല്ലെ.
0: സദ്യ ഞാൻ പറയും, ഞാൻ ഒരു ഭയങ്കരമായിട്ടുള്ള എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളാണ്. ഇങ്ങനെ ഇന്ന് ടേസ്റ്റ് തന്നെ മാറ്റർ ചെയ്യുന്ന ഒരാളല്ല, സമയത്തിന് നല്ല സാധനം കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഓണത്തിന് ഒരുപാട് ഉണ്ടാവുമല്ലോ, അതില് ഒരുപാട് ഇന്ത്യയിലെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ മമ്മിയാണെങ്കിലും മെറിനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഫുഡ് പാകം ചെയ്യുന്ന ആളാണ്. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണം ഇതുവരെയൊക്കെ എനിക്ക് കിട്ടിയത്. സന്തോഷം.
1: അതെ. അപ്പൊ ഈ വർഷവും സാർ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും നമുക്ക് ഒരു എന്താ പറയാ, ഒരു അതിമധുര ഒരു സംഗീതത്തിന്റെ ഒരു വിരുന്ന്. അതിനൊപ്പം തന്നെ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ആ ഒരു എന്താ പറയാ, ഒരു ഒരു ക്യൂട്ട്നെസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് സാറിന്റെ ശബ്ദത്തിലും. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട് സാർ. ഇനിയും തുടർന്നും ആ ഒരു എന്താ പറയാ, എനിക്ക് സംസാരിക്കുമ്പോൾ തോന്നുന്നു ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സാർ എന്ന് തോന്നുകയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആ ഒരു എന്താ ഒരു പ്രതിഭ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്നാണ് സാർ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പൊ അങ്ങനെ തന്നെ തുടരട്ടെ. അതെ. അപ്പൊ
0: പ്രൊജക്റ്റ്.
1: അതെ സാർ.
0: നമ്മളിലൂടെ അത് സംഭവിക്കണമല്ലോ, അത് നമ്മുടെ മെന്റലിറ്റിയൊന്നും കാണില്ല.
1: അതെ അതെ. അപ്പൊ ഒരു പോസിറ്റീവ്, ഈ ഓണ ദിവസത്തിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് സാർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രൊജക്ടുകൾ സാറിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ പുതിയ പ്രൊജക്ടുകളെ പറ്റി സാർ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയൂ.
0: ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അമ്മ ചിത്രകഥ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. കമ്പോസിംഗ് എല്ലാം കഴിഞ്ഞു, പിന്നെ ഒരു രണ്ട് തെലുങ്കിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പം ഞാൻ നാട്ടിൽ വന്നത്. പിന്നെ ഒരു തേർഡ് മേർഡർ എന്ന പടം കഴിഞ്ഞിരിക്കുന്നത്, അത് ചിലപ്പം റിലീസ് ഉണ്ടാവും. അപ്പൊ അത് ഇതുപോലാണ് വെയിറ്റിംഗ് നമ്മുടെ അറ്റ് പ്രസന്റ്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ആയിട്ടുള്ള സംഭവങ്ങള്.
1: അതെ, അപ്പൊ തീർച്ചയായും അതെല്ലാം നല്ല രീതിയിൽ തന്നെ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. എല്ലാ ശ്രോതാക്കളും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മെജു ജോസഫ് എന്നത് മലയാള സിനിമ അല്ലെങ്കിൽ സംഗീത ലോകത്തിന് ഒരു മനോഹരമായ സിഗ്നേച്ചർ ആയിട്ട് തന്നെ തുടരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി സാറിന് ഒരു നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. അപ്പൊ സാറിന് റേഡിയോ സാന്ത്വനത്തിനോട് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്താണ്?
0: ഈ ഒരു ദിവസം നിങ്ങളുടെ കൂടെ കൂടാൻ സാധിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണം, സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഓണം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
1: യെസ്, താങ്ക് യു സോ മച്ച് സർ.

0: ഇതുവരെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അല്ലേ മനോഹരമായിട്ടുള്ള പാട്ടുകളിലൂടെ നല്ല സംഗീതത്തിലൂടെ നമ്മളെ ഇങ്ങനെ തുടർച്ചയായിട്ട് മലയാള സിനിമ സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേജോ ജോസഫ് സാറാണ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്, സിംഗറാണ്. അങ്ങനെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നല്ല വിശേഷങ്ങളിലൂടെ, കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് വിശേഷങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ കൊണ്ട് എത്തിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ഓണ സമ്മാനമായിട്ട് ഈ ഒരു ഓണ ദിവസത്തിൽ ഒരു മനോഹരമായ ഒരു വിരുന്നായിട്ട് തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മനോഹരമായൊരു ഓണദിനം ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവിട്ടം ദിന പ്രത്യേക പരിപാടി ഹൃദയപൂർവ്വം മേജോ ജോസഫ്, അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: പ്രിയമുള്ളവരെ നമസ്കാരം. നാ ഉങ്ക പ്രഭു പേസ്രേ. என்னோட நீண்ட நாள் ஆசை மலையாள படத்துல நடிக்கணும்னு. அந்த ஆசை காலாபாணி படம் மூலமா நிறைவேறிடுச்சு. இதுக்கு டைரக்டர் பிரியதர்ஷன், அன்பு சகோதரர் மோகன்லால், திரு குட் நைட் மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இந்த படத்துக்கு இசை இசைஞான இளையராஜா, எம்ஜி ஸ்ரீகுமார், சித்ரா இவர்கள் பாடிய பாட்டு ஒன்னு கேட்போமே. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്ക്

നിങ്ങളുടെ സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം, 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും. ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Entry is by pass only. Call 845-553-5671 or 845-729-5649 to reserve your passes today.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം, 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: You're listening to an entertainment world.

0: రేడియో శాంతనం 90.4 ఎఫ్ఎం. స్టే ట్యూన్.
1: റേഡിയോ സാന്ത്വനം 90.4 എഫ് എമ്മിൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഓണത്തിന്റെ തിരക്കിലാണല്ലേ. ഈ തിരക്കിനിടയിലും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനെത്തുന്നു പ്രിയ ഗായകൻ സുദീപ് കുമാർ. കേൾക്കാം 26 തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 3 മണിക്കും പുനഃപ്രക്ഷേപണം 28 ചതയ ദിനത്തിൽ രാവിലെ 8 മണിക്കും ആഘോഷിക്കാം ഈ ഓണക്കാലം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.